ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 88 4 8 5 5 8 7 8 5.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: സാന്ദ്രാനന്ദാവബോധാത്മകമനു

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 10 2026 ജൂലൈ 26 ഞായറാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് അടുത്തു നിൽക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ അവർക്ക് നേരെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ എല്ലാ കുറവുകളും കഴിവുകളും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആരായാലും അവർക്ക് നേരെ മാത്രം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. ലോകത്തെ ഒരു ഭരണാധികാരിക്കും തന്റെ രാജ്യത്തെ എല്ലാ പക്ഷത്തുള്ളവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാകില്ല. ഭൂരിപക്ഷ താല്പര്യം സംരക്ഷിക്കുവാൻ മാത്രമേ ഏതൊരു ഭരണാധികാരിക്കും സാധിക്കുകയുള്ളൂ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യപൊതുവിതരണം, നവപുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. ഇതിനു പുറമെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല നൽകിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്തമേറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർമന്ദറിൽ CJP നേതൃത്വത്തിൽ നടത്തിവന്ന സമരം ഇന്നലെ അവസാനിച്ചു. 2026 പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കാനും അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400-ലധികം യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. 300,000+ യുവാക്കളുടെ പങ്കാളിത്തത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലൂടെയാണ് യുവാക്കളെ തെരഞ്ഞെടുത്തത്. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെയും പരമത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും July 26 കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത്. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇന്നത്തെ പ്രധാന ചടങ്ങിൽ രാജ്യം

0: രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ധീരയോദ്ധാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കും. പുരാതന ബൌദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ബുസാനിൽ 48-ാമത് ലോക പൈതൃക സമിതി യോഗത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 45 ഉയർന്നു. ഉത്തർപ്രദേശിലെ വാരാണസിക്ക് സമീപത്തെ സാരാനാഥ് ബുദ്ധമതത്തിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്താവൂ, ദിവസ വേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500 അധിക തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രോഗികൾക്ക് ഇൻഷുറൻസ് സേവനം ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാലിയേറ്റീവ് കെയറിനായി പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കൈറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ സംസ്ഥാനതല പദ്ധതിയും പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാലയും കൊല്ലത്ത് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നേട്ടം കൈവരിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 500,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി മന്ത്രി അറിയിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. പുതിയ മുൻഗണനാ കാർഡുകാർക്ക് അടുത്ത മാസം മുതൽ സൗജന്യ റേഷൻ നൽകുമെന്നും പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കു വെടിവെച്ച് പിടികൂടുന്നതിന് ഗവൺമെന്റ് ഉത്തരവിട്ടതായി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 2008 മുതൽ ആറളം മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മോഴയാനയാണ് KM1. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് KM1 ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതെന്നും പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശം വരുത്തുന്നതും വാഹനങ്ങളെ ആക്രമിക്കുന്നതും ആനയുടെ പതിവ് സ്വഭാവമായി മാറിയിട്ടുണ്ടെന്നും വനം വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കും ദൌത്യം നടപ്പാക്കുക. ആനയ്ക്ക് അമിത സമ്മർദ്ദമുണ്ടാകും ാത്ത വിധം റേഡിയോ കോളർ ഘടിപ്പിച്ച് തുടർ നിരീക്ഷണവും ഉറപ്പാക്കും. നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദൌത്യത്തിന് മേൽനോട്ടം വഹിക്കും. ഏകോപനവും തുടർ നടപടികളും കണ്ണൂർ DFO നിർവഹിക്കും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാളെ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്താലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാന ജുഗൽബന്ദി അരങ്ങേറും. തുടർന്ന് സമാപന പരിപാടിയിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ മുഖ്യാതിഥിയാകും. ഇന്ത്യ സിംബാബ്വെ 3-മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. ജയത്തോടെ 2-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. കാഞ്ഞങ്ങാട് മഞ്ഞം പൊതിക്കുന്ന ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മഞ്ഞം പൊതിക്കുന്ന് സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കാസർകോട്ട് നിന്ന് PJ ജഗന്നിവാസൻ.
2: ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആംഫി തിയേറ്റർ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ, പാർക്കിംഗ്, ലൈറ്റ് സംവിധാനം, ശുചിമുറികൾ എന്നിവ ഉടൻ പൂർത്തിയാക്കും. 3,60,00,000 രൂപയുടേതാണ് പദ്ധതി. പദ്ധതി പ്രദേശത്തിന് സമീപത്തുള്ള 50 സെന്റ് റവന്യൂ ഭൂമി തുടർ വികസനത്തിന് വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പാർക്കും ഇതിനോടൊപ്പം സ്ഥാപിക്കും. വാഹന നിരീക്ഷണത്തിന് കൂടി സൌകര്യപ്രദമായ വിശാലമായ ടൂറിസം കേന്ദ്രമായി ഇവിടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സമീപത്തുള്ള ചെറിയ ഗുഹയെ കേവ് കഫ്റ്റീരിയായി വികസിപ്പിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആനന്ദാശ്രമത്തിന് സമീപത്തുള്ള കുന്നിൻ മുകളിലാണ് ടൂറിസം കേന്ദ്രം യാഥാർത്ഥ്യമാവുന്നത്. മഞ്ഞമ്പതി കുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു വശത്ത് റാണിപുരവും മറുവശത്ത് അറബിക്കടലും വീക്ഷിക്കാനാവുമെന്ന സവിശേഷതയും ഇവിടെയുണ്ട്.

0: നീലേശ്വരത്തെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആവശ്യപ്പെട്ടു. ഗ്രാമത്തിന്റെ തനിമയും നഗരത്തുടിപ്പിന്റെ പുതുമയും നീലേശ്വരത്തിന്റെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യവും കണക്കിലെടുത്ത് നഗരത്തെ ജില്ലയുടെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് എം പി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ എമാർ ആവശ്യപ്പെട്ടു. പ്രവൃത്തികൾ പലതും സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് വൈകുകയാണെന്നും പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി അധ്യക്ഷയായി. രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സെമിനാർ സി കെ കാസിം എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ, ഹോംസ്റ്റേ ഫാം ടൂറിസം സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടാകും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും സമീക്ഷ ഓമശ്ശേരിയും ചേർന്ന് സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ മത്സരവും മീൻപിടുത്തവും ആവേശമായി. സമാപന സമ്മേളനം സി കെ കാസിം എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിൽ ഓണം വിൽപ്പനയുടെ ഭാഗമായി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 25 വരെയാണ് റിബേറ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः जतिन शर्मा
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 ഗ്രാമഭംഗി, 9:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 11 മൻ കി ബാത്ത്, ഉച്ചയ്ക്ക് 12 ഗാനമന്ദാരം, 1:15 കറന്റ് അഫേഴ്സ് അപ്ഡേഷൻസ്, 1:30 ഗസ്റ്റ് ഓഫ് ദി ഡേ, 2:30 വിമുക്തി, 3 നിയമവീഥി, വൈകുന്നേരം 5:30 ഗാനവീഥി, 6 ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണമാസ പ്രത്യേക പരിപാടി, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 26. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതും ചാന്നാർ ലഹളയുടെ ബാക്കിപത്രമായി സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയതും ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത സോളാർ ഇംപൾസ് 2 ആദ്യത്തെ സൗരോർജ വിമാനമായതുമൊക്കെ ഒരു ജൂലൈ 26. ജൂലൈ 26 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 26. ഇന്ന് കാർഗിൽ വിജയ ദിവസം. 1998 നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്ന പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് എതിരെയാണ് കാർഗിൽ യുദ്ധം നടന്നത്. 1999 മെയ് 8 മുതൽ ജൂലൈ 26 വരെയാണ് യുദ്ധം നീണ്ടു നിന്നത്. ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. പാകിസ്ഥാൻ പിൻവാങ്ങി. ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട ഈ സൈനിക നടപടിയിൽ സൈനിക പരമോന്നത ത്യാഗത്തെ ബഹുമാനിക്കാൻ 0.5140 ഗൺഹിൽ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. ജൂലൈ 26 ചാന്നാർ ലഹളയുടെ ബാക്കിപത്രമായി സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയുള്ള ഉത്തരവ് തിരുവിതാംകൂർ രാജാവ് നൽകിയത്. പാർലമെന്റിലെ ആദ്യ ഇന്ത്യൻ അംഗം ദാദാഭായ് നവ്രോജി, ബ്രിട്ടനിലെ ആദ്യത്തെ ഇന്ത്യൻ പാർലമെന്റ് അംഗമായത് 1892 ജൂലൈ 26. സോളാർ ഇംപൾസ് 2 ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന ആദ്യത്തെ സൗരോർജ വിമാനമായത് 2016 ജൂലൈ 26. ജൂലൈ 26 ആണവ അന്തർവാഹിനി സ്വന്തമാക്കുന്ന 6-ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയത്. നാസ സ്പേസ് ഷട്ടിൽ ഡിസ്കവറി വിക്ഷേപണം നടന്നത് 2005 ജൂലൈ 26. ആദ്യത്തെ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് 2002 ജൂലൈ 26. ആദ്യത്തെ ജിയോ സിൻക്രോണമസ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നാസ വിക്ഷേപിച്ചത് 1963 ജൂലൈ 26.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ദ്രോഹ്യ സേവന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട് കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM.
1: കേൾക്കാം ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
3: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു.
4: FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है. जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा, इस बात को हम लोगों ने माना है. कंपनसेशन अकॉर्डिंग टू द रूल्स एंड रेगुलेशंस व्हाटएवर मैक्सिमम विल बी पॉसिबल दैट विल बी गिवन टू देम.
3: അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ഏറെ വിശ്വസ്തതയോടെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക് ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനവേളയിൽ ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഉന്നതതല ചർച്ചകൾ നടന്നു. മോൾഡോവ, നോർത്ത് മാസിഡോണിയ എന്നിവിടങ്ങളിലേക്കുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനം, 3 പതിറ്റാണ്ടിന് ശേഷമുള്ള റൊമാനിയൻ സന്ദർശനം എന്നിങ്ങനെ നിരവധി ചരിത്ര നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ സന്ദർശനങ്ങൾ. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ ആദരവോടെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെ ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു റിപ്പോർട്ട്.
5: ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമായിരുന്നു കാർഗിൽ യുദ്ധം. 1999 മെയ് മാസത്തിൽ നിയന്ത്രണരേഖ മറികടന്ന് പാകിസ്ഥാൻ സൈന്യം കാർഗിൽ മേഖലയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ കയ്യേറിയതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഇതിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു. വ്യോമസേന ഓപ്പറേഷൻ സഫേദ് സാഗർ മുഖേനയും നാവികസേന സമുദ്രമേഖലയിൽ വിന്യാസം ശക്തമാക്കിയും സൈന്യത്തെ പിന്തുണച്ചു. രണ്ടു മാസത്തിലേറെ നീണ്ട കനത്ത പോരാട്ടത്തിനൊടുവിൽ ജൂലൈ 26 കാർഗിലിലെ എല്ലാ അധിനിവേശ പ്രദേശങ്ങളും ഇന്ത്യ തിരിച്ചുപിടിച്ചു. 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം ആതിഥേയത്വം വഹിക്കും. ധീര സൈനികർക്ക് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സ്വർണ്ണക്കടത്തിനെതിരെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിൽ 27 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തു. 12 പേർ അറസ്റ്റിലായി. വിമാനങ്ങളിലെ ശൌചാലയങ്ങൾ, വാഹനങ്ങളിലും പാത്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ അറകൾ എന്നിവയ്ക്ക് പുറമേ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലും സ്വർണം കടത്താനുള്ള ശ്രമവും DRI തടഞ്ഞു. കൊച്ചിയിലും ഗുവാഹത്തിയിലുമായി 2 വ്യത്യസ്ത പരിശോധനകളിൽ ഏകദേശം 2 കിലോഗ്രാം വിദേശ സ്വർണം DRI പിടികൂടിയിരുന്നു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിലെ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കൈറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും പദ്ധതിയിലൂടെ ഉറപ്പാക്കും. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ നടന്നുവരുന്ന 21-ാമത് തുരീയം സംഗീതോത്സവത്തിന് ഇന്ന് സമാപനം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലാണ് 41 ദിവസത്തെ സംഗീതോത്സവം. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത പ്രതിഭകൾ പങ്കെടുത്ത തുരീയം ആസ്വാദകർക്ക് ഏറെ ആനന്ദദായകമായിരുന്നു. ഹിന്ദുസ്ഥാനിയിലെയും കർണാടകയിലെയും പ്രഗത്ഭർ തീർത്ത നാദധാര പയ്യന്നൂരിന്റെ സായാഹ്നങ്ങളെ സമ്പന്നമാക്കി. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നിരവധി പേർ തുരീയം സംഗീതോത്സവം ആസ്വദിക്കാനായി എത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടിയിൽ പുല്ലാങ്കുഴലിൽ നാദവിസ്മയം തീർക്കുന്ന പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ മുഖ്യാതിഥിയായി പങ്കെടുക്കും.
3: കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ റുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനാഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. ഇതോടെ ഈ വിഭാഗത്തിൽ കിരീടം നേടുന്ന രാജ്യത്തെ ആദ്യ സ്ക്വാഷ് താരമായി 18-ക്കാരിയായ അനാഹത് മാറി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരിയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റണ്ണിന് ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. യു പി എസ് സി പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകളിൽ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹ.
8: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MESലേക്ക് തന്നെ.
4: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400789990 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
5: റേഡിയോ സന്തുനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. മനോഹരമായ ഗ്രാമവിശേഷങ്ങൾ

ും അനുഭവങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പോവും. എത്ര മനോഹരമായ വരികൾ അല്ലേ! മനോഹാരിതയ്ക്കപ്പുറം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വരികൾ. മഹാകവി വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ പ്രശസ്തമായ കവിതാ ശകലമാണിവ. യന്ത്രവൽകൃതമായ ആധുനിക ലോകത്ത് ജീവിച്ചാലും ഗ്രാമീണതയുടെ നന്മയും സ്നേഹവും വിഷുക്കാലത്തിന്റെ പ്രകൃതി ഭംഗിയും നമ്മുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കണം എന്ന സന്ദേശമാണ് ഈ വരികൾ നമുക്ക് സമ്മാനിക്കുന്നത്. സുഗന്ധം പേറുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ നിറം മങ്ങാത്ത ഓർമ്മകൾ സമ്മാനിക്കുകയാണ് റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. എല്ലാ ബഹളങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും ആ ഗ്രാമീണ ജീവിതത്തിന്റെ പഴയ ഓർമ്മകളിലേക്ക് പതിയെ ചെല്ലുമ്പോൾ പൂക്കളും പുഴകളും മാത്രമാണോ നാവും മനസ്സും നിറയ്ക്കുന്ന ചില നാട്ടുരുചികളും നമ്മുടെ ഓർമ്മയിൽ വരാറില്ലേ? സൗഹൃദം പരസ്പരം പങ്കിട്ട സ്നേഹത്തിന്റെ നീലക്കൂട്ട് നാവിൽ ചാലിച്ച ഞാവൽ പഴത്തിന്റെ, ഹൃദയം നിറച്ച ചെമ്പോട്ടിപ്പഴത്തിന്റെ, അങ്ങനെയുള്ള നാട്ടുരുചികളുടെ മധുരം നിറഞ്ഞ ഓർമ്മകൾ.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust Kollam.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത് ഓർമ്മകളിലെ ചില നാട്ടുപഴങ്ങളുടെ രുചികളാണ്. നാട്ടുവഴികളിൽ ഇരുവശത്തും യഥേഷ്ടം കണ്ടുവന്ന ഒന്നായിരുന്നു ഞൊടിഞ്ഞൊട്ട. ചില സ്ഥലങ്ങളിൽ ഞൊട്ടാ ഞൊടിയൻ എന്നും പറയുമത്രേ. ഇന്ന് കണ്ടുകിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്നും എവിടെയും യഥേഷ്ടം കണ്ടുവരുന്ന ഒന്നാണ് അമ്മുമപ്പഴം. മിക്കവാറും എല്ലാ വേലിപ്പത്തലുകളിലും ഇവ പടർന്നു കയറിയിട്ടുണ്ടാകും. പച്ച ആവരണത്തിനകത്ത് ഒരു പഴം പഴുത്തു കഴിഞ്ഞാൽ ഈ പച്ച ആവരണം ഉണങ്ങുകയും പഴം മഞ്ഞ നിറത്തിലാവുകയും ചെയ്യും. പഴത്തിനകത്ത് പാഷൻ ഫ്രൂട്ടിന് സമാനമാണ്, അതാണ് കഴിക്കുന്നത്. അധികം പഴുത്തില്ലെങ്കിൽ ചെറിയ പുളിയും ഉണ്ടാകും. പിന്നെ ഞാവൽപ്പഴങ്ങൾ യഥേഷ്ടം ലഭിക്കാറേയില്ല. അപൂർവമായി കിട്ടുന്ന ഒരു കിട്ടാക്കനി തന്നെയായിരുന്നു ഞാവൽപ്പഴങ്ങൾ. കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്തു. നാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രുചിയും നീലച്ചായവും ഇന്നും അതിനോടുള്ള കൊതി തീർന്നിട്ടില്ല. വഴിയരികിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന തൊണ്ടിപ്പഴങ്ങളും രുചിയിലും കാഴ്ചയിലും ഒരുപോലെ കൗതുകം നിറച്ചു. പറമ്പിൽ നിറയെ മാവുകളുണ്ട്, കൂടുതലും മൂവാണ്ടൻ തന്നെ. പിന്നെ രുചിയും മണവും ഒരുപോലെ മനസ്സിൽ നിറയ്ക്കുന്ന കർപ്പൂര മാവും. പലതിനും വ്യത്യസ്തമായ പേരുകളുണ്ടെങ്കിലും അന്ന് അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കുഞ്ഞു കുഞ്ഞു മാമ്പഴം നൽകിയിരുന്ന നാട്ടുമാവിന്റെ ചോട്ടിലായിരുന്നു ഞങ്ങൾ ഏറിയ സമയവും ചെലവഴിച്ചിരുന്നത്. പിന്നെ തോട്ടുവകത്ത് നിറയെ മാമ്പഴം നൽകുന്ന നാരുമാവും ഉണ്ടായിരുന്നു. ആ മാമ്പഴം നിറയെ നാരുകളാണ്, അതാണ് ഞങ്ങൾ ആ പേര് നൽകിയത്. പിന്നെ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ചെമ്പോട്ടിപ്പഴങ്ങൾ നൽകുന്ന ചെമ്പോട്ടി. ചെമ്പോട്ടി ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരുന്നു. ഇല വരെ വെറുതെ നുണയും. ഇലയ്ക്ക് ചെറിയ പുളിയുണ്ട്. പൂവും കായും ഞങ്ങൾ വെറുതെ വിട്ടില്ല. മിക്ക ചെമ്പോട്ടിപ്പഴങ്ങളും കുട്ടികൾക്ക് കൈ എത്തുന്നിടത്ത് തന്നെയാണ് കായ്ക്കാറ്. ചെമ്പോട്ടിപ്പഴം പഴുക്കാത്തപ്പോൾ ചെറിയ പുളിയാണ്. അത്യാവശ്യം വലിപ്പം വയ്ക്കുകയും ചെയ്യും. എന്നാൽ അവ പഴുത്ത് അപൂർവമായി മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. കാരണം പഴുക്കുന്നതിന് മുൻപ് തന്നെ അവ ആരെങ്കിലും കൈക്കലാക്കിയിട്ടുണ്ടാകും. പറമ്പിലും വഴിവക്കത്തും യഥേഷ്ടം കണ്ടുവരുന്ന ഒന്നാണ് മാവും പേരയും പോലെ പ്രിയപ്പെട്ട ഒന്ന് ആഞ്ഞിൽ ചക്ക അഥവാ അയണിച്ചക്ക. വളരെ മുകളിലായാണ് അവ കായ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മുകളിലേക്ക് ദയനീയമായി നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ഒരുപാട് പഴുത്തു കഴിഞ്ഞാൽ പുഴുവായിരിക്കും. എന്നാൽ പഴുത്തു നിൽക്കുന്ന ആഞ്ഞിൽ ചക്കകൾ പലപ്പോഴും താഴെ വീണ് ചീത്തയായി പോകാറാണ് പതിവ്. പക്ഷെ ആഞ്ഞിലിക്കൊരു വറുത്തത് കഴിക്കുന്നത് അന്നത്തെ ഒരു പ്രധാന സംഭവം തന്നെയായിരുന്നു. ഓരോ വീടുകളിലും ഒരു കാവ് ഉണ്ടായിരിക്കും. കാവിൽ നിറയെ ചൂരലും ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ ചൂരൽ പഴങ്ങളും ധാരാളം ലഭിച്ചിരുന്നു. നാട്ടുവഴികൾക്ക് ഇരുവശത്തായി നിറയെ കശുമാവും നിൽപ്പുണ്ടായിരിക്കും. കശുമാങ്ങയ്ക്ക് ഒരു കരകരപ്പുണ്ടെങ്കിലും ഞങ്ങൾ അതും ഏറെ ആസ്വദിച്ചിരുന്നു. പുഞ്ചയിലേക്ക് ചില്ലകൾ താഴ്ത്തി നീണ്ടു നിവർന്നു നിന്ന അമ്പഴം, അതിന്റെ കയ്യിലിരുന്ന് എത്രയോ അമ്പഴം കഴിച്ചിരിക്കുന്നു. അധികം മൂക്കാത്ത അമ്പഴങ്ങ അച്ചാറിന് ഉപയോഗിച്ചിരുന്നു. ഞങ്ങൾ മിക്കപ്പോഴും ഉപ്പും കൂട്ടി അമ്പഴങ്ങ കഴിക്കുക പതിവായിരുന്നു. പിന്നെ അധികം പഴുക്കാത്ത കാരക്ക ഉപ്പിലിട്ട് കഴിക്കാം. കാരക്ക മാത്രമല്ല, ചെറിയ അരിനെല്ലിക്ക, ചുവന്ന് തൊടുത്ത ലൗലോലിക്ക, നെല്ലിക്ക, ഇതൊക്കെ ഉപ്പിലിടുന്നത് ഒരു വീട്ടിൽ പ്രധാനമായിരുന്നു. ഒപ്പം നല്ല കാന്താരിയും വേണം. നാട്ടിൽ പ്രധാനപ്പെട്ട ഒരാൾ വേറെയുണ്ട്. അത് വേറെ ആരുമല്ല, നല്ല ഒന്നാന്തരം ചക്കയാണ്. വരിക്കയും കോഴയും എന്നൊക്കെ പറഞ്ഞ് അതിനെ തരം തിരിക്കാറുണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ കട്ടനോടൊപ്പം ചക്ക പുഴുങ്ങിയതും വറ്റൽ മുളക് ചുട്ടരച്ച ചമ്മന്തിയും ഉണ്ടായിരുന്നു. വിവിധ തരം പലഹാരങ്ങളും കറികളുമാണ് ചക്ക കൊണ്ട് ഉണ്ടാക്കാറ്. ചക്കക്കുരു ചുട്ടും കഴിക്കാം. പറമ്പിന്റെ ഒരു ഭാഗത്ത് ഞാലി, ചൊവ്വാഴ, റോബസ്റ്റ തുടങ്ങിയ നിരവധി പഴങ്ങളും നിന്നിരുന്നു. വാഴപ്പഴങ്ങളെക്കാൾ ഞങ്ങൾ സ്നേഹിച്ചിരുന്നത് വാഴക്കൂമ്പിലെ തേനിനെയായിരുന്നു. ഇവ കൂടാതെ കമ്പിളി നാരങ്ങ, ആത്ത, മുട്ടപ്പഴം, ചാമ്പ, പേര, ബ്ലാത്തി തുടങ്ങിയവയും സ്ഥാനം പിടിച്ചിരുന്നു. കൈതച്ചെടി എപ്പോഴും പറമ്പിന്റെ ഒരു മൂലയിലായിരുന്നു. പാമ്പിനെ പേടിച്ച് ആ ഭാഗം ഞങ്ങൾക്ക് വിലക്കപ്പെട്ടതായിരുന്നു. ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ എന്ന് പറയുന്ന കപ്പയ്ക്കയും അതും വിവിധ ഇനത്തിലുള്ളത് അവിടെ ഇവിടെയായി നിന്നിരുന്നു. ഈ നാട്ടുരുചിയുടെ അധ്യായം അപൂർണമാണെന്ന് എനിക്കറിയാം. കേട്ടറിഞ്ഞ അനുഭവങ്ങളിലെ ഒരുപാട് നാട്ടുപഴങ്ങളുടെ രുചിയും അനുഭവവും തേടി ഞാനും പോയിരുന്നു. പലതും ഇന്ന് കാണുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പലതും ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു കഥ പോലെ ഞാനും വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നൊരു ഭയമല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. എത്രയോ വർണ്ണ വസന്തങ്ങൾ പോലെ എത്രയോ രുചികളും ഞാൻ അറിയാതെ പോയി. ഉള്ളത് സംരക്ഷിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഗ്രാമഭംഗിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ബാഹ്യ സേവന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട് കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഉത്സവകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. തമിഴ് സിനിമയിലെ പുതുതലമുറ സംവിധായകരിൽ സിനിമയുടെ കാഴ്ചപ്പാടിലും സമീപനത്തിലും ഏറെ മാറ്റം കൊണ്ടുവന്ന സംവിധായകരിൽ ഒരാളായിരുന്നു ബാല. ബാലു മഹേന്ദ്ര എന്ന വിഖ്യാത സംവിധായകനോടൊപ്പം സംവിധാന സഹായിയായി തുടങ്ങിയ ബാല പിന്നീട് സേതു എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു. ബാല രചനയും സംവിധാനവും നിർവഹിച്ച് 2003 പുറത്തിറങ്ങിയ തമിഴ് ഭാഷാ ചിത്രമാണ് പിതാമഹൻ. വിക്രം, സൂര്യ, ലൈല, സംഗീത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ചിത്രമാണിത്. നന്ദാവനത്തിൽ ഒരു ആണ്ടി എന്ന ചെറുകഥയാണ് ഈ ചിത്രത്തിന്റെ പ്രചോദനം. വിക്രം മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. കന്നഡയിലും തെലുങ്കിലുമൊക്കെ പിന്നീട് ഈ ചിത്രം റീമേക്ക് ചെയ്യപ്പെടുകയും വൻ വിജയം നേടുകയും ചെയ്തിരുന്നു. ഇളയരാജയാണ് ഇതിലെ മനോഹരമായ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഗർഭിണിയായ ഒരു സ്ത്രീ ശ്മശാനത്തിലൂടെ നടന്നു വരുന്ന രംഗത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. അജ്ഞാതയായ ഗർഭിണിയായ ആ സ്ത്രീ ശ്മശാനത്തിന്റെ ഒരു കോണിൽ വെച്ച് ഒരാൺകുട്ടിയെ പ്രസവിക്കുന്നു. പ്രസവശേഷം അവർക്ക് അപസ്മാര രോഗം പിടിപെടുകയും അവർ മരിക്കുകയും ചെയ്യുന്നു.
3: சாவையே வரமா வாங்கிட்டு வந்திருக்கிற நீ யாருன்னு தெரியுமா? அந்த சிவனோட மகன்டா. இனி உன் பொழப்பு நியாயமெல்லாம் அந்த சுடுகாட்டுல தான்.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുനം 90.4 FM.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: പ്രസവ സമയത്ത് അവരെ ശുശ്രൂഷിക്കുകയും മറ്റും ചെയ്ത ആ ശ്മശാനത്തിന്റെ സൂക്ഷിപ്പുകാരനായ വൃദ്ധൻ ആ ആൺകുട്ടിയെ ശ്മശാനത്തിൽ തന്നെ വളർത്തുന്നു. ദഹിപ്പിച്ച മൃതശരീരങ്ങൾക്ക് നടുവിലായി തൊട്ടിൽ കെട്ടി അവനെ പരിപാലിച്ച് അവന്റെ കുട്ടിക്കാലം അങ്ങനെ നീണ്ടുപോകുന്നു. അയാൾക്കൊപ്പം ശവശരീരങ്ങൾ കത്തിക്കുവാൻ സഹായിച്ചും വിറക് ശേഖരിച്ചും അവിടെ തന്നെ ആഹാരം പാകം ചെയ്ത് കഴിച്ചും ശവശരീരങ്ങൾക്കൊപ്പം ഉറങ്ങിയും അവൻ വളർന്നു. അവന്റെ പേര് ചിത്തൻ എന്നായിരുന്നു. പുറം ലോകവുമായി ബന്ധമില്ലാതെ ഇരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം മാനസിക അവസ്ഥയിലൂടെയായിരുന്നു ചിത്തൻ വളർന്നു വന്നത്. ചില വന്യമായ ശബ്ദങ്ങൾ മാത്രമായിരുന്നു അവൻ പുറപ്പെടുവിച്ചിരുന്നത്. സ്നേഹവും ദയയും തൊട്ടുതീണ്ടാതെയുള്ള ഒരു ജീവിതം അതായിരുന്നു ചിത്തൻ. ഒരിക്കൽ ശ്മശാനത്തിൽ വെച്ച് അവനെ ഏറ്റെടുത്ത് വളർത്തിയ ആൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആ മരണം പോലും അവനിൽ വലിയ ചലനം ഉണ്ടാക്കുന്നതേയില്ല. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ ചിത്തന്റെ കാഴ്ചകളിലൊക്കെയും മൃതശരീരങ്ങളായിരുന്നു. മരണം അവനിൽ പ്രത്യേകിച്ചൊരു മാനസിക മാറ്റം സൃഷ്ടിച്ചിരുന്നില്ല. ഒരുതരം പ്രത്യേക മാനസികാവസ്ഥയിലൂടെ പുറം ലോകവുമായി തീർത്തും ബന്ധമില്ലാതെയും ചിത്തൻ ജീവിതം മുന്നോട്ട്
3: കൊണ്ടുപോയി. കൈവിട്ടിട്ട് പോണാ.
2: ഒടുവിൽ ശ്മശാനത്തിലെ പണി ഉപേക്ഷിച്ച് അവൻ പുറം ലോകത്തേക്ക് ഇറങ്ങുന്നു. ശ്മശാനത്തിലെ ജോലി ആയതുകൊണ്ട് തന്നെ ഭക്ഷണം നൽകാൻ പോലും ആളുകൾ മടിക്കുന്നു. മാനസിക വളർച്ച ഇല്ലാത്തതുപോലെ തന്നെ അതീവ ശക്തിശാലിയും ധൈര്യശാലിയും കൂടിയായിരുന്നു ചിത്തൻ. ഭക്ഷണം കഴിക്കാനെത്തുന്ന ഒരു കടയിൽ അവന് ഭക്ഷണം നിഷേധിക്കുമ്പോൾ തന്നെ തല്ലാൻ വരുന്ന 4-5 പേരെ ഒറ്റയ്ക്ക് നേരിട്ട് അവനത് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നാട്ടിലെ ചെറുകിട കഞ്ചാവ് ഉൽപ്പന്നക്കാരിയായ ഗോമതി എന്ന സ്ത്രീ ചിത്തനെ

0: മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നു. അവർ അവന് ഭക്ഷണം നൽകുകയും നല്ല വാക്കുകൾ അവനോട് പറയുകയും ചെയ്യുന്നു. സ്നേഹത്തോടെയുള്ള ഭക്ഷണവും വാക്കുകളും ചിത്തനെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള ഒന്നായിരുന്നു. തൻ്റെയുടെ സ്വഭാവമുള്ള ഗോമതിയോടൊപ്പം ചിത്തനും കൂടുന്നു. പലതവണ അവനെ ആട്ടിയകറ്റാൻ നോക്കിയിട്ടും ചിത്തൻ ഗോമതിയെ വിട്ടുപോകാൻ തയ്യാറായില്ല. കാരണം ചിത്തന് പോകാൻ മറ്റൊരിടമില്ലായിരുന്നു. ഒരു വന്യമൃഗത്തിൻ്റെതിന് സമാനമായ രീതിയായിരുന്നു ചിത്തൻ്റേത്. വ്യക്തതയില്ലാത്ത അവന്റെ സംഭാഷണത്തിൽ നിന്ന് അവനൊരു ജോലിയാണ് ആവശ്യമെന്ന് ഗോമതി മനസ്സിലാക്കുന്നു.
1: போலானாலும் முத்திரை குத்திட்டாங்க. இதுல நான் வேற உனக்கு வேலை வாங்கி தரணுமாக்கும்.
0: கோமதி தான் கஞ்சாவு வாங்குன வன்கிட கச்சவடக்காரனாய ஷேகர் வாசுதேவன் கூட்டத்தில் அவனை ஜோலிக்காய் சேர்க்கணும். ഉൾക്കാടുകളിൽ കഞ്ചാവ് ചെടികൾ നടുകയും അവ പരിപാലിച്ച് വലിയ ഒരു തൊഴിലാളിക്കൂട്ടത്തെ വെച്ച് അത് പുറം ലോകത്ത് എത്തിച്ച് കച്ചവടം നടത്തുകയുമാണ് ശേഖറിന്റെ രീതി. മാനസിക പക്വതയില്ലെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് ചിത്തനെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. തന്റെ ശരീരം നോവുകയോ മറ്റോ ചെയ്താൽ അത് ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ പ്രതികരിക്കുന്ന സ്വഭാവമാണ് ചിത്തന്റേത്. അന്നാട്ടിൽ ശക്തി എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പകിട കളിപ്പിക്കൽ തുടങ്ങി അന്യരെ പറ്റിച്ച് എങ്ങനെയും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ഒരുവനായിരുന്നു ശക്തി.
2: നാല് കട്ടോ മൂന്ന് കട്ട രാജ റാണി ഡയമണ്ട് ആട്ടിൻ രാജ നമ്മ നടികർ തിലക ശിവാജി ഗണേശൻ റാണി നാട്യ പേരളി പത്മിനി അപ്പുറം പാത്തീങ്കന്നാ സാർ ഡയമണ്ട് ഇരിക്കു ആട്ടിൻ ഇരിക്കു இந்த கட்டத்துல இருக்கிற பணம் தான் சார் இந்த கட்டையில இருக்கு. இந்த கட்டையில இருக்கிற பணம் தான் சார் இந்த கண்டத்துல இருக்கு. அப்படி ஆறு முகம் இருக்கிற இந்த கட்டையை இந்த டப்பாக்குள்ள போட்டு கட்ட கட்ட கட்ட கட்ட அடிச்சு கவுத்துற சார்.
0: കാട്ടിനുള്ളിൽ കഞ്ചാവ് തോട്ടത്തിൽ നിന്ന് പാകമായവ മുളംകുറ്റിക്കുള്ളിലാക്കി കഴുതപ്പുറത്തും മറ്റും ചുമന്ന് പുറം ലോകത്തെത്തിക്കുന്നതാണ് മറ്റു പലരെ പോലും ചിത്തനും ശേഖറിനു വേണ്ടി ചെയ്യുന്നത്. ഒരിക്കൽ കാട്ടിലൂടെ ഇതൊക്കെ കടത്തുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ഒരാൾ ഇത് കാണുകയും അയാൾ പോലീസിൽ വിവരമറിയിക്കുകയും എല്ലാവരും പോലീസിനെ ഭയന്ന് രക്ഷപ്പെടുമ്പോൾ ചിത്തൻ മാത്രം പോലീസിനെ ഭയപ്പെടാതെ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചിത്തൻ മാത്രം പോലീസിന്റെ പിടിയിൽ അകപ്പെടുന്നു. സ്റ്റേഷനിൽ വെച്ച് ഇതൊക്കെ ആരുടെ മുതലാണെന്നും ആരാണിത് തന്നു വിട്ടതുമെന്നൊക്കെയുള്ള ചോദ്യത്തിന് ചിത്തൻ മറുപടി നൽകുന്നില്ല. അയാളുടെ പേര് പറഞ്ഞാൽ ചിത്തനെ വെറുതെ വിടാമെന്ന് പറഞ്ഞിട്ടും ചിത്തൻ മിണ്ടുന്നില്ല. അതിനാൽ തന്നെ ചിത്തന് പോലീസുകാരിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വരുന്നു. എന്നാൽ ശരീരം വേദനിച്ചാൽ തിരികെ ഉപദ്രവിക്കുന്ന ചിത്തൻ പോലീസുകാരെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ചിത്തന് കോടതി തടവ് ശിക്ഷ വിധിക്കുന്നു. ആളുകളെ പല രീതിയിൽ പറഞ്ഞു പറ്റിച്ചും വെട്ടിച്ചും നടക്കുന്ന ശക്തിയിൽ നിന്ന് സ്ഥിരമായി പറ്റിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് മഞ്ജു. ശക്തിയുടെ നിരന്തരമായ ശല്യത്തിനൊടുവിൽ അവൾ പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്ന് ശക്തിയെ പിടികൂടുന്നു. ശിക്ഷ ലഭിക്കുന്ന ശക്തി എത്തപ്പെടുന്നതും ചിത്തനെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ മുറിയിലാണ്. ജയിലിലും ചിത്തൻ അക്രമാസക്തനാണ്. അവന് ഒന്നിനെയും ഒരാളെയും ഭയമില്ല. തന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതും ശരീരത്തിൽ സ്പർശിക്കുന്നതും ചിത്തൻ ഇഷ്ടപ്പെടുന്നില്ല. പോലീസുകാരെ മർദ്ദിച്ച് ജയിലിൽ എത്തിയതിനാൽ തന്നെ പോലീസുകാർ ചിത്തനെ ജയിലിനുള്ളിൽ വെച്ച് മർദ്ദിക്കുന്നു. മർദ്ദിച്ചവശനാക്കിയ ചിത്തനെ പോലീസുകാർ തിരികെ ജയിൽ മുറിയിൽ എത്തിക്കുന്നു. ശക്തിയും മറ്റുള്ളവരും ചേർന്ന് അവനെ ശുശ്രൂഷിക്കുന്നു. അവൻ ചുടുകാട്ടിൽ ജനിച്ചവനാണെന്നും അതിനാൽ തന്നെ അവന്റെ സ്വഭാവ രീതികൾ വ്യത്യസ്തമാണെന്നും ശക്തി മനസ്സിലാക്കുന്നു. ശക്തിയെ ജയിലിൽ സന്ദർശിക്കാനെത്തിയ ഗോമതിയിൽ നിന്നാണ് അവൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ശക്തിയിൽ ചിത്തനോടുള്ള സ്നേഹം തുടങ്ങുന്നു. ഒരിക്കൽ ഒരു സംഘടനത്തിനിടയിൽ നിന്ന് ചിത്തനെ ശക്തി പിന്തിരിപ്പിക്കുകയും അതിനാൽ തന്നെ ശക്തിയെ പോലീസുകാർ കണക്കറ്റ് മർദ്ദിക്കുകയും ചെയ്യുന്നു. രക്ഷിച്ചതിന്റെ പേരിലാണ് ശക്തിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നതെന്ന ചിന്ത ചിത്തനിൽ ഉണ്ടാവുകയും അവർ തമ്മിൽ പിന്നീട് ഉറ്റ ചങ്ങാതിമാരാവുകയും ചെയ്യുന്നു. ശക്തി ജയിലിൽ നിന്ന് മോചിതനാവുകയും ശേഖറിന് വേണ്ടി കഞ്ചാവ് കടത്തിയതിന്റെ പേരിൽ ജയിലിലകപ്പെട്ട ചിത്തന് വേണ്ടി സംസാരിക്കുവാൻ ശേഖറിന്റെ അടുത്തെത്തുകയും ചെയ്യുന്നു. അയാൾക്ക് വേണ്ടിയാണ് ചിത്തൻ ജയിലിൽ കിടക്കുന്നതെന്നും എത്രയും വേഗം അവനെ പുറത്തെത്തിക്കണമെന്നും ശക്തി ശേഖറിനെ അറിയിക്കുന്നു. പുറത്തെത്തിച്ചില്ലെങ്കിൽ പോലീസിൽ കഞ്ചാവ് കൃഷിയെക്കുറിച്ച് പറയുമെന്നും ശക്തി ഭീഷണിപ്പെടുത്തുന്നു. ഗത്യനിരമില്ലാതെ ശേഖർ തുക കെട്ടിവെച്ച് ചിത്തനെ പുറത്തെത്തിക്കുന്നു. ശക്തി അവനെ ഗോമതിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ താൻ പലതവണ പറ്റിച്ചിട്ടുള്ള മഞ്ജു എന്ന പെൺ

0: and Music, an initiative of Pain and Palliative Care Trust, Kollam.
1: തിരികെയെത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: തങ്ങളുടെ കഞ്ചാവ് കൃഷി സ്ഥലം കണ്ടെത്തി പോലീസിനെ നിരന്തരം അറിയിച്ച് തങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ശേഖറിന്റെ കൂട്ടാളികൾ പിടികൂടുകയും ശേഖർ അയാളെ കൊലപ്പെടുത്തി മൃതദേഹം ചിത്തനെ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യുന്നു. മൃതദേഹം കത്തിക്കുന്നത് തന്റെ തൊഴിലായതുകൊണ്ടാണ് ചിത്തൻ അത് ചെയ്യുന്നത്. എന്നാൽ ചിത്തൻ ചെയ്തത് തെറ്റാണെന്നും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒന്നും തന്നെ ചെയ്യരുതെന്നും ശക്തി ചിത്തനോട് പറയുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ കൊലപാതകത്തിൽ ചിത്തനും പങ്കുവരില്ലേ എന്ന് ഗോമതി ശക്തിയോട് ചോദിക്കുന്നുണ്ട്. ഗോമതിക്ക് ചിത്തനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് ശക്തി മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ഒരു മാസമായി കാട്ടിനുള്ളിൽ കഴിഞ്ഞിരുന്ന തന്റെ ഭർത്താവിനെ കുറിച്ച് ഒരറിവുമില്ലെന്ന പരാതിയുമായി ഒരു സ്ത്രീ കളക്ടറുടെ മുന്നിലെത്തുന്നു. കാട്ടിൽ താമസിച്ച് പോലീസിന് ശേഖറിന്റെ കഞ്ചാവ് കച്ചവടത്തെ കുറിച്ച് അറിവ് നൽകിയ ആളിന്റെ ഭാര്യയായിരുന്നു അത്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അവർ ഉന്നത ഉദ്യോഗസ്ഥരോട് പറയുന്നു. പോലീസ് അയാളെ കുറിച്ച് അന്വേഷിക്കുകയും അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചിത്തന്റെ സാന്നിധ്യം ആ മൃതശരീരത്തിനടുത്ത് നിന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചിത്തൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ഇതറിഞ്ഞ ശക്തി കളക്ടറെ കാണാൻ എത്തുകയും കാട്ടിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അയാൾ കളക്ടറോട് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒളിത്താവളം കണ്ടെത്തിയ ആളെ ശേഖർ കൊലപ്പെടുത്തിയതും ശ്മശാനത്തിലെ ജോലി ചെയ്തിരുന്ന ബുദ്ധിയില്ലാത്ത ചിത്തനെ കൊണ്ട് ആ ശരീരം ദഹിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ ശക്തി കളക്ടറോട് വിശദീകരിക്കുന്നു.
3: ഇവൻ പറമ്പുറ തൊഴിലെണ്ണ പുണത്തെരിക്കരുത്. സോറ് പൊട്ട മുതലാളി സെഞ്ചിട്ട് ഉടനെ ഒരു കാര്യത്തെ സൊന്നാ തട്ട മുടിയുമാ. அவனுக்கு பொண்டாட்டி பிள்ளை குட்டிங்கன்னு இருக்கு, மனசாட்சி மறந்துட்டு போய் சொல்லுவான். ஆனா நாங்க அப்படி இல்ல சார், தாய் தகப்ப இல்லாத அண்ணாத பாக்கிங்க. எவ்வளவு ஒருத்த சோத்த போட்டு அஞ்சோ பத்தோன்னு கையில கொடுத்தான்னா அவன் சொல்றது நல்லது எது கெட்டதுன்னு தெரியாம தலையாடிட்டு போயிருவான். எனக்கு சரக்கடிச்சா சார் கழுக வரும்.
2: അങ്ങനെ ചിത്തനെ പോലീസ് മോചിപ്പിക്കുന്നു. സാക്ഷി പറയുവാൻ ശക്തി വീണ്ടും എത്തുമെന്ന ചിന്ത ശേഖറിൽ ഉണ്ടാകുന്നു. അയാൾ പല പ്രലോഭനങ്ങളും ശക്തിക്ക് നൽകുന്നു. പണവും പദവിയും ജോലിയും ഒക്കെ വാഗ്ദാനം നൽകിയിട്ടും ശക്തി ഒന്നിനും വഴങ്ങുന്നില്ല. ഒന്നിനും വഴങ്ങാതിരുന്ന ശക്തിയെ ശേഖറിന്റെ ആളുകൾ പിടികൂടി മർദ്ദിക്കുകയും ശക്തിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ശക്തിയുടെ മരണം മഞ്ജുവിലും ഗോമതിയിലും വലിയ ആഘാതമുണ്ടാക്കുന്നു. ചിത്തനാകട്ടെ ശക്തിയുടെ മരണം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവന്റെ മാനസികാവസ്ഥ മറ്റൊന്നായിരുന്നു. ശക്തിയുടെ മൃതശരീരത്തിനരികിൽ നിസ്സംഗനായിരിക്കുന്ന ചിത്തനെ ഗോമതി കണക്കറ്റ് ശകാരിക്കുകയും വേദനയോടെ അവനെ തല്ലുകയും ചെയ്യുന്നു. ഉറ്റ ചങ്ങാതിയായ ശക്തിയുടെ മരണത്തിൽ ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്താത്തതിൽ അവർ ചിത്തനോട് ദേഷ്യപ്പെടുന്നു. എങ്കിലും ചിത്തൻ ശക്തിയുടെ മൃതശരീരത്തെ പിന്തുടർന്ന് ശ്മശാനത്തിലെത്തുന്നു. ശക്തിയുടെ ചിതയ്ക്കരികിലെത്തി ചിത്തൻ അലറുന്നു. ശക്തി മരിച്ചുവെന്ന് ചിത്തൻ മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. ശക്തിയുടെ ചിതയ്ക്കരികിൽ ചിത്തൻ മയങ്ങുന്നു. ശക്തി ഇനി ഇല്ല എന്ന ചിന്ത ചിത്തനിൽ പകയുണ്ടാക്കുന്നു. അവനിൽ വന്യഭാവത്തോടെയുള്ള പ്രതികാരം ഉടലെടുക്കുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
3: കാട്ടിലൂടെ ചിത്തൻ ശക്തിയുടെ കൊലപാതകിയെ തേടി ഓടുന്നു. അവൻ എത്തപ്പെടുന്നത് ശേഖറിന്റെ കഞ്ചാവ് തോട്ടത്തിലാണ്. അവൻ അവിടമാകെ തീയിട്ട് നശിപ്പിക്കുന്നു. എതിർക്കാൻ എത്തുന്നവരെ എല്ലാം നേരിട്ട് അവൻ തന്റെ പക തീർക്കുന്നു. ശേഖറിന്റെ സാമ്രാജ്യമായിരുന്ന കഞ്ചാവ് തോട്ടം മുഴുവൻ ചിത്തൻ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു. ഇതറിയുന്ന ശേഖർ ചിത്തനെ കൊല്ലുവാൻ അയാളുടെ അനുയായികളോട് പറഞ്ഞ ശേഷം വീട്ടിലെത്തുന്നു. വീട്ടിലെത്തുന്ന അയാൾ കാണുന്ന കാഴ്ച തന്നെയും കാത്ത് തന്റെ വീട്ടിനുള്ളിലിരിക്കുന്ന ചിത്തനെയാണ്. ശക്തിയെ തിരികെ നൽകാൻ അവൻ ശേഖറിനോട് ആംഗ്യ ഭാഷയിൽ പറയുന്നു. അയാൾ ചിത്തനിൽ നിന്ന് രക്ഷ നേടുവാൻ പുറത്തേക്ക് ഓടുന്നു. തന്റെ പ്രിയ സുഹൃത്തിനെ കൊന്ന ശേഖറിനെ എല്ലാ വന്യഭാവത്തോടെയും ശക്തി നേരിടുന്നു. തെരുവിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന അയാളെ ചിത്തൻ പിന്തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. ഒരു വന്യമൃഗത്തിന്റെ ആക്രോശത്തോടെ, അതിന്റെ ചേഷ്ടകളോടെ ചിത്തൻ അയാളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അന്തരീക്ഷത്തിൽ അവൻ ശക്തിയുടെ ചിരി കേൾക്കുകയും അതിന്റെ ആവേശ തിരികളക്കത്തിൽ കൂടുതൽ ഊർജമെടുത്ത് തന്റെ എതിരാളിയെ ചിത്തൻ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. ശേഖറിനെ രക്ഷിക്കാനെത്തിയ

ആളുകളെയും ചിത്തൻ വകവരുത്തുന്നു. ആ ശരീരത്തിനടുത്തിരുന്ന് ചിത്തൻ അലറി വിളിക്കുന്നു. ശക്തിയുടെ മരണത്തിൽ തകർന്നു നിൽക്കുന്ന മഞ്ജുവിന്റെ മുന്നിലേക്ക് അവൻ ശേഖറിന്റെ ശരീരം വലിച്ചിടച്ച് കൊണ്ടിടുന്നു. അവന്റെ വിഷമവും ദേഷ്യവും ആംഗ്യ ഭാഷയിലൂടെ അവൻ പ്രകടമാക്കുന്നു. ജീവന്റെ തുടുപ്പുകൾ അയാളിൽ വീണ്ടും അവശേഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചിത്തൻ വന്യമായ ആവേശത്തോടെ അയാളുടെ കഴുത്ത് കടിച്ചു മുറിക്കുന്നു. പിന്നീട് അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളെയും നോക്കി ചിരിക്കുന്നു. ശേഷം അവിടെ നിന്ന് അവൻ പുറത്തേക്ക് നടക്കുന്നു. പിന്നാലെ എത്തുന്ന ഗോമതിയെയും കൂട്ടുകാരെയും വകവയ്ക്കാതെ ഏകനായി ദുഃഖിതനായി ചിത്തൻ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്നിടത്ത് പിതാമഹൻ പൂർണ്ണമാകുന്നു. സിനിമാ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു പിതാമഹൻ എന്ന ചിത്രത്തിലെ ചിത്തൻ എന്ന കഥാപാത്രം. അതിനാൽ തന്നെ സ്വാഭാവികമായ ആ നടനത്തിന് 2005 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ചിത്തനിലൂടെ വിക്രമനെ തേടിയെത്തിയിരുന്നു. തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടൻ, ശക്തിയുടെ ജോഡിയായി വേഷമിട്ട മഞ്ജു എന്ന ലൈലയ്ക്ക് മികച്ച നടി, മികച്ച ചിത്രം, മികച്ച സംവിധായകൻ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ ചിത്രത്തെ തേടിയെത്തിയിരുന്നു. ശക്തിയായി വേഷമിട്ട സൂര്യ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് പിതാമഹനിൽ കാഴ്ചവെച്ചത്. ഈ ചിത്രം പിന്നീട് പല അന്യഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും വൻ സാമ്പത്തിക വിജയം നേടുകയും ചെയ്തിരുന്നു. പ്രശസ്ത തമിഴ് നോവലിസ്റ്റ് ജയകാന്തന്റെ നന്ദാവനത്തിൽ ഒരു ആണ്ടി എന്ന ചെറുകഥയായിരുന്നു ഈ ചിത്രത്തിന് ആധാരം. അബ്രപാളിയിലെ അത്ഭുതങ്ങൾ ഇവിടെ

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളു.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് July 26 കാർഗിൽ വിജയ് ദിവസ്. July 1999 പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ വിജയ് യുദ്ധത്തിൽ ഇന്ത്യ നേടിയ ചരിത്രപരമായ വിജയത്തെയാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത്.

0: സൈന്യവും നുഴഞ്ഞുകയറ്റക്കാരും കൈയടക്കിയ തന്ത്രപ്രധാനമായ ഉന്നത മലനിരകൾ ഇന്ത്യൻ സൈന്യം ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി പിടിച്ചെടുത്തു. 1999 മെയ് മുതൽ ജൂലൈ വരെ നടന്ന കാർഗിൽ യുദ്ധം 60 ദിവസത്തോളമാണ് നീണ്ടു നിന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരരായ ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ ദിനം സമർപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 26 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തിന്റെ 27 വാർഷികം ആഘോഷിക്കുന്നു. ജാതി മത വർഗ ഭാഷ ലിംഗ രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യൻ എന്ന ദേശീയതയുടെ കുടക്കീഴിൽ നാം അണിചേരുമ്പോൾ അതിന് സ്വന്തം ജീവനും ജീവിതവും നൽകി കാവൽ നിൽക്കുന്ന ഓരോ പട്ടാളക്കാരനും ഹൃദയത്തിൽ നിന്നും വളരെ ബഹുമാനത്തോടെ ആദരവോടെ ആശംസകൾ അർപ്പിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

ബാഹ്യസേവനരംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട്, കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

അബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഇന്റർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്ന് ആരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപ്പാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളിമഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ ജൂലൈ 4 രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു. മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങൾ

ിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൗരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി പി സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്തുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായിക രംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപ്പര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപ്പര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവ സഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണ മെഡലോ വെള്ളി മെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണ മെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളി മെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് 100 പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയിലെ തുണക്കിയ ശേഷം

അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ രണ്ട് കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിന്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോളായാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോളായാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എന്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 1 ലക്ഷം രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. 1 മണിക്കൂറിനുള്ളിൽ ഭാഡജ് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗരവനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിനിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ

ആണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ

0: ീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേശ് ഉത്സവത്തിനെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു. ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം.
1: അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്.
0: ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായ ഒരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവ സുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്രലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി

നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 കോടി രൂപയുടെ അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ് പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുള കൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതിമധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ് പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബോൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് ബർമ്മയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ

0: ആവേശത്തോടെ മുന്നോട്ടു കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി മൈ GOVയിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്.
4: This is Radio Santhanam 90.4 FM. Stay tuned.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
3: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട്
1: 9447607603 9400070890 9447560336 MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. മൂന്ന് ദേശീയ അവാർഡുകളുടെ തിളക്കമാർന്ന സാന്നിധ്യമുള്ള ഒരു ഗാനരംഗം. മികച്ച നടൻ മോഹൻലാൽ, മികച്ച ഗായകൻ യേശുദാസ്, പിന്നെ മികച്ച സംഗീത സംവിധായകനുള്ള പ്രത്യേക പരാമർശവുമായി രവീന്ദ്രൻ മാഷും. 1991 പുറത്തിറങ്ങിയ ഭരതം എന്ന ചിത്രത്തിലെ രാമകഥാഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് അവിസ്മരണീയവും അനശ്വരവുമാകുന്നത്. ഭരതത്തിലെ 6 പാട്ടുകളുടെ ചിത്രീകരണമായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ സിബി മലയിൽ. ശാസ്ത്രീയ ഗാനങ്ങളാണ് എല്ലാം, പലതും സ്വരസമൃദ്ധം. ലോഹിതദാസാണ് തിരക്കഥാകൃത്ത്. ലോഹി ബീച്ച് ഹോട്ടലിലിരുന്ന് തിരക്കഥയും സംഭാഷണവും എഴുതുന്നതേയുള്ളൂ. എഴുത്തിനിടെയാണ് പാട്ടുകളുടെ സിറ്റുവേഷൻ പിറക്കുക. കഥയോട് പൂർണ്ണമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഗാനരംഗങ്ങളെ ലോഹി മനസ്സിൽ കാണൂ. അതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഉടൻ രവീന്ദ്രൻ മാഷിനെ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തും. ലോഹി വിവരിച്ച കഥാമുഹൂർത്തം ഉൾക്കൊണ്ട് മഹാറാണി ഹോട്ടലിലിരുന്ന് തിടുക്കത്തിൽ ഈണമുണ്ടാക്കും രവീന്ദ്രൻ. ആദ്യം ട്യൂൺ ഓക്കെ ചെയ്യേണ്ടത് ലോഹിയാണ്, അത് കഴിഞ്ഞു സംവിധായകനും, പിന്നെയാണ് കൈതപ്പുറം പാട്ടെഴുതുക. പാട്ടെല്ലാവർക്കും ഓക്കെ ആയാൽ താൻ പാടിവെച്ച ട്രാക്കുമായി രവീന്ദ്രൻ ചെന്നൈയിലേക്ക് പറക്കും. യേശുദാസിനെ കൊണ്ട് പാട്ട് റെക്കോർഡ് ചെയ്യിച്ച ശേഷം വീണ്ടും കോഴിക്കോട്ടെ ലൊക്കേഷനിലേക്ക്. മഹാറാണി ഹോട്ടലിലെ മുറിയിലിരുന്ന് രവീന്ദ്രൻ മാസ്റ്റർ ഹാർമോണിയം വായിച്ചു പാടിക്കൊടുത്ത ഈണത്തിനനുസരിച്ച് രാമകഥാ ഗാനലയം എഴുതിയ നിമിഷങ്ങൾ മറന്നിട്ടില്ല ഇന്നും കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി. അത്ര അനായാസം വരികൾ എഴുതാവുന്ന ഈണമല്ല. മാത്രമല്ല, കഥാസന്ദർഭത്തിൻ്റെ ഭാവതീവ്രത ഒട്ടും ചോരാതെ വേണം എഴുതാൻ. ശ്രീരാമകഥ മനസ്സിൽ കടന്നു വന്നത് അപ്പോഴാണ്. പാട്ടെഴുതി തീർക്കാൻ പിന്നീട് അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. ശുഭ പന്തുവരാളി രാഗത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഈണത്തിൽ കഥാപാത്രത്തിൻ്റെ വിഷാദഗ്രസ്തമായ മനസ്സ് മുഴുവനുണ്ടായിരുന്നു എന്ന് കൈതപ്രം. മുൻപും അതേ രാഗത്തിൽ ധാരാളം പാട്ടുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും രാമകഥയുടെ സഞ്ചാരപഥം തീർത്തും വ്യത്യസ്തമായിരുന്നു. വയലിൻ, ഫ്ലോട്ട്, മൃദംഗം, തകിൽ, നാദസ്വരം, വീണ തുടങ്ങിയ ഉപകരണങ്ങളാണ് മാസ്റ്റർ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചത്. പാട്ടിൻ്റെ ഭാവാവിഷ്കാരത്തിൽ വാദ്യവിന്യാസത്തിനുമുണ്ട് നല്ലൊരു പങ്ക്. ചില പാട്ടുകൾ ചിത്രീകരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിനും അപ്പുറത്തേക്ക് പറന്നുയരും. അത്തരമൊന്നായിരുന്നു രാമകഥ. ആ ഗാനം സിനിമയിൽ കണ്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകളും നിറഞ്ഞു. എൻ്റെയും കൈതപ്രത്തിൻ്റെയും ദാസേട്ടൻ്റെയും മാത്രമല്ല, മോഹൻലാലിൻ്റെ കൂടി പാട്ടാണെന്ന് ആരോ മനസ്സിലിരുന്ന് മന്ത്രിച്ച പോലെ ഈണമൊരുക്കിയ അനശ്വര സംഗീതജ്ഞൻ രവീന്ദ്രൻ മാസ്റ്ററുടെ വാക്കുകളാണിത്. നമുക്ക് കേൾക്കാം. രാമകഥാ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: നമുക്ക് മടങ്ങിയെത്താം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. മലയാള സിനിമ പിറന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു ആരോപണമാണ് സംഗീതമോഷണം. മറ്റു ഭാഷാചിത്രങ്ങളിൽ നിന്ന് ഈണമടിച്ചു മാറ്റുന്ന രീതി, അത്തരമൊരു കഥയാണ് അനശ്വര സംവിധായകനായ IV ശശിക്ക് പറയാനുള്ളത്. 1978 അവളുടരാവുകൾ എന്ന സിനിമയെടുക്കുന്നു. അന്നത്തെ പുതുമുഖം സീമയായിരുന്നു നായിക. ചിത്രത്തിലെ പേരുകൾ പോലെ അല്പം സെക്സ് ചുവയുള്ള സബ്ജക്റ്റാണ്. ചിത്രത്തിൻ്റെ പാട്ടുകൾക്കായി ചിന്തിച്ചപ്പോൾ ആയിടെ ഇറങ്ങിയ ഒരു ഹിന്ദി പാട്ടിൻ്റെ ഈണം ശശിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. സ്വാമി എന്ന ചിത്രത്തിലെ രാജേഷ് റോഷൻ സംഗീതം നൽകിയ പൽഫർ മേരെ എന്ന് തുടങ്ങുന്ന ഗാനം. പുതുമയുള്ള ഈണങ്ങൾക്കൊപ്പം ശശിയെ ആകർഷിച്ചത് അതിൻ്റെ സൗണ്ടിംഗ് ആണ്. അവയുടെ ആർഭാടപൂർവമായ വാദ്യവിന്യാസവും സ്റ്റീരിയോ ഇഫക്റ്റും മലയാള സിനിമയിൽ അക്കാലത്ത് സ്വപ്നം കാണാൻ കഴിയില്ല. അങ്ങനെ ശശി പാട്ടടിച്ചു മാറ്റുന്നു. ശശി ആ ഹിന്ദി പാട്ടിൻ്റെ ഈണത്തിനൊപ്പിച്ച് ബിച്ചു തിരുമലയിൽ നിന്ന് ഈരടികൾ എഴുതി വാങ്ങുന്നു. അടുത്തതായി സംഗീത സംവിധായകൻ AT ഉമ്മറിനെ ശശി വിളിക്കുന്നു, കാര്യം അവതരിപ്പിക്കുന്നു. കേട്ടപാടെ ഈ ആവശ്യം നിരസിച്ചുകൊണ്ട് ഉമ്മർ പറയുന്നു, അയ്യേ ശശി, അത് മോഷണമല്ലേ? ആൾക്കാർ മനസ്സിലാക്കിയാൽ മോശമല്ലേ? ശശി ഉമ്മറിനെ സമാധാനിപ്പിക്കുന്നു. കൺസോളിലിരുന്ന് ആ പാട്ടുകളുടെ റെക്കോർഡിംഗ് പൂർണ്ണമായും ശശി തന്നെ നിയന്ത്രിച്ചു. ഒറിജിനൽ ഗാനത്തിൻ്റെ വാദ്യവിന്യാസം അതേപടി നിലനിർത്തിക്കൊണ്ട് ജാനകിയുടെ ശബ്ദം മാത്രം റെക്കോർഡ് ചെയ്തു. പാട്ടിൻ്റെ തുടക്കവും ഇടയ്ക്ക് ഗ്യാപ്പുള്ള ഇടങ്ങളിലും വയലിനും ഫ്ലൂട്ട് ബിറ്റുകളും ചേർത്ത് പടം പുറത്തിറക്കി. ചിത്രത്തിൻ്റെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്. ഹിന്ദി പാട്ടിൻ്റെ ഒറിജിനൽ പതിപ്പിനേക്കാൾ വൈറലായി മലയാളം പാട്ടുകൾ. എന്നാൽ ഈ പാട്ടിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നത് സംഗീത സംവിധായകനായ AT ഉമ്മറിനാണ്. പിന്നാമ്പുറത്ത് കഥകൾ എന്തൊക്കെയായാലും ഈ പാട്ട് എക്കാലത്തെയും മികച്ച ഹിറ്റ് ഗാനമായി. തലമുറകളേറെ മാറി മറിഞ്ഞെങ്കിലും ജാനകിയുടെ കിളിനാദത്തിൽ ഈ ഗാനം ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നു.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ഈണങ്ങളുടെ തമ്പുരാൻ രവീന്ദ്രൻ മാഷിനോട് ചോദിച്ചു, സ്വന്തം പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് തിരഞ്ഞെടുക്കാമോ? ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരിയായിരുന്നു അതിനുള്ള മറുപടി. മലയാള സിനിമയിലെ ഗാനകുലപതി പറഞ്ഞു, അതെങ്ങനെ പറ്റും മോനെ, എല്ലാ പാട്ടും എന്റെ കുഞ്ഞുങ്ങൾ തന്നെ. എല്ലാവരോടും എനിക്ക് ഒരേ അളവിലാണ് വാത്സല്യം. മറിച്ച് ചിന്തിക്കാൻ കഴിയുമോ, മക്കളെ സ്നേഹിക്കുന്ന ഏതൊരച്ഛനും അമ്മയ്ക്കും പാട്ടുകളിൽ നിന്ന് അവയുടെ സൃഷ്ടാവ് തിരഞ്ഞെടുക്കുന്ന പ്രിയ ഗാനം ഏതെന്നറിയാൻ ആകാംക്ഷയുണ്ടാകും ഏതൊരാൾക്കും. ചോദ്യം ചോദിച്ച പത്രക്കാരനെ നിരാശപ്പെടുത്താതെ രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു, എന്റെ ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പറയാം. എന്നിട്ട് അല്പം വിഷമത്തോടെ മാഷ് പറഞ്ഞു, പാട്ട് നിർഭാഗ്യവശാൽ അത്ര ജനകീയമായില്ല. രവീന്ദ്രൻ മാസ്റ്ററിന് ഇഷ്ടമായ ഗാനം ഇതാണ്, ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യ സുഗന്ധം എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം ഒരു മെയ്മാസ പുലരിയിൽ. ചിത്രത്തിന്റെ സംവിധായകൻ V.R. Gopinath. രവീന്ദ്രൻ മാസ്റ്റർ മനസ്സ് തുറക്കുന്നു. സംവിധായകൻ V.R. Gopinathന്റെ സാന്നിധ്യത്തിൽ ഞാൻ പാട്ടൊരുക്കി. പടത്തിന്റെ സിറ്റുവേഷൻ കേട്ടപ്പോൾ നായികയുടെയും നായകന്റെയും പ്രേമ സല്ലാപമാണ്. നായിക അല്പം എക്സെൻട്രിക് ആണ്. ആ ഫീലുള്ള ഈണം വേണം. കഥയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഞാൻ ജോഗ് രാഗത്തിൽ കാൽപ്പനിക ഭാവം കൊടുത്ത് ആ പാട്ടൊരുക്കി. ഏറെ സമയം ചെലവഴിച്ചാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് ഞാൻ എടുത്തത്. എനിക്കതിന്റെ ഓർക്കസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ അതുവരെ ഇല്ലാത്ത സംതൃപ്തിയും തോന്നി. പടം പുറത്തിറങ്ങി, പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. എങ്കിലും അത്ര കണ്ട് ജനകീയമായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് രവീന്ദ്രൻ മാസ്റ്റർക്ക്. രവീന്ദ്രൻ മാഷിന് അങ്ങനെ തോന്നിയെങ്കിലും ഗാനാസ്വാദകർ

ആ പാട്ട് ഏറ്റെടുത്തു. ഗാനഗന്ധർവൻ യേശുദാസും വാനമ്പാടി കെ എസ് ചിത്രയും ആലപിച്ച അതിമനോഹരമായ ആ ഗാനം ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കേദാരമാണല്ലോ സിനിമ. ഒരു ഗാനം ഹിറ്റാകുക, ചിത്രത്തിൻ്റെ ടൈറ്റിൽ കാർഡിൽ ഹിറ്റായ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ്റെ പേരുൾപ്പെടുത്താതിരിക്കുക, അതും പോരാഞ്ഞ് ഇതേ പാട്ടിനുള്ള അവാർഡ് മറ്റൊരു സംഗീത സംവിധായകന് കിട്ടുക, അത്തരം ദുരവസ്ഥ നേരിടേണ്ടി വന്ന ഒരു പാട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തുഷാര ബിന്ദുക്കളെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. കഥ ഇങ്ങനെ. യശശരീരനായ പ്രശസ്ത സംവിധായകൻ IV ശശി ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. 1978 ബിച്ചു തിരുമലയെ കൊണ്ട് ഗാനങ്ങൾ എഴുതിച്ച് കണ്ണൂർ രാജനെ കൊണ്ട് സംഗീതവും ചെയ്യിച്ചു തുഷാര ബിന്ദുക്കളെ എന്ന് തുടങ്ങുന്ന പാട്ട്. നിർഭാഗ്യവശാൽ ആ സിനിമയുടെ നിർമ്മാണം മുടങ്ങി. ശശി അടുത്ത ഒരു പടം സംവിധാനം ചെയ്യുന്നു. സോമൻ നായകനായി അഭിനയിച്ച ചിത്രത്തിന്റെ പേര് ആലിംഗനം. ഈ ചിത്രത്തിന്റെ പാട്ടുകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് AT ഉമ്മർ ആയിരുന്നു. കണ്ണൂർ രാജൻ ഈണം നൽകിയ തുഷാര ബിന്ദുക്കളെ എന്ന ഗാനം IV ശശി ആലിംഗനം എന്ന ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിൽ ഈ പാട്ടിന്റെ സംഗീതം നൽകിയ കണ്ണൂർ രാജന്റെ പേര് നൽകാൻ ശശി മറന്നുപോയി. പകരം മറ്റു പാട്ടുകൾക്ക് സംഗീതം ചെയ്ത AT ഉമ്മറിന്റെ പേരാണ് കൊടുത്തത്. അവിടെയും തീർന്നില്ല. ആ വർഷം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഈ പാട്ടിന്റെ പേരിൽ ഗായിക ജാനകിക്കും സംഗീത സംവിധായകൻ AT ഉമ്മറിനും അവാർഡ്. വിധി എന്നല്ലാതെ എന്തു പറയാൻ. എന്തായാലും പറ്റിപ്പോയ പിഴവിന് പ്രായശ്ചിത്തം ചെയ്തു ശശി. അടുത്ത പടത്തിൽ സംഗീത സംവിധാനം കണ്ണൂർ രാജന് നൽകി. പക്ഷേ പോയത് പിടിച്ചാലും കിട്ടുമോ? നമുക്ക് കേൾക്കാം കണ്ണൂർ രാജനെ കണ്ണീര് കുടിപ്പിച്ച ആ അതിമനോഹരമായ ഗാനം. തുഷാര ബിന്ദുക്കളെ, നിങ്ങൾ എന്തിനു വെറുതെ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഗാനമന്ദാരം എന്ന ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപാശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും, ഞായർ ഉച്ചയ്ക്ക് 12-നും ബുധൻ രാത്രി 8-നും.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: ആത്മനിർഭർ ഭാരതിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഴവെള്ള സംഭരണത്തിനായി ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കണമെന്നും ഇത് വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
2: एक द रेन का संदेश बहुत सीधा है. इसके तहत बारिश के पानी के संचयन, ग्राउंड वाटर रिचार्ज, पुराने जल स्रोतों के पुनर्जीवन और वृक्षारोपण को नई गति दी जा रही. मुझे बहुत खुशी है कि गांव हो या शहर, पंचायतें हो या सामाजिक संस्थाएं, हर जगह लोगों ने बढ़ चढ़कर भागीदारी की है.
1: ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഈ ക്യാമ്പയിൻ വരും തലമുറകൾക്ക് ശുദ്ധവായുവും മനോഹരമായ ഭാവിയും ഒരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ദേശീയ കൈത്തറി ദിനം അടുത്ത മാസം ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കരകൌശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസവ് കലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശമുണ്ട്. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം ഇവയെല്ലാം ഓരോ പൌരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കമ്പുകം ക്ലബിനെക്കുറിച്ച് അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
2: मुझे केरलम में एर्नाकुलम के साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है. यहाँ के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है.
1: സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്ദുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു.
1: പരിസ്ഥിതിക്ക് വെല്ലുവിളിയായ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷവും ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇത്തവണയും മൈ ജിഒവിയിൽ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന്റെ 27th വാർഷികം കൂടിയാണിന്ന്. ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലഡാക്കിലെ യുദ്ധസ്മാരകത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ധീര ജവാന്മാർക്ക് പ്രണാമമർപ്പിച്ചു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്നാണ് ശ്രീ പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുത്തത്. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. KSRTC പ്രിയദർശിനി ബസിൽ കയറുന്ന പുരുഷന്മാർക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയാൽ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ വ്യക്തമാക്കി. KSRTC സ്ഥിരമായ വരുമാനം നിലനിർത്തുന്നുണ്ടെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. കോഴിക്കോട് സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റണ്ണിന് ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. രണ്ടാഴ്ചയോളം നീണ്ട വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാനിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചതായി അമേരിക്ക. മേഖലയിലെ യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് US ഈ നീക്കം. അതേസമയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും ഉറപ്പാക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മീഷൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോട് നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. '99 പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ വിജയ് യുദ്ധത്തിൽ ഇന്ത്യ നേടിയ ചരിത്രപരമായ വിജയത്തെയാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത്.

പാക് സൈന്യവും നുഴഞ്ഞുകയറ്റക്കാരും കൈയടക്കിയ തന്ത്രപ്രധാനമായ ഉന്നത മലനിരകൾ ഇന്ത്യൻ സൈന്യം ശക്തമായ ചെറുത്തു നിൽപ്പ് നടത്തി പിടിച്ചെടുത്തു. 1999 മെയ് മുതൽ ജൂലൈ വരെ നടന്ന കാർഗിൽ യുദ്ധം 60 ദിവസത്തോളമാണ് നീണ്ടു നിന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരരായ ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ ദിനം സമർപ്പിച്ചിരിക്കുന്നത്.

ജൂലൈ 26 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തിന്റെ 27 വാർഷികം ആഘോഷിക്കുന്നു. ജാതി മത വർഗ ഭാഷ ലിംഗ രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യൻ എന്ന ദേശീയതയുടെ കുടക്കീഴിൽ നാം അണിചേരുമ്പോൾ അതിന് സ്വന്തം ജീവനും ജീവിതവും നൽകി കാവൽ നിൽക്കുന്ന ഓരോ പട്ടാളക്കാരനും ഹൃദയത്തിൽ നിന്നും വളരെ ബഹുമാനത്തോടെ ആദരവോടെ ആശംസകൾ അർപ്പിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനിൽ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിനു മുൻപിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുക്കൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നിവ നേരിട്ട സൈനികരുടെ മനോധൈര്യം മറ്റെന്തിനേക്കാളും വലുതാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യസുരക്ഷയ്ക്കായി സൈനികർ സർവ്വതും ത്യജിച്ചതായി പറഞ്ഞ അദ്ദേഹം കാർഗിൽ വിജയ് ദിവസ് നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നതായും അഭിപ്രായപ്പെട്ടു. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ പ്രതീകമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ആധുനിക യുദ്ധക്കപ്പലിന്റെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: INS മഹേന്ദ്രഗിരി ഷാമിൽ കിയാ ഗയാ. यह आधुनिक जंगी जहाज भारत में ही डिजाइन किया गया है, भारत में ही बना है. इसमें 75% से अधिक स्वदेशी सामग्री का उपयोग हुआ है. यह आत्मनिर्भर भारत की बढ़ती शक्ति का प्रतीक है.
0: DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി

0: സുപ്രധാന കരാർ ഒപ്പുവെച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ സമീപകാലത്ത് കൈവരിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ പി വി സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ ഫുട്ബോളിലൂടെ സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്ന അധ്യാപകൻ ശ്രീ അഭിലാഷിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിലാണ് അക്ഷര കമ്പുക എന്ന ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക എന്നതാണ് ക്യാച്ച് ദ റെയിന്റെ സന്ദേശം. ജൂലൈ 4 മുതൽ രാജ്യമെമ്പാടും ആരംഭിച്ച ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നു വരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു.
1: यह देखकर खुशी होती है कि भारत में ओलंपियाड्स और हैकेथॉन्स का कल्चर निरंतर बढ़ रहा है. मुझे विश्वास है कि देश के अधिक से अधिक युवा ऐसे फोरम्स में अपना इंटरेस्ट दिखाएंगे और भारत का परचम भी लहराएंगे.
0: അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇവർ അഭിമാനത്തോടെ സംരക്ഷിക്കുന്നതായി പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ച് വരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ ഖാദി കൈത്തറി ഉത്പന്നങ്ങൾ വാങ്ങണമെന്നും ശ്രീ മോദി ജനങ്ങളോട് അഭ്യർത്ഥനയിച്ചു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തെ ജനങ്ങൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതായും പ്രചോദനാത്മകമായ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. ഗിർ വനസംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളെ തുടർന്ന് 60 ശേഷം ഗിർ വനങ്ങളിൽ വീണ്ടും കൂടുകൂട്ടാനെത്തിയ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വേഴാമ്പലുകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി പറഞ്ഞ ശ്രീ മോദി പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവ്വതം സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർഹർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: पूरे देश को एक अद्भुत भावना से जोड़ा है. हर घर हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
0: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ മൈ ജിഒവിയിൽ പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന് ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് 27th കാർഗിൽ വിജയ ദിവസിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സൈനികരുടെ സമാനതകളില്ലാത്ത ധീരതയ്ക്കും പരമോന്നതമായ ദേശസ്നേഹത്തിനും രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു വ്യക്തമാക്കി. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് സൈനികരുടെ അസാധാരണമായ ധൈര്യവും അചഞ്ചലമായ ദൃഢനിശ്ചയവും പരമമായ ത്യാഗവുമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെയാണ് രാജ്യം ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നത്. ഏത് വെല്ലുവിളി

0: യും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാധാരണമായ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പ്രതീകമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച് 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കരിങ്കടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷയും അപകട സാധ്യതകളും ശ്രദ്ധാപൂർവ്വം മാത്രമേ ഇത്തരം ജോലികൾ സ്വീകരിക്കാവൂ എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ് മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിൽ തട്ടിയ ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിൽ നടക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 runs ഇന്ത്യ വിജയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: റിയലി, വി ക്യാൻ ഗ്രോ ടുഗദർ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം.

രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: ബാഹ്യസേവന രംഗത്തെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങ്. വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ആദരവേദിയിലെ ഓരോ നിമിഷങ്ങളും തത്സമയം ആസ്വദിക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് VNSS കോളേജ് ഗ്രൗണ്ട് കർബല ജംഗ്ഷനിൽ നിന്ന് തത്സമയ പ്രക്ഷേപണം റേഡിയോ സാന്ത്വനം 90.4 FM. മറക്കാതെ കേൾക്കാം. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ കേൾക്കൂ, ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയാകൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും

0: ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദനം 90.4 FM.
1: സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗസ്റ്റ് ഓഫ് ദി ഡേ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ബീന ഗുവേര. ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജീവിതാനുഭവങ്ങളെ അക്ഷരങ്ങളാക്കിയും സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ ചിന്തകളാക്കിയും വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു യുവ എഴുത്തുകാരനാണ്. 9 ൽ അധികം വേൾഡ് റെക്കോർഡ് ലഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരമായ പെൻഡ്രൈവിൽ മരണശേഷം എന്ന കവിത എഴുതി അതിന്റെ ഭാഗമായി 9 വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഒരു വ്യക്തി. 2021 ഹൃദയചിന്തുകൾ, 2024 കാലത്തിന്റെ മറുപടി എന്ന 2 പുസ്തകങ്ങളുടെ രചയിതാവ്. കൂടാതെ സമൂഹ മാധ്യമങ്ങളിലൂടെയും വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഒക്കെ ശ്രദ്ധേയമായ രചനകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകൻ, സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവ സാന്നിധ്യവുമായ എസ് ശബരിനാഥ് സാറിനെ ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് വിശിഷ്ടാതിഥിയായി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ശബരിനാഥ്.
3: നമസ്കാരം.
2: എന്റെ ആദ്യത്തെ ചോദ്യം, ഒരു എഴുത്തുകാരനായി എഴുത്തിലേക്കുള്ള ശബരിനാഥിന്റെ ഒരു ആദ്യത്തെ ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു?
3: തീർച്ചയായിട്ടും എനിക്ക് വിദ്യാലയത്തിൽ നിന്നാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. ഞാൻ ഏകദേശം എനിക്കൊരു 8 വയസ്സുള്ള സമയം മുതൽ ചെറുകവിതകളൊക്കെ എഴുതാറുണ്ടായിരുന്നു. അതിന് പ്രചോദനം ഞാൻ ഹോളി ഫാമിലി LPS തുയത്ത് കൊല്ലം, അവിടെയാണ് പഠിച്ചത്. 1 മുതൽ 4 വരെ അവിടുത്തെ അധ്യാപകർ എന്നെ ഒരുപാട് അധികം സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സെൻട്രൽ ലോഷ്യസ് സ്കൂളിലായിരുന്നു, അവിടെയും എഴുത്തിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ മലയാളം അധ്യാപകൻ വിൽസൺ സാറ് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു പുസ്തകത്തിലേക്കൊക്കെ പോകാൻ കാരണമായത്, ഞാൻ എൻ്റെ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൊല്ലം ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. അവിടെ എൻ്റെ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അധ്യാപികയാണെങ്കിൽ കൂടിയും ഇപ്പോൾ നിലവിൽ റിട്ടയർഡ് പ്രിൻസിപ്പളാണ്, മേരി ടീച്ചറാണ് എനിക്ക് വളരെയധികം പ്രചോദനം നൽകിയത്. ഒരു പുസ്തകത്തിലേക്ക് പോകണം എന്ന രീതിയിൽ ആ ടീച്ചറിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്.
2: അപ്പോൾ ഒരു എഴുത്തുകാരനെന്ന നിലയിൽ അധ്യാപകരുടെ ഒരു പ്രചോദനമായിരുന്നു ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം അല്ലേ?
3: തീർച്ചയായിട്ടും അധ്യാപകരുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും പ്രചോദനം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും ഒരു കവിത എഴുതുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുമ്പോഴോ ഒക്കെ ആദ്യം പങ്കുവെക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളോടായിരിക്കും. ഇന്ന് അതിനുള്ള മാധ്യമങ്ങളുമുണ്ട്, പിന്നെ അതുപോലെ തന്നെ അധ്യാപകരോടും പങ്കുവെക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഈ ചെറിയ കാലയളവിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അധ്യാപകരുമായിട്ട് പങ്കുവെക്കാറുള്ളതാണ്. ഇപ്പോഴും എൻ്റെ ഏതാണ്ട് 1-ാം ക്ലാസ് മുതൽ ഇതുവരെയും പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരുമായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്.
2: അപ്പൊ ശബരിയുടെ ഒരു കുടുംബം ഇതുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ട്?
3: എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും 2 സഹോദരിമാരുമാണുള്ളത്. അവരെല്ലാ കാര്യത്തിനും എനിക്ക് നല്ല പ്രചോദനമാണ് നൽകിയിട്ടുള്ളത്. ഞാൻ പൊതുപ്രവർത്തന രംഗത്തുമുണ്ട്, അതുപോലെ തന്നെ എഴുത്ത് രംഗത്തുമൊക്കെ ഉണ്ട്. പ്രത്യേകമായിട്ടും എൻ്റെ അച്ഛൻ ഇതിനെല്ലാം വളരെയധികം പിന്തുണ നൽകുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ അമ്മയും എൻ്റെ സഹോദരങ്ങളും.
2: അപ്പൊ ശബരിയുടെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശബരിയുടെ ജനനം തമിഴ്നാട്ടിലായിരുന്നു അല്ലേ?
3: അതെ അതെ.
2: അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
3: അമ്മയുടെ സ്ഥലം നാഗർകോവിലാണ്, ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. എങ്കിലും ഞാനിവിടെ കൊല്ലത്ത് താമരക്കുളം സ്വദേശിയാണ്. നിലവിൽ ഞാൻ താമസിക്കുന്നത് അഞ്ചാലുംമൂടാണ്.
2: ശബരിയുടെ കാലത്തിന്റെ മറുപടി എന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിന്റെ ആ ഒരു പേര് തന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു പേരാണ്, കാലത്തിന്റെ മറുപടി. അപ്പൊ ഈ ഒരു പേര് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം?
3: കാലത്തിന്റെ മറുപടി എന്ന പേര് തിരഞ്ഞെടുക്കാൻ ആ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയ്ക്ക് കാലത്തിന്റെ മറുപടി എന്നാണ് പേര് നൽകിയത്. അതായത് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ആ കവിതയിൽ പ്രമേയമായിട്ട് ആ വിഷയമാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാലം മുന്നോട്ട് പോകുമ്പോൾ കാലം അതിന് മറുപടി നൽകുന്നതാണ് ആ കവിതയിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പുസ്തകത്തിന് കാലത്തിൻ്റെ മറുപടി എന്ന് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, കാലം എങ്ങനെയൊക്കെ മറുപടി പറയുന്നു എന്നുള്ള കുറേയധികം വിഷയങ്ങൾ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
2: അതുപോലെ തന്നെ കവിത, ഇപ്പം ശബരിയുടെ കവിതകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലളിതമായ വാക്കുകളാണ് അതെങ്കിലും അതിനകത്തൊരു ശക്തമായ സന്ദേശം ശബരി ഓരോ കവിതയ്ക്കകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കവിതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു പുക എന്ന ഒരു കവിതയുണ്ട് അതിനകത്ത്. എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് വരികൾ മാത്രമേ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഒരു സിഗരറ്റ് കത്തിത്തീരുന്നത് പോലെ തന്നെ പതിയെ പതിയെ ഒരു ജീവിതം കത്തി അമരുന്നതാണ് ആ ഒരു കവിതയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാൻ എന്താണ് കാരണമായത്?
3: അതിന് കാരണം നേരിട്ട് തന്നെ ഒരുപാട് അനുഭവങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാര് ജീവിതം തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ വെച്ച് സിഗരറ്റ് വലിക്കുമ്പോൾ മറ്റുള്ളവർ വലിക്കുമ്പോൾ നമ്മൾ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ അതെന്തോ വലിയൊരു പ്രശ്നമാണെന്ന് കരുതുകയും അതുപോലെ തന്നെ ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൈവിരലുകളെ മാറുകളായിട്ട് കരുതി അതിൽ ചേർത്തമർത്തി സിഗരറ്റിൻ്റെ പുകയെടുത്ത് വിടുമ്പോൾ എന്തോ ഒരു രസകരമായ അനുഭവമാണ് അവർക്കുണ്ടാകുന്നത്. പക്ഷെ അവസാനം ഈ സിഗരറ്റ് വലിച്ച് പിന്നീട് അർബുദം പോലുള്ള വലിയ അസുഖങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ചെറുപ്പങ്ങൾ പൊലിയുന്നുണ്ട്. അപ്പം ലഹരിക്കെതിരെ ഒരു കവിത എഴുതണം എന്നുദ്ദേശിച്ചുകൊണ്ട് അതിനെ ഒരു നീറിപ്പുകയുന്ന സിഗരറ്റിനോടൊപ്പം ഉപമിച്ച് എഴുതിയതാണ് പുക എന്ന കവിത.
2: വളരെ രസകരമായിരുന്നു ആ ഒരു കവിത ശരിക്കും വായിക്കുമ്പോൾ.
3: നന്ദി.
2: അതുപോലെ തന്നെ ശബരിയുടെ നമ്മുടെ ആദ്യത്തെ പുസ്തകമായ ഹൃദയ ചിന്തകൾ, അതിനകത്തെ രണ്ടാമത്തെ എഡിഷനിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു പുസ്തകത്തിൽ തന്നെ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രകൃതിയുടെ ഇതെല്ലാം ചെറിയ ചെറിയ കവിതകളായിട്ട് അതിനകത്ത് ഇടം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രളയത്തെ, നമുക്ക് പ്രളയമുണ്ടായ ആ ഒരു സമയത്തായിരിക്കാം അത് എഴുതിയത്, ആ ഒരു പ്രളയത്തെ ആസ്പദമാക്കിയിട്ട് രണ്ട് കവിതകൾ അതിനകത്ത് ശബരി എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഒരു വികൃതി, രണ്ടാമത്തെ കവിത എന്ന് പറയുന്നത് കൈരളി കണ്ട പ്രളയം. രണ്ട് കവിതകൾ എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് കവിതകളും എഴുതാനുള്ള ഒരു പ്രചോദനം, അതിനകത്ത് വ്യത്യസ്തമായ സന്ദേശങ്ങളാണോ ആ ശബരി ഉദ്ദേശിച്ചിരിക്കുന്നത്?
3: വികൃതി ഞാൻ ഒരു പക്ഷേ എഴുതിയത് കൈരളി കണ്ട പ്രളയം എന്ന കവിത എഴുതുന്നതിന് വളരെ മുമ്പ് എഴുതിയ ഒരു കവിതയാണ്. വികൃതിയിൽ മനുഷ്യൻ പ്രകൃതിയോട് എന്തൊക്കെ കാട്ടുന്നു എന്നുള്ളതാണ് വികൃതിയിൽ വിശദീകരിച്ചിരിക്കുന്നതെങ്കിൽ കൈരളി കണ്ട പ്രളയത്തിൽ പ്രകൃതി തിരിച്ച് മനുഷ്യരോട് എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതാണ് ആ കവിതയിലുള്ളത്.
2: അതെ, ഒരു പ്രളയത്തെ ആസ്പദമാക്കി തന്നെ പ്രകൃതിയെയും മനുഷ്യനെയും അതിനകത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്.
3: തീർച്ചയായിട്ടും.
2: അപ്പോൾ അത് വളരെ എനിക്ക് തോന്നിയിട്ടുള്ളത് ശബരിയുടെ കവിതകൾ വളരെ ചെറുതാണ്, പക്ഷെ അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഒരു അർത്ഥം എന്ന് പറയുന്നത് വളരെ വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഇപ്പം ശബരി ഒരു സംഭവം കവിതയായിട്ട് എഴുതാനായിട്ട് ഉദ്ദേശിച്ചെന്നിരിക്കട്ടെ, അപ്പൊ അതില് ശബരിയുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടിയെത്തുന്നത് എന്താണ്? ഐ മീൻ വികാരമായിരിക്കോ, ഒരു സംഭവം കാണുമ്പോൾ ഒരു വികാരമാണോ അതോ അതിന്റെ ഒരു ആശയമായിരിക്കോ?
3: തീർച്ചയായിട്ടും വികാരം ആണ്. അതായത് അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള വാത്സല്യം, ഈശ്വരനോടുള്ള ഭക്തി, നമ്മുടെ ഗുരുക്കന്മാരോടുള്ള ആദരവ്, അതുപോലെ തന്നെ മക്കളോടുള്ള വാത്സല്യം, പ്രണയം, ജീവിതം, ഇതെല്ലാം ഒരു വികാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പല കവിതകളും പെട്ടെന്ന് ഇങ്ങനെ ഒരു കവിത എഴുതണം എന്ന് പറഞ്ഞ് മെനക്കെട്ട് ഇരുന്ന് എഴുതിയതായിരിക്കത്തില്ല. ഒരുപക്ഷെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നടന്നു നീങ്ങുമ്പോഴോ അല്ലെങ്കിൽ രാത്രി വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ മനസ്സിൽ കടന്നു പോകുന്ന പെട്ടെന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ കവിതകളാക്കാൻ കഴിയുന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കവിതകൾ ചെറിയ കവിതകളായി മാറുന്നത്.
2: അപ്പം ശബരി ഇപ്പം തന്നെ പറഞ്ഞു പ്രണയം, അച്ഛൻ, അമ്മ, ഇതെല്ലാം ശബരിയുടെ കവിതകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പം അതിൽ പ്രണയത്തെക്കുറിച്ച് ശബരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രണയം പല രീതിയിലാണ് പലരും എഴുതാറുള്ളത്. പക്ഷെ ശബരിയുടെ നിനക്ക് മാത്രം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിൽ ശബരിയുടെ പ്രണയത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പിറന്ന ഒരു കവിതയാണോ അത്, അതോ ഭാവനയുടെ പുറത്ത് പിറന്ന ഒരു കവിതയാണ്?
3: അത് ഭാവനയുടെ പുറത്ത് പിറന്ന ഒരു കവിതയാണ്. നിനക്ക് മാത്രം എന്നുള്ളൊരു കവിത എഴുതിയിരിക്കുന്നത് അതിന്റെ പ്രമേയം ഒരു പ്രണയിനി തന്റെ പ്രിയതമന്റെ വിടവാങ്ങലാണ് ആ കവിതയിലുള്ളത്. അതായത് എല്ലാം നഷ്ടപ്പെട്ട് മജ്ജയും മാംസവും നഷ്ടപ്പെട്ടാലും നിന്റെ ആത്മാവ് മാത്രം ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് മടങ്ങുന്ന ഒരു പ്രിയതമന്റെ വേർപാടാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനത് വളരെയധികം ചിന്തിച്ചെഴുതിയ ഒരു ഇതാണ്. ആ കവിത എഴുതുമ്പോൾ ആ ഒരു രംഗങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. പ്രണയത്തെക്കുറിച്ച് പല രീതിയിലും എഴുതിയിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പ്രണയം, പിന്നെ അത് കഴിഞ്ഞ് പിന്നോട്ട് മുന്നോട്ട് പോകുന്ന വഴിയിൽ ഉള്ള പ്രണയം, അങ്ങനെ പ്രണയത്തിൻ്റെ പല ഭാവങ്ങളും പല രീതിയിലും കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
2: അപ്പോൾ പ്രണയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. ഈ ഒരു പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്താം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: Your favorite programs and music on your favorite radio. Radio Santhanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: തിരികെ എത്താം ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക്. വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഴുത്തുകാരനും അധ്യാപകനുമായ എസ് ശബരിനാഥാണ്, കൂടെ ഞാൻ ബീന കുവേരയും. ശബരി, നമ്മൾ ഒരു പ്രണയത്തിലാണ് നിർത്തിയത് അല്ലേ? ശബരി പറഞ്ഞു അതൊരു പ്രണയത്തിൽ നഷ്ടപ്പെടുന്ന ഒരു ആത്മാവിന്റെ തേങ്ങലും വിങ്ങലും ഒക്കെയാണ് ആ ഒരു കവിതയിൽ ഉണ്ടായിരുന്നതെന്ന്. അപ്പൊ ശബരി, ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ശബരിയുടെ മനസ്സിൽ ഒരാഴത്തിൽ പതിഞ്ഞ ശബരിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ കവിതയാക്കിയിട്ടുണ്ടോ ശബരി?
3: അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കവിതയാക്കിയിട്ടില്ല, എന്നാൽ അതിന്റെ വരികൾ ആ സമയത്ത് ഞാനൊരു നാലുവരി എഴുതി. അത് പലപ്പോഴും ഞാൻ

0: പുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതിയിട്ട് വേണ്ട വേണ്ട എന്ന് മാറ്റി വെച്ച് വരണം.
1: അപ്പോ ആ വരികൾ ഇപ്പോഴും ഓർമ്മയുണ്ടോ ശബരിക്ക്? അതോ
0: ആ വരികൾ എനിക്ക് ചെറിയ രീതിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് എൻ്റെ അച്ഛനൊരു പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളിയാണ്. ഞാൻ എൻ്റെ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാനൊരു കോഴ്സിന് ചേരുമ്പോൾ എന്നോട് എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, എന്തുകൊണ്ട് സ്വർണ്ണ തൊഴിലാളിയായ അച്ഛൻ്റെ മകൻ ഈ കോഴ്സ് പഠിക്കാൻ വന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് വളരെയധികം പ്രയാസമുണ്ടായി. അപ്പം അന്ന് ഞാൻ കുത്തിക്കുറിച്ചതാണ്. പക്ഷേ എനിക്കത് പലപ്പോഴും എഴുതി പൂർത്തിയാക്കണമെന്ന് പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എഴുതിയത്, നെരിപ്പോടിൻ്റെ ചൂടിൽ ഊതിക്കാച്ചി നീറുന്ന ഉമ്മയുടെ പുക വകവെക്കാതെ ഉരുക്കി ഉരുക്കി അച്ഛൻ സ്വർണ്ണക്കട്ടിയാക്കി പിന്നെ നേരം കളയാതെ എന്നെ രാഗി മിനുക്കി എന്ന് ഞാൻ എഴുതിയതാണ്. പക്ഷെ അത് പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല.
1: അപ്പോൾ അത് പൂർത്തിയാക്കാൻ ശബരിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു കവിതയുടെ ആദ്യ ഭാഗം ഇതിൽ കൂടി തന്നെ റേഡിയോ സാന്ത്വനത്തിൽ കൂടി പറയാൻ കഴിഞ്ഞു.
0: എപ്പോഴെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ ഇത് പറയണമെന്ന് എനിക്കിത് ഉണ്ടായിരുന്നു. ഇന്നും ഇങ്ങനെയുള്ള പല അവഗണനകളും പലരും പല രീതിയിലും നേടുന്നുണ്ട്. എനിക്ക് ഒരു 12 വർഷം മുമ്പുള്ള ഒരു അനുഭവമാണിത്.
1: അതെ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ അവഗണനയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പം നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് മോശമായതിനെയും നല്ലതിനെയും ഒക്കെ വിമർശിക്കുന്ന ഒരു കാലമാണ്.
0: അപ്പോൾ
1: ഈ ഒരു കാലത്ത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വിമർശനങ്ങളെ കാണുന്നത് എത്തരത്തിലാണ്?
0: വിമർശനങ്ങളെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം നമ്മൾ ആരും വിമർശനത്തിന് അതീതരല്ലല്ലോ. തീർച്ചയായിട്ടും എല്ലാ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്യണം. എൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതിയ സമയത്ത് തന്നെ നല്ല അഭിപ്രായങ്ങൾ വന്നു, അതോടൊപ്പം തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. തീർച്ചയായിട്ടും അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത പുസ്തകം എഴുതിയപ്പോഴും പലപ്പോഴും എഴുതിയത്. പിന്നെ നമ്മൾ എഴുത്തുകാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൽ പ്രതിഫലിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പം വിമർശനം സ്വാഭാവികമാണ്. എല്ലാ ഭാഗത്തുനിന്നും ആളുകളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
1: അപ്പോൾ വിമർശനങ്ങളെ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്?
0: തീർച്ചയായിട്ടും വിമർശനങ്ങളെ അതിജീവിച്ചും സ്വീകരിച്ചും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ. തീർച്ചയായിട്ടും ഞാനൊരു രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഇറങ്ങിയ ആ ഘട്ടം മുതൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. പക്ഷെ നമ്മളെ ഈ വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങുമ്പോഴും നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് പിടിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെല്ലാമാണ് നമ്മുടെ പ്രചോദനം.
1: നമ്മളെ നമ്മളായി തന്നെ കാണുന്ന,
0: തീർച്ചയായിട്ടും നമ്മളെ നമ്മളായി തന്നെ കാണുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇതുവരെയും മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ അതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്, ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മനുഷ്യരുമായിട്ടുള്ള മാനസിക ബന്ധത്തിനേക്കാൾ വില മറ്റൊന്നിനുമില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ.
1: ഓക്കെ. അപ്പോൾ ശബരി, ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞതുപോലെ കവിതകളിൽ എഴുതുമ്പോൾ, കവിതകൾ വായിക്കുമ്പോൾ ശബരിയുടെ കവിതകൾ എപ്പോഴും ഭക്തി മുതൽ പ്രകൃതി സ്നേഹം വരെ തുളുമ്പി നിൽക്കുന്ന കവിതകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു കവിതയിലൂടെ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ?
0: ഇനി ഒരു കവിതയിലൂടെ സ്വാഭാവികമായിട്ടും അതാത് കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ച് ഞാൻ കവിതയാക്കിയിട്ടുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ അന്ന് വാമുടിക്കെട്ടി നടന്ന ഒരു കാലമായിരുന്നു, അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ പ്രളയത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ നിർബന്ധിതമായിട്ട് പല ഇത് വിവാഹങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് അപകടങ്ങൾ സംഭവിക്കുകയും അതിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അപ്പം പുതിയ പുതിയ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയിട്ട് എഴുതുന്നുണ്ട്. ഇനിയും ഈ കാലഘട്ടത്തിനോടൊപ്പം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ കവിതകൾ ഉണ്ടാവും.
1: തീർച്ചയായിട്ടും ഇതൊരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ കവിതയുടെ പ്രസക്തി കൂടുകയാണോ അതോ കുറയുന്നതായിട്ടാണോ ശബരിക്ക് തോന്നിയിട്ടുള്ളത്?
0: അത് രണ്ടു തരത്തിലും പറയാം. കവിതകളോട് താല്പര്യമുള്ള ഒരുപാട് പേരുമുണ്ട്. പുതിയ കാലഘട്ടമാണെങ്കിലും പുതിയ കാലഘട്ടങ്ങളും കവിതയെ താല്പര്യപൂർവ്വം കാണുന്ന ആളുകളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ നമുക്ക് ഇതെല്ലാം എഴുതാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ തലമുറ കവിതകളെ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവരുടേതായ ആ ഒരു ചിന്തയ്ക്കും പിന്നെ ആ കാലഘട്ടത്തിൻ്റെതായ ഭാഷകളിലും ഒക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഞാനത് എൻ്റെ കാലത്തിന് മറുപടി എന്ന കവിതയിൽ ഞാൻ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനെ ഹാക്ക് ചെയ്തു, അമ്മയെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്.
1: അതെ, ഒരുപാട് എഴുതിയിട്ടുണ്ട്. സ്റ്റാറ്റസ് എന്ന് പറയുന്ന
0: കവിത എഴുതിയിട്ടുണ്ട്.
1: അപ്പൊ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ കുറിച്ച്
0: ചില ചാറ്റുകൾ എന്നും പറഞ്ഞ ഒരു കവിത എഴുതിയിട്ടുണ്ട്. പിറകിലേക്ക് ഓടി ഒളിച്ച ചാറ്റുകൾ എന്നും പറഞ്ഞ്.
1: അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ഈ ഒരു യുവതലമുറ കവിതയെ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ശബരി വിശ്വസിക്കുന്നത്?
0: തീർച്ചയായിട്ടും.
1: അപ്പൊ ശബരി നല്ല തിരക്കുള്ളൊരു വ്യക്തിയാ, ഒരു കവിത പൂർത്തിയാക്കാൻ എത്രത്തോളം എഫേർട്ടായിരിക്കും അപ്പൊ ശബരി എടുക്കുന്നത്?
0: നമ്മളെ മനസ്സിലേക്ക് ഒരു കവിത വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് കുറിക്കണം. അത് കുറിച്ച് ഒരാശയമായിരിക്കും നമ്മളെ മനസ്സിൽ ആദ്യം. നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മളൊരു ആശയം വരും, അത് കുറിക്കണം. തീർച്ചയായിട്ടും അത് ഇപ്പോൾ അതിനെല്ലാ സംവിധാനവും ഉണ്ടല്ലോ. നമ്മളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് മൊബൈലിൽ നമ്മളത് സ്റ്റോർ

0: അതുപോലെ തന്നെ എഴുത്തുകാരുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും സിനിമകൾക്ക് പാട്ട് എഴുതുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. അദ്ദേഹം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും വിഷമമുള്ള ഒരാളാണ്. കാരണം ഇനിയും ഒരുപാട് വരികൾ അദ്ദേഹത്തിലൂടെ പിറക്കേണ്ടിയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിൽ ശ്രീമതി സുധാമേനോനുണ്ട്. സുധാമേനോൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്.
1: ശബരിയുടെ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയ വ്യക്തി.
0: എന്റെ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയ വ്യക്തിയാണ്. കാലത്തിന്റെ മറുപടി എന്ന പുസ്തകത്തിന്റെ ആമുഖം എഴുതിയ വ്യക്തിയാണ്. ഇപ്പം ഇന്ത്യ എന്ന ആശയം എന്ന വലിയൊരു പുസ്തകം ഒരുപാട് എഡിഷനുകൾ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് ഞാൻ നേരിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു ആളല്ല, പക്ഷേ വായനയിലൂടെ പരിചയപ്പെട്ടതാണ്. എൻ്റെ പുസ്തകം കാലത്തിന് മറുപടി എഴുതുമ്പോൾ കവിതകളെല്ലാം വായിച്ചാണ് വളരെ നല്ലൊരു ആമുഖം എനിക്ക് അതിൽ തയ്യാറാക്കി തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള യുവ എഴുത്തുകാർ ഒരുപാട് പേരുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് ശ്രീമതി മൃദുല റോഷനാണ് എഴുതിയിരിക്കുന്നത്, അവതാരിക എഴുതിയിരിക്കുന്നത്. അവരും അത്യാവശ്യം സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ശ്രീജായസ് പിള്ള എൻ്റെ കാലത്തിൻ്റെ മറുപടിയിൽ വായനാനുഭവം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അവരും ഇതിനകം തന്നെ ഒരുപാട് കവിതകൾ എഴുതുകയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തവരാണ്. ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഇതുപോലെ ഇതിനെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാവർക്കും ഒരു കൂട്ടായ്മയുണ്ട്. അതിപ്പോൾ എഴുത്തുകാരുടെ കൂട്ടായ്മ പല പേരുകളിലും ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്.
1: അപ്പോൾ ശബരി, ഞാൻ ആദ്യമേ ശബരിയെ പരിചയപ്പെടുത്തിയത് തന്നെ 9 വേൾഡ് റെക്കോർഡ് ലഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരമായ പെൻഡ്രൈവിൽ മരണശേഷം എന്ന ഒരു കവിത എഴുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രംഗത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു പെൻഡ്രൈവ് എന്ന് പറയുന്ന ആ ഒരു കവിതാ സമാഹാരത്തിലേക്ക് എത്തപ്പെടാനുള്ള ഒരു കാരണം?
0: പെൻഡ്രൈവ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ഹൃദയചിന്തകളും രണ്ടാമത്തെ പുസ്തകം കാലത്തിന് മറുപടിയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മഞ്ചരി ബുക്സിലൂടെയാണ്, കോതമംഗലം മഞ്ചരി ബുക്സിലാണ്. മഞ്ചരിയുടെ സാരഥി എന്ന് പറയുന്നത് പൈമ പ്രദീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം കേരളത്തിൽ എല്ലാ എഴുത്തുകാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ 18,304 പേജുള്ള ഒരാൾ പൊക്കമുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ പുസ്തകത്തിൽ എനിക്കും എൻ്റെ ഒരു മരണശേഷം എന്നുള്ളൊരു കവിതയും അതിലിടം നേടി എന്നുള്ളതാണ് എനിക്ക് സന്തോഷിക്കാനുള്ള കാര്യം. ആ പുസ്തകത്തിന് 9 വേൾഡ് റെക്കോർഡുകൾ ലഭിച്ചു. ആ സന്തോഷത്തിൽ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചു.
1: അപ്പോൾ വാശിയില്ല, വെറുപ്പില്ല, വേഷത്തിന് വിലയുമില്ലാത്ത ശ്മശാനത്തിൽ ഞാനും എരിഞ്ഞടങ്ങുമെങ്കിലും ജീവിക്കും ആരുടെയെങ്കിലും ഹൃത്തിൽ, കാലത്തിന് മറുപടിയിൽ അവസാനത്തെ കവിതയുടെ അവസാനത്തെ വരികളാണിത്. ഈ ഒരു കവിതയിലൂടെ മരണത്തെക്കുറിച്ചാണോ അതോ ജീവിതത്തെക്കുറിച്ചാണോ കൂടുതൽ പറയാൻ ശ്രമിച്ചത്?
0: അതായത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് വാശിയും വീറും എല്ലാം ഉള്ളത്. പക്ഷെ മരണ ശ്മശാനത്തിൽ ചെല്ലുമ്പോൾ ഉള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ, വാശിയും ഇല്ല, വീറുമില്ല, വേഷത്തിന് പ്രാധാന്യവും ഇല്ലാതെ നമ്മൾ എരിഞ്ഞടങ്ങുകയാണ്.
1: അപ്പോ ഒരു മനുഷ്യ ജീവിതം അത്രയേ ഉള്ളൂ.
0: ഞാൻ എന്നെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
1: അതെയോ? അപ്പോ വളരെ നല്ല വരികളാണ് അത് എഴുതിയിരിക്കുന്നത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കുന്ന ഓരോ മനുഷ്യനും അഹങ്കരിക്കുകയും അതുപോലെ തന്നെ താൻ എന്ന ഭാവം കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല, അവസാന നിമിഷം നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് എന്ന രീതിയിലാണ് ആ ഒരു കവിത പരാമർശിക്കപ്പെടുന്നത്. വളരെ നല്ലൊരു കവിതയായിരുന്നു അത്. എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് നന്നായിട്ട് മനസ്സിൽ ഇടം പിടിച്ച ഒരു കവിത.
0: കൂടുതലും മരണത്തിന് പ്രമേയമാക്കിയിട്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. കാരണം മരണം എന്ന് പറയുന്നത് മനുഷ്യനെല്ലാ നല്ല വേഗത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും മരണം എന്നൊരു ചിന്ത മനുഷ്യന്റെ മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം മന്ദീഭവിക്കും. കാരണം വെച്ചാൽ മരണം എന്താണെന്നുള്ളതാണല്ലോ കൃത്യമായിട്ട് നമുക്ക് ഇതുവരെയും അറിയാത്തത്. അത് പോയവരാരും തിരിച്ചുവെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു ചെറിയൊരു വിഷയം വെച്ചിട്ടാണ് മരണശേഷം എന്നുള്ളൊരു കവിത ഇതിൽ ഉൾപ്പെടുത്തിയത്. 4 വരിയുള്ള ഒരു കവിതയാണ്.
1: ഇപ്പം ഈ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എഴുത്തിനെയും വായനയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, യുവതലമുറകൾ ഒരുപാട് പേരുണ്ട്. ഇപ്പം പറയുന്നത് പോലെ ജെൻസി പിള്ളേരെന്ന് പറയും. അപ്പം നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക, ടാബ് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇതിനിടയ്ക്ക് കവിതകളെ ഇഷ്ടപ്പെടുന്ന, എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവും. അവരോട് എന്താണ് ശബരിക്ക് പറയാനുള്ളത്?
0: ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ കവിതകൾ എഴുതുന്നത്. പഴയ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടാണ് അന്നത്തെ കവികൾ കവിത എഴുതിയിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്, ജെൻസി തലമുറയോടൊപ്പം സഞ്ചരിക്കുകയാണ്. അപ്പം അവരുടേതായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി അവരുടേതായ ഭാഷയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കവിതകൾ എഴുതുകയും ഇനി എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ ഉൾപ്പെടുത്തി രസകരമായിട്ട് അവതരിപ്പിക്കുകയും തീർച്ചയായിട്ടും അവരും

0: സ്വീകരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
1: കാലത്തിനൊപ്പം നീങ്ങുക.
0: അതെ അതെ, കാലത്തിനൊപ്പം നീങ്ങുക.
1: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ശബരിയുടെ കവിതകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഒരു കവിത ഒന്ന് ചൊല്ലാവോ?
0: തീർച്ചയായിട്ടും ഞാൻ ചൊല്ലാം. എന്റെ ആദ്യ പുസ്തകം ഹൃദയ ചിന്തകളിലെ മഷിപ്പേന എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഇപ്പൊ ഞാൻ അത് ചൊല്ലുകയാണ്. ഞാൻ ഈ കവിതകൾ എഴുതാറുണ്ടെങ്കിലും അത്ര നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരാളല്ല എങ്കിലും റേഡിയോ സാന്ത്വനത്തിന് വേണ്ടി വരികൾ ചൊല്ലുകയാണ്. അമ്മതൻ താരാട്ടിലും താതന്റെ തലോടലിലും കരഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങി മഷിപ്പേന. സ്നേഹവും ചിരിയും എഴുതി താളുകൾ മറിച്ചു ശൈശവം. വിദ്യാലയ ചുവരുകളിൽ സൗഹൃദങ്ങൾ എഴുതി കേളികളാടി എഴുതി തീർന്നാലും മറിക്കുവാൻ ആഗ്രഹിക്കാത്ത ബാല്യത്തിൻ താളുകൾ. പുതുമഷി നിറച്ച ചിന്തകൾക്ക് വേഗതയേറി പ്രണയം തളിരിട്ട വരികൾ ആശങ്കയോടെഴുതി കൗമാരത്തിൻ താളുകൾ. ഏറെ എഴുതാനുണ്ടിവിടെ യൗവനമെന്ന താളിൽ ശ്രദ്ധയോടെ പുതുവരികൾ എഴുതണം. പുതുമണമുള്ള താളുകളിൽ പ്രിയതമയും കുഞ്ഞുചിരികളും കൂട്ടിയെഴുതുമ്പോൾ മറന്നിടരുതൊരിക്കലും പഴയ താളുകളിൽ പുരണ്ട താരാട്ടും തലോടലും. ഏറെ എഴുതി എഴുതുവാൻ മടിക്കുന്ന വാർദ്ധക്യം പിന്നീട് എഴുതുവാൻ കൊതിക്കുമ്പോൾ മുനയൊടിഞ്ഞു വീഴുന്നു മഷിപ്പേന. കുറിച്ചിട്ട വരികൾ അർത്ഥമെങ്കിൽ ലെന്നുമോർത്തിടും ലോകം.
1: വളരെ മനോഹരമായി അമ്മയെ കുറിച്ച് ആ ഒരു കവിതയിൽ പറയുന്നുണ്ട്.
0: അമ്മയെ കുറിച്ചും അതുപോലെ തന്നെ
1: നമ്മുടെ ബാല്യത്തെ കുറിച്ചും,
0: നമ്മളെ അതില് ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയാണ് ആ കവിത. ഞാൻ എഴുതാനുണ്ടായ ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അധ്യാപകനുണ്ടായിരുന്നു, വിജയൻ സാറ് എന്നൊരു അധ്യാപകൻ, ഹിന്ദി അധ്യാപകനാണ്. സാറെന്നോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ജീവിതത്തിന്റെ 7 ഘട്ടങ്ങളാണ് കടന്നു പോകുന്നത്, ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം രോഗം മരണം എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ അത് വെച്ചൊരു കവിത എഴുതാമെന്ന് തോന്നി. ഞാനിതെല്ലാം കൂടി ഒന്ന് കുട്ടിയെ യോജിപ്പിച്ച് എഴുതിയ കവിതയാണ്.
1: വളരെ അർത്ഥവത്തായ വരികൾ, വളരെ മനോഹരമായ വരികൾ. ശബരിനാഥ് ഇപ്പോ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് വന്നതുകൊണ്ട് ഈ കവിത എഴുതുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് വന്നത് ഈ കവിതയുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
0: തീർച്ചയായിട്ടും രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമുള്ള മേഖലയായിരുന്നു, അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലോട്ട് വന്നത്. രാഷ്ട്രീയത്തിലേക്ക് വന്നെങ്കിലും കവിത എഴുതുന്നതിൽ ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളെയും കൂടുതൽ എന്താ പറയാനുണ്ട് കൂടുതൽ മനുഷ്യരുമായിട്ടൊക്കെ സംവദിക്കാനുള്ള അവസരം രാഷ്ട്രീയത്തിലുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഓരോരോ അനുഭവങ്ങൾ കാണാൻ സാധിക്കും, അതിനെക്കുറിച്ച് എഴുതാൻ സാധിക്കും. അങ്ങനെയൊക്കെ കവിതകൾ എഴുതാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ എനിക്ക് വളരെയധികം പിന്തുണ നൽകിയത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ShKP സാറുകളാണ്. ഇന്നത്തെ കൊല്ലം മേയറാണ്, അദ്ദേഹമാണ് എന്നെ രാഷ്ട്രീയത്തിൽ എൻ്റെ ഒരു ഗുരുനാഥൻ. അതുപോലെ തന്നെ ശ്രീ KM റഷീദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ രണ്ടുപേരുടെ പേരുകൾ പറയാതെ കടന്നു പോകാൻ ഒരിക്കലും സാധിക്കത്തില്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും എൻ്റെതായ കഴിവുകൾക്ക് എപ്പോഴും പ്രചോദനം തരുന്ന മനുഷ്യരായിരുന്നു ഇവരെല്ലാം. അവരോടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മളെ അഭിമുഖം ആരംഭിക്കുന്ന സമയം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ അധ്യാപിക ഉണ്ടായിരുന്നു മേരി ടീച്ചർ, ടീച്ചറും എനിക്ക് വളരെയധികം പ്രചോദനമാണ് നൽകിയിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് എന്നോടൊപ്പം ഇല്ലാത്ത എൻ്റെ ഒരു വളരെ എനിക്ക് മനസ്സിന് ഒരുപാട് പ്രയാസമുള്ള ഒരു വ്യക്തിയുണ്ട്. എൻ്റെ ഞാൻ +2 കൊമേഴ്സിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് അധ്യാപികയായിട്ടിരുന്ന സിന്ധ്യ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു. ടീച്ചറ് ഞാൻ എഴുതുന്ന ഓരോ കവിതകൾക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ത് എഴുതിയിട്ടാലും അതിനോട് അതിനെല്ലാം നല്ല അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ വളരെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മളിന്ന് പിരിഞ്ഞുപോയി. ഇപ്പം അവരെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല.
1: രാഷ്ട്രീയ ജീവിതത്തിലായാലും അതുപോലെ തന്നെ സ്വകാര്യ ജീവിതത്തിലായാലും ശരി തന്നെ, ഏറ്റവും കൂടുതൽ ശബരിയെ സ്വാധീനിച്ചിട്ടുള്ളത് അധ്യാപകരും സുഹൃത്തുക്കളും ഒക്കെയാണ്. ശബരിയുടെ കുടുംബം ഇങ്ങനെ ഒരു ശബരിനാഥനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളമാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്?
0: തീർച്ചയായിട്ടും അവര് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബം കൂടുതലും എന്നോടൊപ്പം പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഒരു കുടുംബം എന്ന് വേണം പറയാൻ. എൻ്റെ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും 100% എന്നോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അല്ലേ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ രാഷ്ട്രീയത്തിലൊക്കെ തുടക്കം ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാമായിരുന്നു, പക്ഷേ എല്ലാത്തിനും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. അതിൽ എൻ്റെ അച്ഛൻ്റെ പങ്ക് വളരെ വലുതാണ്.
1: ഇനിയും ശബരിക്ക് സുഹൃത്തുക്കളും വീട്ടുകാരും അതുപോലെ തന്നെ ശബരിയുടെ രാഷ്ട്രീയ ജീവിതവും ഒക്കെ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് കവിതകൾ എഴുതി കാൽവയ്പ്പുകളോട് മുൻപോട്ട് പോകാൻ ശബരിക്ക് ആശംസകൾ നേരുകയാണ് റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം ഞാനും.
0: തീർച്ചയായിട്ടും വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിനും, ഈ റേഡിയോയിലൂടെ ജനങ്ങളോട് സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിനും. റേഡിയോ സാന്ത്വനം 90.4 FM-ന് എല്ലാവിധ നന്ദി.

0: ജീവിതത്തെയും സമൂഹത്തെയും സാഹിത്യത്തെയും കുറിച്ച് തന്റെ അനുഭവങ്ങളും ആശയങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇത്രയും നേരം തന്റെ വിലപ്പെട്ട സമയം റേഡിയോ സാന്ത്വനം 90.4 FM വേണ്ടി മാറ്റിവെച്ച എസ് ശബരീനാഥ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇതോടുകൂടി ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ദി ഡേ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ബീന ഗുവേര. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗസ്റ്റ് ഓഫ് ദി ഡേ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: Your favorite programs and music on your favorite radio. Radio Santhanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. Let's celebrate pregnancy with Kinder Hospitals.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. '99 പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ വിജയ് യുദ്ധത്തിൽ ഇന്ത്യ നേടിയ ചരിത്രപരമായ വിജയത്തെയാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത്.

സൈന്യം ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി പിടിച്ചെടുത്തു. 1999 മെയ് മുതൽ ജൂലൈ വരെ നടന്ന കാർഗിൽ യുദ്ധം 60 ദിവസത്തോളമാണ് നീണ്ടു നിന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരരായ ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ ദിനം സമർപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 26 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തിന്റെ 27 വാർഷികം ആഘോഷിക്കുന്നു. ജാതി മത വർഗ ഭാഷ ലിംഗ രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യൻ എന്ന ദേശീയതയുടെ കുടക്കീഴിൽ നാം അണിചേരുമ്പോൾ അതിന് സ്വന്തം ജീവനും ജീവിതവും നൽകി കാവൽ നിൽക്കുന്ന ഓരോ പട്ടാളക്കാരനും ഹൃദയത്തിൽ നിന്നും വളരെ ബഹുമാനത്തോടെ ആദരവോടെ ആശംസകൾ അർപ്പിക്കുന്നു.

0: ഒരു പ്രത്യേക അറിയിപ്പ്. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3000 രൂപ മുതൽ 4000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ 5 മണി വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605858551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9605858551. പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.

സെൻസസ് ന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മുടെ ഭരണഘടനയും മൗലികാവകാശങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണ പരമ്പരയുടെ 3rd ഭാഗമാണിത്. ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന 6 മൗലികാവകാശങ്ങളിൽ പ്രഥമ സ്ഥാനം റൈറ്റ് ടു ഇക്വാളിറ്റി അഥവാ സമത്വത്തിനുള്ള സ്വാതന്ത്ര്യത്തിനാണ്. 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളിലായാണ് ഇത് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൽ 16, 17, 18 അനുച്ഛേദങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ ഒരു വിവരണമാണ് ഈ ഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Article 16 അവസര സമത്വത്തെക്കുറിച്ചുള്ളതാണ്. അതായത് എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിന്റെ കീഴിലുള്ള എല്ലാ ഉദ്യോഗ നിയമനങ്ങളിലും അവസര സമത്വം ഉറപ്പാക്കുന്നതാണ് ഈ പ്രധാന അനുച്ഛേദം. സർക്കാർ നിയമനങ്ങളിൽ യാതൊരുവിധ വിവേചനങ്ങളും പാടില്ല എന്നും അനുബന്ധമായി നിഷ്കർഷിച്ചിരിക്കുന്നു. മതം, വംശം, ജാതി, ലിംഗം, സ്ഥാനം, ജനനസ്ഥലം, വാസസ്ഥലം എന്നീ 7 കാരണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ നിയമനങ്ങളിൽ വിവേചനമില്ലാതെ അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് അനുകൂലമായി സർക്കാർ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് സ്റ്റേറ്റിനെ ഭരണഘടന അനുവദിക്കുന്നുമുണ്ട്. ഇങ്ങനെ സംവരണം ഏർപ്പെടുത്താൻ ഭരണകൂടം അവലംബിക്കേണ്ട മാനദണ്ഡം ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഇല്ല എന്ന് സർക്കാരിന് അഭിപ്രായമുണ്ടെങ്കിൽ സംവരണം ഏർപ്പെടുത്താനുള്ള അനുവാദമാണ്.

ഭരണഘടന നൽകിയിരിക്കുന്നത്. ഇത്തരം സംവരണ ആനുകൂല്യം ലഭിക്കേണ്ട വിഭാഗങ്ങളെ ഭരണഘടനയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബാക്ക്വേർഡ് ക്ലാസ് അഥവാ പിന്നോക്ക വിഭാഗം എന്നാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ മുഖ്യധാരയിൽ നിന്നകന്ന് പിന്നോക്കം പോയ ജനവിഭാഗത്തിൻ്റെ ഉന്നമനമാണ് ഭരണഘടന ഇതിലൂടെ ഉറപ്പാക്കുന്നത്. ഇത്തരം സംവരണത്തെ അവസര സമത്വത്തിൻ്റെ അപവാദമായി അല്ല സുപ്രീംകോടതി പരിഗണിക്കുന്നത്. പകരം ഇത് സമത്വം ഉറപ്പാക്കാനുള്ള ഒരവസരമായാണ് കണ്ടിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമനങ്ങളിൽ സംവരണം ഉറപ്പാക്കുമ്പോൾ അതിൽപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് ഉദ്യോഗ കയറ്റങ്ങളിലും അഥവാ പ്രമോഷനിലും സംവരണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റിനെ അനുവദിക്കുന്ന അനുച്ഛേദമാണ് 16(4)(a). എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രമോഷനിൽ സംവരണ ആനുകൂല്യം ലഭ്യമല്ല. ഇത് SC/ST വിഭാഗങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സ്റ്റേറ്റിന്റെ ഉദ്യോഗങ്ങളിൽ SC/ST വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ല എന്ന് സ്റ്റേറ്റിന് അഭിപ്രായമുണ്ടെങ്കിൽ പ്രമോഷനിലും സംവരണം ഏർപ്പെടുത്താമെന്നാണ് ഭരണഘടന നിർദ്ദേശിക്കുന്നത്. 1995 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പ്രമോഷനിലും സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. അതായത് 1950 നിലവിൽ വന്ന ഭരണഘടനയിൽ 45 ശേഷമാണ് പ്രമോഷനിൽ സംവരണം ഏർപ്പെടുത്തിയത്. സംവരണം വഴി നിയമനം നടത്തേണ്ടതോ പ്രമോഷൻ നൽകേണ്ടതോ ആയ ഒഴിവുകൾ 1 പൂർണ്ണമായും നികത്താൻ കഴിയുന്നില്ല എങ്കിൽ ആ ഒഴിവുകൾ അടുത്ത വർഷത്തേക്ക് കാരി ഫോർവേഡ് ചെയ്ത് സംവരണ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ നിയമനമോ പ്രമോഷനോ നടത്തണമെന്ന് അനുശാസിക്കുന്നതാണ് Article 16(4)(b). 2001 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ അനുച്ഛേദം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണ തത്വങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത 2 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഇന്ദിരാ സാഹ്നി കേസും. 1979 മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് Article 340 അനുസരിച്ച് മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചത്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്താനും അവരുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമായിരുന്നു ഈ കമ്മീഷൻ. സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ 52% ജനങ്ങളും സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസുകളിൽ ഉൾപ്പെടുന്നു എന്നതായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. ഇവരുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ നിയമനങ്ങളിൽ 27% സംവരണം നൽകണം എന്ന നിർദ്ദേശം മണ്ഡൽ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. 1990 VP Singh പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പാക്കി. അപ്പോൾ നിലവിലുണ്ടായിരുന്ന 22.5% സംവരണം കൂടാതെ 27% സംവരണം കൂടി ഏർപ്പെടുത്തിയത് സംവരണ ആനുകൂല്യം ലഭ്യമല്ലാത്ത വിഭാഗങ്ങളുടെ ശക്തമായ എതിർപ്പിനും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി. ഇതേ തുടർന്ന് രാജ്യവ്യാപകമായ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളും വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടക്കുകയുണ്ടായി. എന്നാൽ തുടർന്നുണ്ടായ പ്രശസ്തമായ ഇന്ദിരാ സാന്നി കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 9 മണ്ഡൽ കമ്മീഷന്റെ ഭരണഘടനാ സാധുത ശരിവെക്കുകയുണ്ടായി. രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന്റെ പാതയിലെ നാഴികക്കല്ലുകളാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഇന്ദിരാ സാന്നി കേസും. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതോടുകൂടി നിലവിലുണ്ടായിരുന്ന 22.5% സംവരണം 49% ഉയരുകയും ചെയ്തു. ആകെ സംവരണം 50% കൂടാൻ പാടില്ല എന്ന നിയമം നിലവിൽ വന്നത് മണ്ഡൽ കേസ് അഥവാ ഇന്ദിരാ സാന്നി കേസിന്റെ വിധിയിലാണ്. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ സംവരണത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഇന്ദിരാ സാന്നി കേസിലെ മറ്റൊരു പ്രധാന തീരുമാനമായിരുന്നു. ക്രീമി ലെയർ അഥവാ മേൽത്തട്ട് സംവരണ നിരോധനം എന്നാണ് ഇതറിയപ്പെടുന്നത്. SC/ST വിഭാഗങ്ങൾക്ക് മാത്രമേ ഉദ്യോഗ നിയമനത്തിലും പ്രമോഷനിലും സംവരണത്തിന് അർഹതയുള്ളൂ എന്നും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉദ്യോഗ നിയമനത്തിൽ മാത്രമേ സംവരണ ആനുകൂല്യം ഉള്ളൂ എന്നും വ്യക്തമാക്കിയതും ഇന്ദിരാ സാന്നി കേസിലാണ്. ഉദ്യോഗ നിയമനങ്ങളിലും പ്രമോഷനിലും ഉള്ള സംവരണ സമ്പ്രദായം തുടരേണ്ടതുണ്ടോ എന്ന് ആനുകാലികമായി അവലോകനം നടത്തി വേണം തീരുമാനിക്കേണ്ടതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംവരണം ഒരു പൗരന്റെ മൗലിക അവകാശം അല്ല എന്നും സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ മാത്രം നടപ്പാക്കേണ്ട

0: ഒരു ആനുകൂല്യമാണെന്നും സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നോക്കാവസ്ഥയുടെ ഏക മാനദണ്ഡം ജാതി മാത്രമല്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. മതമടിസ്ഥാനമാക്കി നിയമന വിവേചനം സ്റ്റേറ്റ് അവലംബിക്കാൻ പാടില്ല എന്ന നിരോധനം ഉള്ളപ്പോഴും അനുച്ഛേദം 16 അപവാദമായി മതാടിസ്ഥാനത്തിലുള്ള നിയമനം സാധ്യമാണെന്ന് പറയുന്ന വകുപ്പാണ് Article 16(5). ഉദാഹരണമായി കേരളത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണച്ചുമതല നിർവഹിക്കുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളെയും മറ്റു ഭരണകർത്താക്കളെയും ഹിന്ദുമതത്തിൽ നിന്നും മാത്രമാണ് നിയമിക്കേണ്ടത്. അനുച്ഛേദം 16(5) പറയുന്നതനുസരിച്ച് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നതും സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വരുന്നതുമായ സ്ഥാപനങ്ങളിൽ അതാത് മതങ്ങളിൽ നിന്നും മാത്രമായി നിയമനങ്ങൾ നടത്താൻ അനുവാദമുണ്ട്. പൊതു നിയമനങ്ങളിൽ വാസസ്ഥലം അടിസ്ഥാനമാക്കി വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുമ്പോഴും ഏതെങ്കിലും ഉദ്യോഗത്തിന് ഒരു സ്റ്റേറ്റിലോ കേന്ദ്രഭരണ പ്രദേശത്തിലോ താമസമാക്കിയ പൗരന്മാർ തന്നെ വേണമെന്ന് വ്യവസ്ഥ ചെയ്ത് നിയമം നിർമ്മിക്കാനും പാർലമെന്റിന് അധികാരമുണ്ടെന്ന് Article 16 അനുശാസിക്കുന്നു. ഏറ്റവും അവസാനമായി സർക്കാർ നിയമനങ്ങളിൽ സംവരണ ആനുകൂല്യം ലഭിച്ച വിഭാഗമാണ് EWS അഥവാ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, സാമ്പത്തികമായി ദൗർബല്യം അനുഭവിക്കുന്ന വിഭാഗം എന്നാണ് ഇതിനർത്ഥം. സംവരണ ആനുകൂല്യമുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ പെടാത്ത സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ മാത്രം മാനദണ്ഡമാക്കിയുള്ള സംവരണ ആനുകൂല്യമാണിത്. 2019 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം EWS വിഭാഗത്തിൽപ്പെട്ട മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്ക് സർക്കാർ നിയമനങ്ങളിൽ 10% സംവരണം ഏർപ്പെടുത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇനി നമുക്ക് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 17th അനുച്ഛേദത്തെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അറിയാം. തൊട്ടുകൂടായ്മയുടെ നിർത്തലാക്കലാണ് Article 17 നൽകുന്ന മൗലികാവകാശം. തൊട്ടുകൂടായ്മ, അസ്പർശ്യത തുടങ്ങിയ കൊടിയ അനാചാരങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയ അംബേദ്കറും മഹാത്മാഗാന്ധിയുമൊക്കെ ഇത്തരണത്തിൽ സ്മരിക്കപ്പെടേണ്ട ദേശീയ നേതാക്കളാണ്. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഹർഷാരവത്തോടുകൂടിയാണ് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ Article 17 പാസാക്കിയത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടുകൂടായ്മയുടെ നിരോധനത്തിനൊപ്പം ഏതെങ്കിലും രീതിയിലുള്ള ഇതിന്റെ ആചരണവും ശിക്ഷാർഹമാണ്. ഇതിനെ തുടർന്ന് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955 എന്ന നിയമം നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ അൺടച്ചബിലിറ്റി എന്ന പദം പോലും പ്രയോഗത്തിലിരിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിനെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. അൺടച്ചബിലിറ്റി എന്ന പദം പോലും പ്രയോഗത്തിലിരിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. സമത്വത്തിനുള്ള അവകാശത്തിലെ അവസാനത്തെ അനുച്ഛേദമായ Article 18 പറയുന്നത് പ്രത്യേക പദവികളോ സ്ഥാനമാനങ്ങളോ ഒരു പൗരന് സ്റ്റേറ്റ് നൽകാൻ പാടില്ല എന്നതാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതലായി അധികാരമോ ആഭിജാത്യമോ ഉണ്ടെന്ന് ധ്വനിപ്പിക്കുന്നതാണ് പ്രത്യേക പദവികൾ. മഹാരാജാവ്, നവാബ്, ബഹാദൂർ തുടങ്ങിയ പദവികൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിൽ നിലവിലിരുന്നത് നമുക്കറിവുള്ളതാണല്ലോ. എന്നാൽ ഇത്തരം പദവികൾ ജനാധിപത്യ ഭരണക്രമവും സമത്വത്തിന് പരമപ്രാധാന്യം നൽകുന്നതുമായ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്തെ അനുവദനീയം അല്ല എന്നതാണ് Article 18 വിവക്ഷ. എന്നാൽ രാജ്യം നൽകുന്ന സിവിലിയൻ അവാർഡുകളായ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഭാരതരത്നയും സൈനികർക്ക് നൽകുന്ന ധീരതയ്ക്കുള്ള അവാർഡുകളും Article 18 പരിധിയിൽ വരുന്നതല്ല എന്നും ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു ഇന്ത്യൻ പൗരന് വിദേശ രാജ്യങ്ങൾ നൽകുന്ന പദവികൾ സ്വീകരിക്കുന്നതിന് പ്രസിഡന്റിന്റെ അനുവാദം ആവശ്യമാണെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നതും Article 18 നമ്മുടെ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന നിയമത്തിന് മുന്നിലുള്ള സമത്വം, നിയമത്താലുള്ള തുല്യ സംരക്ഷണം, വിവേചനങ്ങളുടെ നിരോധനം, പൊതു നിയമനങ്ങളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മയുടെ നിരോധനം, പ്രത്യേക പദവികളുടെ നിരോധനം എന്നീ അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരണം ഇവിടെ സമാപിക്കുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീഥി.

0: തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PB. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.
2: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
4: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400070890 9447560336.
2: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. '99 പാകിസ്ഥാനെതിരെയുള്ള ഓപ്പറേഷൻ വിജയ് യുദ്ധത്തിൽ ഇന്ത്യ നേടിയ ചരിത്രപരമായ വിജയത്തെയാണ് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നത്.

പാക് സൈന്യവും നുഴഞ്ഞുകയറ്റക്കാരും കൈയടക്കിയ തന്ത്രപ്രധാനമായ ഉന്നത മലനിരകൾ ഇന്ത്യൻ സൈന്യം ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി പിടിച്ചെടുത്തു. 1999 മെയ് മുതൽ ജൂലൈ വരെ നടന്ന കാർഗിൽ യുദ്ധം 60 ദിവസത്തോളമാണ് നീണ്ടു നിന്നത്. രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരരായ ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ ദിനം സമർപ്പിച്ചിരിക്കുന്നത്. ജൂലൈ 26 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നേടിയ വിജയത്തിന്റെ 27 വാർഷികം ആഘോഷിക്കുന്നു. ജാതി മത വർഗ ഭാഷ ലിംഗ രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യൻ എന്ന ദേശീയതയുടെ കുടക്കീഴിൽ നാം അണിചേരുമ്പോൾ അതിന് സ്വന്തം ജീവനും ജീവിതവും നൽകി കാവൽ നിൽക്കുന്ന ഓരോ പട്ടാളക്കാരനും ഹൃദയത്തിൽ നിന്നും വളരെ ബഹുമാനത്തോടെ ആദരവോടെ ആശംസകൾ അർപ്പിക്കുന്നു.

ഗാനതാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2-ാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം എസ് എൻ ട്രസ്റ്റിന്റെയും കൊല്ലം ജില്ലയിലെ SNDP യോഗം യൂണിയനുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ. SNDP യോഗം ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകുന്ന അനുമോദന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം.
3: അതിയായി മോഹിച്ചു, എന്തുകൊണ്ട് നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് ഒരു പത്മ അവാർഡ് കിട്ടിക്കൂടാ? ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് TV വരുന്നു, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പത്മഭൂഷണ് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ കുറെ നേരത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമായതിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ മൊബൈൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇപ്പത്തടനെ വിളിക്കൂ, മാനേജരെ വിളിച്ചു പറയൂ, ഈ വിശേഷം, ഈ വിവരം വിളിച്ചു പറയൂ. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് അഭിനന്ദനങ്ങൾ എന്നാണ്. അപ്പോൾ പറഞ്ഞു, എന്തിൻ്റെ അഭിനന്ദനങ്ങളാണ് ഡോക്ടറെ? ഞാൻ പറഞ്ഞു, ന്യൂസ് കണ്ടില്ലേ? ഇല്ല, ഞാനൊരു മീറ്റിങ്ങിലിരിക്കുകയാണ്. ആ മീറ്റിങ്ങിലിരിക്കുമ്പോഴാണ്

എടുക്കാനില്ല, 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുന്നതായിരിക്കും. സാമൂഹ്യ പരിഷ്കർത്താവ്, അനാചാരങ്ങളെ തുടച്ചു മാറ്റാൻ വേണ്ടി യുവത്വം മുതൽ, യുവാവായിരിക്കുന്ന കാലം തൊട്ട് തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ആ കർമ്മ പദ്ധതി കണ്ട് അകലെ നിന്നായാലും ആരാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഏതാണ്ട് 1972 കാലഘട്ടത്തിൽ ആ 2 വർഷം ഞാൻ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു മെഡിക്കൽ ടീമിലെ അംഗമായിട്ട് അവിടെ പോകുമായിരുന്നു. ഞാൻ എക്സ്റേ, ചേർത്തല എക്സ്റേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. ആ സമയത്ത് വേലപ്പടയണി എന്ന് പറയുന്ന ഒരു വെള്ളമടിച്ച് തുള്ളിക്കൊണ്ട് വന്ന് അരയിൽ സൈക്കിൾ ചെയിനും കയ്യിൽ വടിവാളുമായിട്ട് 2 കൂട്ടം ആൾക്കാർ നിന്ന് വെട്ടി പരിക്കേൽപ്പിക്കുന്ന ഒരു ദുരാചാരം ഒരമ്പലത്തിൻ്റെ നടയിൽ നടക്കുമ്പോൾ അതിന് സധൈര്യം നിർത്തലാക്കാൻ മുന്നോട്ട് വന്ന ചെറുപ്പക്കാരനായ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ, മാസങ്ങളോളം വെട്ടി പരിക്കേൽപ്പിക്കപ്പെട്ട് മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സ നടത്തി പ്ലാസ്റ്റിക് സർജറി ഒക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ടയാളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അന്ന് തുടങ്ങിയ ആരാധനാ മനോഭാവമാണ് എനിക്ക് ഉള്ളത്. ആ ഒരു കർമ്മ പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം പിന്നെ ഇങ്ങോട്ട് കണ്ടത്. എന്തും ചെയ്യാനുള്ള ധൈര്യം, എന്തിനും ഉള്ള വിട്ടുവീഴ്ചയില്ലാത്ത നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. എപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ട്, ഞാൻ ഒത്തു പറയണോ അതേ ഉള്ളത് പറയണോ. ഉള്ളത് മാത്രം പറയാൻ ശീലിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മരംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ വിജയം, വിദ്യാഭ്യാസ രംഗത്തായാലും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തായാലും ഒക്കെയുള്ള വിജയങ്ങളുടെ തെളിവാണ് ഇന്നിവിടെ കാണുന്നത്. ഒരു 10-30 വർഷം മുമ്പ്, 30 വർഷത്തോളമായ ഇവിടെ, അതിനും മുമ്പ് SNDP യോഗം എന്താണെന്ന് അനുഭവിച്ച അന്നത്തെ ഒരു ശാഖാ പ്രസിഡന്റാണ് ഞാൻ. SNDP യോഗം നേതാക്കൾ എന്താണെന്ന് അറിയാൻ പറ്റാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ന് SNDP യോഗം നേതാവ് ആരാണെന്നും SNDP എന്താണെന്നും ഒക്കെ തെളിയിച്ചു തന്ന ഒരു നേതാവിനെ ഒപ്പം കൂട്ടാൻ, അദ്ദേഹത്തെ ആദരിക്കാൻ ഇത്രയൊരു ജനസമൂഹം വന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, വനിതാ ശാക്തീകരണത്തിലൂടെ കുടുംബങ്ങളെ കുടുംബഭദ്രത ഉണ്ടാക്കി, വനിതകളെ ബാങ്കിങ് പഠിപ്പിച്ച്, വനിതകളെ സോഷ്യൽ വർക്ക് പഠിപ്പിച്ച്, വനിതകളെ പ്രാസംഗികരാക്കാൻ പഠിപ്പിച്ചു, അവരെ പൊതു പ്രവർത്തനത്തിന് സജ്ജരാക്കി, ഒപ്പം അതിനോടൊപ്പം ഉണ്ടായിരുന്ന മൈക്രോ ഫൈനാൻസിലൂടെ അവർക്ക് സാമ്പത്തികമായിട്ട് നിലനിൽപ്പും കൂടി ഉണ്ടാക്കി കൊടുത്ത് കുടുംബ ഭദ്രതയാണ് ഒരു സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് തെളിയിച്ച പ്രവർത്തനത്തിലൂടെ ഈ ഒരു പിന്നോക്ക അധസ്ഥിത വിഭാഗത്തിനെ ഏകോപിപ്പിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ആണ് അദ്ദേഹത്തിന് അവാർഡിലേക്ക്, ഈ പത്മഭൂഷണിലേക്ക് നയിച്ചത് എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ആത്മീയത, നമ്മളെപ്പോഴും പറയും മതാതീത ആത്മീയത, അത് സന്യാസിമാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഗൃഹസ്ഥ ശിഷ്യന്മാർക്ക് മത അധിഷ്ഠിത രാഷ്ട്രീയ മതാധിഷ്ഠിതമായിട്ടുള്ള ആത്മീയതയാണുള്ളത്. നമ്മൾ മതത്തിൻ്റെ ആചാരങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ അനുഷ്ഠാനങ്ങൾ നടത്തുന്നത്. അത് ഒരു മടിയുമില്ലാതെ പറഞ്ഞുകൊണ്ട് അമ്പലങ്ങളെ ഒക്കെ പരിഷ്കാരങ്ങൾ നടത്തി ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് മതാധിഷ്ഠിതമായ ഒരു ആത്മീയതയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം മതാതീതമായ രാഷ്ട്രീയം, അതാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. മതാതീത ആത്മീയതയല്ല, മത അതീതമായിട്ടുള്ള രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും മത അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയം നടക്കുമ്പോൾ അത് തെറ്റാണെന്ന് വിളിച്ചു പറയുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശ അവർക്ക് വർഗീയവാദിയാണ് എന്ന് മുദ്രകുത്തപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാനുള്ള കഴിവ് ഇന്ന് ഈ സമൂഹത്തിനുണ്ട്, ഈ പിന്നോക്ക അധസ്ഥിത വിഭാഗത്തിനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ച് അതിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് മുതൽ നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം വന്ന ചർച്ചകളും നിരൂപണങ്ങളും വിമർശനങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതൊന്നും ഈ സമൂഹത്തെ ഏശിയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ ഒത്തുകൂടൽ ഇതൊരു മീറ്റിംഗ് അല്ല, ഇതൊരു ഒത്തുകൂടലാണ്. നമ്മുടെ
ഈ സമൂഹത്തിലുള്ള ഇതിനകത്തെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുമുണ്ട്. ശ്രീനാരായണീയർ മാത്രമല്ല, ശ്രീനാരായണ ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആദരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന മറ്റ് വിഭാഗങ്ങളിലുള്ള ആൾക്കാരും നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ മതങ്ങളുടെയും ആൾക്കാർ അദ്ദേഹത്തെ ആദരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം വർഗീയവാദി എന്ന് മുദ്ര കുത്തരുത്, അദ്ദേഹത്തെ അങ്ങനെ മുദ്ര കുത്തരുത് എന്ന് നമ്മൾ അവർക്കൊരു താക്കീത് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ എല്ലാം പേരിൽ ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകളെ ഈ സദസ്സിലേക്ക്, ഈ ഒത്തുകൂടലിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി പറയാം. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്ന് അദ്ദേഹത്തിന് സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. പിന്നീടുള്ളത് ശ്രീ പ്രീതി നടേശൻ അവർകളാണ്. അദ്ദേഹത്തെ, ആ മഹതിയെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നമ്മുടെ ആത്മീയതയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ നമ്മുടെ ശാഖകൾ തോറും പ്രചരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ശ്രീമതി പ്രീതി നടേശനെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പിന്നീട് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനമായ ഈ മഹാപുരുഷാരത്തിൻ്റെ എല്ലാം ഒരു ഭാവി വാഗ്ദാനമായിട്ട് നമ്മളെല്ലാം കാണുന്ന ഒരു യുവത്വത്തിൻ്റെ പ്രതീകമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ശ്രീ അരേക്കണ്ടി സന്തോഷ്. അരേക്കണ്ടി സന്തോഷ്, നിങ്ങൾക്കറിയാം, അങ്ങ് കണ്ണൂരുകാരനാണെങ്കിലും കേരളത്തിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എസ് എൻ ട്രസ്റ്റിൻ്റെ പ്രോഗ്രാമുകളായാലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രോഗ്രാമിലായാലും എപ്പോഴെവിടെ വിളിച്ചാലും എത്തിച്ചേരുന്ന ഒരു യോഗ പ്രവർത്തകൻ, ശ്രീനാരായണ ഭക്തൻ കൂടിയായ ശ്രീ അരേക്കണ്ടി സന്തോഷിനെ

അരേ കണ്ടി സന്തോഷിനെ ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് നമ്മുടെ MLA കൊല്ലം ചാത്തന്നൂർ SNDP യൂണിയന്റെ പ്രസിഡന്റും കൂടിയായ MLA ശ്രീ ഗോപകുമാർ. ഗോപകുമാറിനെ ഈ ശ്രീനാരായണീയരായ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളും. പിന്നീടുള്ളതെല്ലാം തന്നെ നമ്മുടെ സംഘാടക സമിതി അംഗങ്ങളാണ്. ഈ സംഘാടക സമിതി അംഗങ്ങൾ യൂണിയൻ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരുമാണ്. കൊല്ലത്തിൻ്റെ യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റ്, ചവറയുടെ യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റ്, കരുനാഗപ്പള്ളിയുടെ യൂണിയൻ സെക്രട്ടറി പ്രസിഡന്റ്, കുണ്ടറയുടെ പ്രസിഡന്റ് സെക്രട്ടറിമാർ, ചാത്തന്നൂരിലെ പ്രസിഡന്റ് സെക്രട്ടറിമാർ, കുന്നത്തൂരിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ, കൊട്ടാരക്കരയുടെ പ്രസിഡന്റ് സെക്രട്ടറിമാർ, പുനലൂരിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ, കടയ്ക്കലിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ, പത്തനാപുരത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാർ, ഇവരെ എല്ലാം ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ ഞാൻ ഇടയ്ക്ക് പറയേണ്ട ഒരു സംഗതി ഉണ്ടായിരുന്നു. കൗൺസിലർമാർ, യോഗം കൗൺസിലർമാരായ ശ്രീ പി സുന്ദരൻ, ശ്രീ കടക്കൽ സന്ദീപ്, ഇവർക്കും ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഇനി ഉള്ളത് എൻ്റെ മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഈ മഹാസദസ്സിനാണ്. ഇത്രയേറെ അങ്ങ് പുനലൂര്, ആര്യങ്കാവ് അവിടെ നിന്നൊക്കെ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഇവിടെ ഓടിയെത്തി അദ്ദേഹത്തെ ആദരിക്കാൻ മനസ്സ് കാണിച്ച ഓരോ വ്യക്തിക്കും, ഓരോ വനിതയ്ക്കും, ഓരോ സഹോദരി സഹോദരന്മാർക്കും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.

സംഭവജനും ബഹുമാന്യനുമായ നമ്മുടെയൊക്കെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശ്വര പ്രകളെ, ഇവിടെ സ്വാഗതം പറഞ്ഞ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ഡോക്ടർ ജി ജയദേവൻ, വേദിയിലിരിക്കുന്ന കൊല്ലം യൂണിയന്റെ സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ, കൃതജ്ഞത പറയുന്ന ശ്രീ എ സോമരാജൻ, പ്രിയപ്പെട്ട പ്രീതി ചേച്ചി, ശ്രീ തുഷാർ വെള്ളാപ്പള്ളി, ശ്രീ അരയക്കട്ടിൽ സന്തോഷ്, സാന്നിധ്യം കൊണ്ട് സന്തുഷ്ടി ഉണ്ടാകുന്ന നമ്മുടെ യൂണിയന്റെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ശാഖ ഭാരവാഹികൾ, സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാരെ, എസ് എൻ ട്രസ്റ്റ് ബോർഡംഗങ്ങളെ, ശ്രീധാരണ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന പ്രിൻസിപ്പൾമാരെ, പ്രൊഫസർമാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നടച്ചിരുന്ന നമ്മളോട് പലതും പറയാനുണ്ട് എന്നെനിക്കറിയാം. അതിന് പരമാവധി സമയം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സംഘാടകരുടെ ഉദ്ദേശം തന്നെ. അതുകൊണ്ടാണ് വേദിയിൽ അധികം VIP കളൊന്നും ഇല്ലാതെ ഞങ്ങളൊക്കെ തന്നെ ഇരിക്കുന്നത്. ഇത് ഇത്രയും വലിയ ഒരു ജനബാഹുല്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ധരിച്ചിരുന്നില്ല. ഞങ്ങൾ ധരിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറിയോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും ആത്മാഭിമാനവുമാണ് ഈ കാണിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇതെല്ലാവരും മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ജനറൽ സെക്രട്ടറി എതിർക്കുന്നവരും ഇതൊക്കെ ഒന്ന് കാണണം, ഇത് മനസ്സിലാക്കണം. എന്തിനാണ് എതിർക്കുന്നത് അവരെ തന്നെ ചിന്തിക്കണം. ഞാൻ അദ്ദേഹവുമായിട്ട് ഏതാണ്ട് 82 മുതലുള്ള പരിചയമാണ്. ശ്രീധാരണ ട്രസ്റ്റ് എക്സിക്യൂട്ടീവില് അദ്ദേഹം മെമ്പറായിരിക്കുന്ന കാലം മുതലുള്ള പരിചയം എനിക്കുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കഴിച്ച 30 കൊല്ലമായി SNDP യോഗത്തിൻ്റെ കൗൺസിലിലും കൊല്ലം SNDP യൂണിയൻ്റെ പ്രസിഡന്റായിട്ടും ഉള്ള ബന്ധവും വേറെയുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ SNDP യോഗത്തിൻ്റെ 3-4 സെക്രട്ടറിമാരുടെ കൗൺസിലർ അംഗമായിരിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ലതുപോലെ ഭരണം കൊണ്ടുപോകാനും ആളുകളെ നിയന്ത്രിക്കുവാനും സ്നേഹിച്ച് കൂടെ നിർത്തുവാനും സാധിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന ഓരോ അഭിപ്രായവും നന്മയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നതാണ്. തിന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അഭിപ്രായങ്ങൾ, അതിനോട് ഒരു കാരണവശാലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തെ പറ്റി പറയുന്നതിൽ 99.99% കള്ളത്തരമാണ് എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം ഒരുപാട് സഹിച്ചിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രായത്തിലും കരുണാനിധിയുടെ ദൈവത്തിൻ്റെ സ്തുതി കൊണ്ട് അദ്ദേഹത്തിന് ആരോഗ്യമുണ്ട്. നാളെ ഉണ്ടാകട്ടെ, എന്നും ഉണ്ടാകട്ടെ, നമ്മളൊപ്പം അദ്ദേഹം എപ്പോഴും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ ഒരു സന്ദേശമുണ്ട്, അത് വായിക്കുവാനായി SNDP യോഗം ദേവസെക്രട്ടറി ശ്രീ അരയക്കന്റെ സന്തോഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു.

ബഹുമാനപ്പെട്ട അമിത്ഷാജിയുടെ സന്ദേശം ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമുണ്ട്. മലയാളത്തിലുള്ള സന്ദേശം, അമിത്ഷാ, ഹോം മിനിസ്റ്റർ ആൻഡ് കോർപ്പറേഷൻ മിനിസ്റ്റർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജി, പൊതുകാര്യ മേഖലയിലെ താങ്കളുടെ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി അവർകൾ താങ്കളെ പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ വിശിഷ്ട ബഹുമതി ലഭിച്ചതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. പൊതുകാര്യ മേഖലയിലെ താങ്കളുടെ സംഭാവനകൾ വ്യക്തിപരമായ നേട്ടങ്ങളുടെ കഥ മാത്രമല്ല, അർപ്പണബോധം, കഠിനാധ്വാനം, രാഷ്ട്രത്തോടുള്ള സമർപ്പണം എന്നിവയിലൂടെ ഒരു വ്യക്തിക്ക് രാഷ്ട്ര പുരോഗതിക്ക് പുതിയ ദിശാബോധം നൽകാൻ കഴിയുമെന്നതിൻ്റെ പ്രചോദനാത്മകമായ ഒരു ഉദാഹരണം കൂടിയാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പിന്നോക്കം നിൽക്കുന്നവരുടെയും ഉന്നമനം, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, സാമൂഹിക ശാക്തീകരണം എന്നിവയ്ക്കായി താങ്കൾ നൽകിയ ആജീവനാന്തര സംഭാവനകൾ തീർച്ചയായും പ്രചോദനാത്മകമാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിലൂടെ സാമൂഹിക സമത്വം, ആത്മാഭിമാനം, സംഘടനാബോധം എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ താങ്കൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, യുവജന വികസനം, പൊതുജനക്ഷേമം എന്നീ മേഖലകളിലെ താങ്കളുടെ നേതൃത്വം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ക്രിയാത്മക പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കി. സേവനം, സമത്വം, സാമൂഹിക നീതി എന്നിവയോടുള്ള താങ്കളുടെ പ്രതിബദ്ധത സാമൂഹ്യ സേവന രംഗത്തും സാമൂഹിക നേതൃത്വത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സംഘടിത ശ്രമങ്ങളിലൂടെ സമൂഹത്തിൻ്റെ ഏറ്റവും

0: താഴെ തട്ടിലുള്ള വ്യക്തിക്ക് ആദരവും അവസരങ്ങളും അവകാശങ്ങളും എത്തിക്കാൻ സാധിക്കുമെന്ന പ്രചോദനം നൽകും. താങ്കളുടെ പ്രവർത്തനങ്ങൾ പുതുനന്മയ്ക്കായുള്ള ഒരു മനോഭാവത്തെ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നു. അതായത് നിസ്വാർത്ഥ മൂല്യങ്ങളിലൂടെ സമൂഹവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു മനോഭാവം പ്രകടമാണ്. ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പത്മ പുരസ്കാരങ്ങൾ അതിൻ്റെ ആദരവിൻ്റെ നിർവചനത്തിന് പുതിയ മാനങ്ങൾ നൽകി. ഈ ബഹുമതികൾ പ്രശസ്തിയേക്കാൾ സേവനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുകയും സ്വന്തം പ്രവർത്തനങ്ങളെ തങ്ങളുടെ വ്യക്തിമുദ്രയാക്കി മാറ്റുകയും ചെയ്ത നിശബ്ദ സാധകരെയും കർമ്മനിരത വ്യക്തിത്വങ്ങളെയും ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥ സേവകരെയും ദേശീയവേദിയിൽ ഉയർത്തിക്കാട്ടി. എന്ന് പത്മ പുരസ്കാരങ്ങൾ കേവലം അലങ്കാരങ്ങളല്ല, മറിച്ച് രാഷ്ട്രം അതിൻ്റെ അമൂല്യരായ കർമ്മയോഗികൾക്ക് നൽകുന്ന ആദരവിൻ്റെയും കൃതജ്ഞതയുടെയും പൊതുജന സ്വീകാര്യതയുടെയും ആത്യന്തിക സാക്ഷ്യമായി മാറിയിരിക്കുന്നു. താങ്കൾക്ക് ലഭിച്ച ഈ ആദരം താങ്കളുടെ സമർപ്പണത്തിനും മികച്ച സംഭാവനകൾക്കും ജനക്ഷേമത്തിനായുള്ള താങ്കളുടെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിനുമുള്ള ദേശീയ അംഗീകാരമാണ്. ഈ മഹത്തായ അംഗീകാരം താങ്കളുടെ സേവന പാതക്ക് നവോർജവും നവോന്മേഷവും വിശാലമായ ലക്ഷ്യബോധവും പ്രദാനം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്കളുടെ ജീവിതവും പ്രവർത്തനവും അർപ്പണബോധവും കഠിനാധ്വാനവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുമാണ് ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ വിശിഷ്ടനാക്കുന്നത് എന്ന മഹത്തായ സന്ദേശം വരും തലമുറകൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അഭിമാനകരമായ ഈ അവസരത്തിൽ ഞാൻ താങ്കൾക്ക് ഹൃദയംഗമമായ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. ഒപ്പം താങ്കൾക്ക് ഉത്തമ ആരോഗ്യവും ദീർഘായുസ്സും സജീവവും നിത്യപ്രചോദനം നൽകുന്നതുമായ ജീവിതവും ആശംസിക്കുന്നു. ഈ സന്ദേശം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത് പരോപകാരായ ഫലന്തി വൃക്ഷാഹ, പരോപകാരായ വഹന്തി നദ്യാഹ, പരോപകാരായ ദുഹന്തി ഗാവാഹ, പരോപകാരാർത്ഥമിതം ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുകയാണ്. വൃക്ഷങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി ഫലങ്ങളെ നൽകുന്നു. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് നദികൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റുള്ളവർക്ക് പാൽ നൽകിക്കൊണ്ട് പശു അതിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു. നമ്മുടെ ശരീരവും മറ്റുള്ളവർക്ക് ഉപകാരാർത്ഥമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അത്രയും കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. ആ കർമ്മം താങ്കൾ ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സ്നേഹത്തോടെ തന്നെ അദ്ദേഹം താങ്കളുടെ അമിത് ഷാ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.
1: നമ്മളെല്ലാം കാത്തിരിക്കുന്ന മറുപടി പ്രസംഗത്തിനായി നടേശ് ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഭദ്രദീപം തെളിച്ചിട്ട് പോകണം. അഭ്യർത്ഥനയുണ്ട്.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത്.

0: കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്ക് ഓവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
4: വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ, പത്രദൃശ്യ മാധ്യമങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ആദ്യമായി എൻ്റെ പ്രണാമം. എവിടെ തുടങ്ങണം, എവിടെ നിർത്തണമെന്ന് അറിയാതെ ഞാൻ വിഷമിക്കാം. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സഭാകമ്പം വന്നതുപോലെ, പ്രവർത്തകർ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതൽ ആളുകൾ പന്തൽ നിറഞ്ഞു കവിഞ്ഞ് ഈ വലതുവശത്തായി ഇത്തരം തന്നെ ആളുകൾ പുറത്തു നിൽക്കുന്നു. അവരെല്ലാം നോക്കിയാണ് വെയിലുള്ളതാണ്. അതായത് പ്രവർത്തകർ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകൾ ഈ കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രം ഇവിടെ വന്നു എന്ന് കാണുമ്പോൾ എനിക്കേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം കൊല്ലം ജില്ലയിലുള്ളവർ സമുദായത്തെ ഏറെ സ്നേഹിക്കുന്നു. ഈ എനിക്ക് പത്മഭൂഷൺ കിട്ടി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വായിച്ചല്ലോ, എനിക്കല്ല തന്നത്, മമ്മൂട്ടി പത്മഭൂഷൺ കിട്ടി. അത് മമ്മൂട്ടിയുടെ അഭിനയത്തിനാണ്, അദ്ദേഹത്തിൻ്റെ കഴിവിനാണ് കൊടുത്തത് പത്മഭൂഷൺ. പക്ഷെ എനിക്ക് തന്നത് എന്തിനാണ് എന്ന് അമിത്ഷാ തന്ന കത്തിനകത്ത് ചിലർക്ക് സംശയദൃഷ്ടിയുള്ളവരുണ്ട്. ആ എന്നും സംശയരോഗമുള്ള ചിലർക്കെല്ലാം അത് വായിച്ച് കേൾക്കുമ്പോഴെങ്കിലും അത് മനസ്സിലാക്കുമ്പോഴെങ്കിലും സംശയരോഗം മാറുമെന്നുള്ള കാരണം എനിക്ക് കിട്ടാതിരിക്കാൻ അനുവദിച്ച ശേഷം കേസ് കൊടുത്തവരും ഇവിടെയുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ പ്രസിഡന്റിന് പെറ്റീഷൻ അയച്ചവരും നമ്മുടെ ഈ നാട്ടിലുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് എനിക്കല്ല, സമുദായത്തിലാണ്. ചെയ്ത പ്രവൃത്തികളെല്ലാം നിങ്ങൾ കേട്ടു. സമുദായത്തിൻ്റെ ശാക്തീകരണം, വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹ്യ മേഖലയിൽ അടിച്ചമർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് അങ്ങനെ അവരെല്ലാം സാമൂഹ്യമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഒരു സമൂഹത്തെ, പിന്നോക്ക സമുദായത്തെ ഉയർത്തുവാൻ വേണ്ടി പ്രയത്നിച്ചതിനാണ്. നീ പ്രയത്നിച്ചത് ആരാണ്? ഞാനൊരു അനു നിമിത്തമാണ്. അതിൻ്റെ അർത്ഥം ഇത് ഈ പത്മഭൂഷൺ തന്നത് നമുക്കാണ്, നിങ്ങൾക്കാണ്. അത് നിങ്ങളിലേക്ക് തന്നെ ഞാൻ സമർപ്പിക്കുക. ഈ കോടിക്കണക്കിന് രൂപ ഈ പാവപ്പെട്ട സ്ത്രീകൾ കൊടുക്കുകയും ഇതെല്ലാം സംഘടിപ്പിക്കാൻ ഇപ്പൊ തന്നെ ഇത്തരം ആളെങ്ങനെ വന്നു? സംഘടന ഉണ്ടായതുകൊണ്ടല്ലേ കൊല്ലത്ത് വന്നത്? ഈ ഇരിക്കുന്നവരെല്ലാം ബംഗാളുകാരല്ലോ. വരുന്ന സമ്മേളനം കൂടുമ്പോൾ ബംഗാളുകാരെ കൂലിക്ക് കൊണ്ടിരുത്തി സമ്മേളനം നടത്തുന്നുവെങ്കിൽ ഇത് ബംഗാളുകാരല്ല, ഇത് കേരളക്കാരാണ്. കേരളക്കാർ മാത്രമല്ല, കൊല്ലം ജില്ലയിലുള്ള ഇതെല്ലാം വരണമെങ്കിൽ കൂടണമെങ്കിൽ സംഘടനാപരമായുള്ള ആ വളർച്ചയാണ് കഴിക്കുന്നത്. അതിൻ്റെ അർത്ഥം അമിത്ഷാജി പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചത് നിങ്ങൾ നമ്മുടെ എല്ലാം കൂട്ടായ്മയോട് കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ പ്രതിഫലമാണ് എനിക്ക് തന്നുവെങ്കിൽ അത് SNDPO ജനറൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് തന്നതാണല്ല, സമുദായത്തിൽ നിന്നാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. ചിലർ വിചാരിക്കാറുണ്ട് ഇത് കിട്ടിയപ്പോൾ ഇത് കിട്ടിയിട്ട് വയറ് വെറുത്തതും കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇതെനിക്ക് നല്ല ബോധമുണ്ട്, എനിക്ക് കിട്ടിയതല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ സംഘടനയും

ഇത്രയും ചലനാത്മകമാക്കുവാൻ എങ്ങനെ സാധിച്ചു? നിങ്ങളിൽ പങ്കുചേർന്നില്ലെങ്കിൽ സാധിക്കുമോ? ഏതാണ്ട് യൂനുസുവിന് ഒരു രാജ്യത്ത് 6,000 കോടി രൂപ കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തത് എന്താണ്? 600 കോടി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തത് നോബൽ സമ്മാനം കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ഈ കൊല്ലം ജില്ലയിൽ മാത്രം 500 കോടി കൊടുത്തിട്ടുണ്ട്. നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല. അതിനേക്കാൾ എത്രയോ കോടി രാജ്യ കേരളത്തിലേക്ക് നമ്മളെടുത്ത് സ്ത്രീകൾ കൊടുത്തു. സാമ്പത്തികമായ വ്യവസ്ഥ ഇതെല്ലാം അദ്ദേഹം അറിയുന്നുണ്ട്. അവർക്കെല്ലാം അതിൻ്റെതായ ഇന്റലിജൻസ് വർക്കുണ്ട്. ഇത് കിട്ടുമെന്ന് തന്നെ ഞാനത് അമേരിക്ക ഒരു യോഗത്തിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി വിയിൽ വരുന്നത് ഇങ്ങനെ ഒരാൾ കൊണ്ട് നിന്നെ കാണിക്കാൻ, ഞാൻ പറഞ്ഞത് എന്നെ പറ്റിക്കാനാണ്. പല ജീവിക്കാരും എന്നെ പറ്റിക്കാനും ചതിക്കാനും അല്ലാതെ നമ്മൾ നന്നാക്കുന്ന ജീവികൾ വളരെ കുറവാണ്. ഇല്ലാത്തത് പറയാനാണ് അവർക്ക് താല്പര്യം പലർക്കും. നെഗറ്റീവ് ന്യൂസ് വരുത്താനാണ് പലർക്കും താല്പര്യം. എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല. ഏതാ നമ്മളെ കൊച്ചാക്കുന്ന കാര്യത്തിൽ പല ജീവികൾക്കും വളരെ ആവേശമാണ്. അങ്ങനെ വലുതായിരിക്കും എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്തോ ആട്ടെ, പിന്നെയും വരുന്നു. അവസാനം പലരിനെ കൊണ്ട് പലരും കാണിച്ചപ്പോൾ മാവേലിക്കരയിൽ ഡോക്ടർ പറഞ്ഞത് ഇത് അതല്ല, ഇത് അനൗൺസ് ചെയ്തതാണെന്ന്. അങ്ങനെയാണ് ഞാൻ അനൗൺസ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിക്കണം. അതിന് കഴിഞ്ഞ ശേഷം കേസ് കൊടുത്തു. നമ്മൾ എന്ത് ചെയ്താലും അതിനെ എതിർക്കാൻ ചില ശക്തിയാണ്. നിങ്ങൾ എന്താണെന്ന് ആലോചിച്ചോ. ഇന്ന് തന്നെ ഒരു TV എന്താ പറയുന്നത്, പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് പോകാൻ നേരത്തിന് മുമ്പ് SNDP യോഗത്തിന് SN Trust കുറേ അധികം കോഴ്സ് അനാവശ്യമായി പോസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് ആ ചാനല് അടിച്ചു തകർക്കുക. നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം. പിണറായിയുടെ ഭരണകാലത്ത് നമുക്കൊരു സഹായം ലഭിച്ചിട്ടില്ല, സഹായം ചോദിച്ചിട്ടുമില്ല. എത്രയോ കൊല്ലങ്ങളായി നമ്മുടെ കോളേജുകളിൽ 2002 തൊട്ടുണ്ട് കിടക്കുന്ന റിട്ടയർ പോസ്റ്റുകളാണ്, അല്ലാതെ ന്യൂ പോസ്റ്റുകളല്ല. ആ റിട്ടയർ പോസ്റ്റുകൾ ചോദിച്ചു പലർക്കും കൊടുത്ത കുട്ടികൾ നമുക്ക് തന്നു എന്നുള്ള നേരം തന്നെയാണ്. അത് ഇന്റർവ്യൂ ചെയ്യാനുള്ള അനുവാദം തന്നു. ഇന്റർവ്യൂ ചെയ്ത് പകുതിയോളം പോസ്റ്റുകളാളെ ഫില്ലപ്പും ചെയ്തു. ഇനി പകുതിയോളം പേരെ ഫില്ലപ്പ് ചെയ്യണമെങ്കിൽ ആ നോമിനിയുടെ പീരീഡ് എക്സ്റ്റൻഷൻ കിട്ടണമായിരുന്നു. അതിന് വന്നപ്പോൾ പുതിയ ഭരണക്കാരാണ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണം വന്നു. ഞങ്ങൾ എക്സ്റ്റൻഷൻ ചോദിച്ചു. അപ്പോഴാണ് ഇവിടെ 100,000 പരാതികളുമായിട്ട് ഇത് മുഴുവൻ കാശടിക്കാനാണ്, ഒന്നും ചെയ്യാനല്ല, ഇത് പിണറായി പോകാൻ നേരത്ത് കൊടുത്ത പാരിതോഷികമാണ്, അതിവാണ്, വഞ്ചനാണ്, ഇല്ലാത്തതാണ്, ഇത് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ ഗവൺമെന്റ് കൊണ്ട് നമ്മളിൽപ്പെട്ട തന്നെ കുലംകുത്തികളാണ് കൊടുത്തത്. അവിടെ ദിവസം ജോലി ചെയ്താണ്. സർക്കാർ തൽക്കാലത്തേക്ക് തടഞ്ഞു വെച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്തപ്പോൾ രണ്ടാമത് നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് ഒരു TV റിപ്പോർട്ട് പേര് തന്നെ ഞാൻ പറയാം, എന്നെ എന്ത് നിങ്ങളെ ഒലക്കറി കയറ്റിയാലും തിരക്കില്ല, പരമ പന്നകളാണ് അവരെന്ന് പറയാനൊക്കത്തില്ല. ഈ റിപ്പോർട്ട് ചാനലിൽ അവൻ ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈകൊണ്ടിരിക്കുന്നത് ഇത്തരം കൊള്ളരുതാത്തവനും കള്ളനും ദുഷ്ടനും രാജ്യത്തെ വഞ്ചിച്ച മരം കൊള്ളയുന്നവനാ. അവൻ രാജ്യത്തെ പറ്റി ബാക്കിയുള്ളവരെ കുറ്റം പറയണമെങ്കിൽ അയാൾ ആദ്യം അവരുടെ പരിശുദ്ധി നോക്കട്ടെ. മാത്രമല്ല, ഇൻഡോർ സ്റ്റേഡിയം വിറ്റ് കാശുണ്ടാക്കാൻ ഫുട്ബോൾ കളി മെസ്സി ആയിട്ടിരുന്നു. അതിനിടക്ക് അതിലും കരിങ്ങൊള്ളനായ മത്സ്യരാജാവുമായിട്ട് ചേർന്നിട്ട് എന്ത് കൊള്ളയാണ് ഈ രാജ്യത്തൊഴിക്കുന്നത്. അവൻ പുണ്യവാളനാകുകയാണ്, ഞാൻ കൊള്ളക്കാരനാക്കുകയാണ്. അത് ഇന്ന് TV നമ്മൾ നന്നാക്കാനാണോ? ഇത് വേറെ ഏതെങ്കിലും സമുദായത്തെ പറ്റി പറയുന്നുണ്ടോ? ഇല്ലേ, ഇവിടെ മാന്യമായി പ്രവർത്തിക്കുന്ന പല TV കളുണ്ട്. ഇത്തരം 6-ാം തരം പ്രവർത്തനം നടത്തുന്ന ഒരു അതോ ലോക നായകനായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഞ്ഞ TV എന്ന് തന്നെ പറയാം. ഒരു പത്രധർമ്മമുണ്ട് ഈ രാജ്യത്ത്. ആ പത്രധർമ്മത്തിൻ്റെ അധർമ്മം മാത്രം പ്രവർത്തിക്കുക. ആരെയും വിമർശിച്ച് ഇങ്ങനൊരു TV യും TV ഉണ്ടെങ്കിൽ ആരെയും വിമർശിച്ചും
എന്ത് കൊള്ളയും ഈ രാജ്യത്ത് നടത്താമെന്നുള്ള ഒരു ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ട് അത് നടത്തുന്നതാണ്. ഇവർക്കെതിരെ എത്ര ഇനി അതിനെതിരെ പോലും ആരെല്ലാം കേസുകൾ കൊടുത്തു ചെയ്യുന്നു. ഇതെല്ലാം വകവയ്ക്കാതെ ഇത് ഈ പാവം പിടിച്ച സമുദായത്തെ നന്നാകാനും നന്നാക്കിയാണോ സമയത്തിനെതിരെ ചില ദുഷ്ടശക്തികൾ സ്ഥിരം ബാങ്ക് അക്കൗണ്ട് ഇട്ടേരുവണം കേസ് ഞങ്ങൾ ഇപ്പോൾ ഏൽപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ചില പൊട്ട വക്കീലന്മാർ നടക്കണുണ്ട് ഇവിടെ. അവർ ഈ കാശെല്ലാം മേടിച്ച് രണ്ട് നില വീട് വെച്ചു. സമുദായത്തിന് എന്ത് ചെയ്തു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ എത്രയോ ശാഖകളും യൂണിയനും ഒക്കെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. 10 ശാഖകൾ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തെ എതിരായി പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിയൻ പോലും ഞങ്ങൾക്കെതിരായി മുമ്പോട്ട് വരുന്നുണ്ടോ? ഞങ്ങൾ അവരോടൊപ്പം ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ കോഴ മേടിക്കണമെന്നാണ്. എടാ, ഞാൻ മേടിച്ച കോഴ രാഷ്ട്രീയക്കാരൻ മേടിച്ചാൽ സംഭാവന, ശാന്തി മേടിച്ചാൽ ദക്ഷിണ, പോലീസുകാരൻ മേടിച്ചാൽ പടി. ഇതല്ലേ ഈ പറയുന്ന മാരന്മാർ കോഴ വല്ല നന്നാ? ആരെങ്കിലും സംഭാവന നന്നോ? ഇതായിട്ടാണോ ഈ രാജ്യത്ത് എന്തെല്ലാം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആസ്തി എന്തുമാത്രം വർദ്ധിപ്പിച്ചു എന്ന് ഞാൻ കണക്ക് പറയാം. ഞാൻ വലിയ പ്രസംഗം നടത്താനല്ല വന്നു. ഈ 30 കൊല്ലം കൊണ്ട് SNDP യോഗത്തിൻ്റെ സാമ്പത്തിക വളർച്ച, ജനകീയ വളർച്ച, SN ട്രസ്റ്റിൻ്റെ വളർച്ച, SNDP യോഗത്തിൻ്റെ വളർച്ച, ഇത് നിങ്ങളൊന്ന് അറിയണ്ടേ? എന്നും വിമർശിക്കാൻ നടക്കുന്ന ദുഷ്ടശക്തികൾ, നല്ല പറയുന്നവരുണ്ട്. എനിക്ക് ദയവ് ചെയ്ത് മാധ്യമങ്ങളോടും പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളോടും പറയാനുള്ളത്, ഒരു നീതിബോധത്തോടുകൂടി ഞങ്ങൾക്ക് ഭരണമില്ല, പണമില്ല, പുറത്തുനിന്ന് വരാൻ പണമില്ല, സ്വദേശത്തിൻ്റെ പണം വിദേശത്തുനിന്ന് വരാനുമില്ല. അപ്പോൾ ഇങ്ങനെ സ്വന്തമായി പണം കണ്ടെത്തി ഞങ്ങൾ പണിത് മുമ്പോട്ട് പടുത്തുയർത്തിയപ്പോൾ അതിനെ ചുമ്മാ നിന്ന് ആരെങ്കിലും വല്ലതും വന്ന് ചില ദുഷ്ടൈക നിർക്കുകൾ നിങ്ങളുടെ ഓഫീസിൽ വന്ന് നിർബന്ധിച്ച് തരുന്ന ആ റിപ്പോർട്ടിൽ മാത്രം വിശ്വസ്തയിലെടുത്ത് നിങ്ങൾ പ്രചരിപ്പിക്കാതെ ഞങ്ങളുടെ കൂടെ ചോദിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ശിക്ഷിച്ചോ എന്തെങ്കിലും എഴുതിക്കോ. നിർദോഷികളായ നിഷ്കാമ കർമ്മം ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ട അവകാശം നിഷേധിക്കപ്പെട്ട അവശലക്ഷങ്ങളാണ് ഇവിടുത്തെ പിന്നോക്ക സമുദായം. അവർക്ക് വേണ്ടി എന്നും പോരാടുന്ന ഒരു സംഘടനയാണ് SNDP. ആ പോരാട്ടത്തെ തകർക്കാനും തളർത്താനും ശ്രമിക്കുന്ന ദുഷ്ടശക്തികളായി നിൽക്കുന്ന കുലങ്കത്തികൾക്ക് പ്രോത്സാഹനം നൽകാതെ ഈ പാവപ്പെട്ടതിൻ്റെ കണ്ണീരൊപ്പാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സഹകരണത്തിനും സഹായത്തിനും മീഡിയ ഞങ്ങളോടൊപ്പം നീതിയുടെ ഭാഗത്ത് ധർമ്മത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഞാനൊരു കണക്ക് നിങ്ങളിലേക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഞാൻ ഭരണത്തിൽ വന്നിട്ട് ഞാനല്ല ഞങ്ങൾ ഇതിൻ്റെ എല്ലാം ഉന്നമനത്തിൻ്റെ കാരണമെന്താണ്? വല്ല തർക്കമുണ്ടോ? പണ്ടെല്ലാം യൂണിയൻ വാർഷികമോ യോഗ വാർഷികമോ SNDS കൂടുമ്പോൾ തമ്മിലടിയും മഴക്കുമാണ്. ഇന്ന് വല്ലതുണ്ടോ 30 കൊല്ലമായിട്ട്? എങ്കിൽ എന്ത് ദേഹോദര സഹോദര ഭാവേന ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഞങ്ങളിത് 30 കൊല്ലത്തിന് മുമ്പ് RDC തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. 10 RDC ഞാൻ തോറ്റുപോയി. 1 RDC കൊല്ലം ജില്ലക്കാരാണ് ജയിച്ചത്. മോഹൻ എന്താ ചെയ്തത്? നമുക്ക് നന്നായി പോകണമെങ്കിൽ ഒന്നിച്ച് പോകണം. 10 പേരോടുകൂടി നമുക്ക് ചേർന്ന് നിന്ന് അങ്ങനെ കൊല്ലം RDC ഒന്നിച്ച് ഞങ്ങൾ പിന്നിപ്പിക്കാൻ പലരും നോക്കുന്നുണ്ട്. ആ പിന്നതകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് SNDP SNDS ഞങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ്റെ കഴിവല്ല, പത്മഭൂഷൺ എനിക്ക് കിട്ടിയത് എൻ്റെ കഴിവല്ല, ഞങ്ങളെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ പരിണിത ഫലമാണ് നമുക്ക് ഈ വിജയത്തിൻ്റെ പിന്നിൽ ആ മഹാശക്തി. ആ മഹാശക്തിയാണ് തകർത്താൻ പല പൂവാലന്മാരും നടക്കുന്നു, മോഹഭംഗവും നടക്കുന്നു, സ്ഥാനമോഹികൾ നടക്കുന്നു. ഇവരെന്തർപ്പണ മനോഭാവം സമുദായത്തിനുണ്ട്? ഇവരെന്ത് പൈസ ഈ സഹായത്ത് കൊടുത്തിട്ടുണ്ട്? ചില്ലിക്കാശ് പോലും കൊടുക്കാതെ ഇവിടുന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാൻ മാർഗമുണ്ടെങ്കിൽ അതും തട്ടിയെടുക്കാനോ, അതല്ലെങ്കിൽ സംഭാവന വിരിക്കാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ടും
തുറന്നിട്ടുണ്ട്, നിൽക്കാനേ നിങ്ങൾ അങ്ങോട്ട് അയച്ചാലെന്ന് പറഞ്ഞ് കുറേ വോഴന്മാർ അവിടെ എല്ലാം കാശ് അയച്ചു കൊടുത്ത് അവരെ അബദ്ധത്തിൽ കിടക്കുകയാണ്. ഇതെല്ലാം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഭരണകാലത്ത്, എൻ്റെ അല്ല, ഞങ്ങളുടെ ഭരണകാലത്ത് SNDP യോഗത്തിലുണ്ടായ ആസ്തി എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ SNDP യോഗത്തിൽ 1996 93 വർഷം കൊണ്ടുണ്ടായ ആസ്തി 78,62,162 രൂപ. ഇതെല്ലാം അതാത് കാലങ്ങളിൽ ആഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച ബാലൻസ് ഷീറ്റ് നീക്കമൊക്കെ മനസ്സിലാണ്. എന്നാൽ ഇന്ന് 2006 ഞങ്ങളുടെ പ്രസിദ്ധീകരിച്ച ബാലൻസ് ഷീറ്റിൽ ഇന്നുള്ളത് എത്രയാണെന്ന് ചോദിച്ചാൽ 339,74,85,000 രൂപ. അതായത് 432.13 ഇരട്ടി വർധനവുണ്ടായി. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, കോഴയാണെങ്കിൽ കോഴ കിട്ടിയതാണ്, അതെല്ലാം മുടക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. ഈ പറഞ്ഞവരാരെങ്കിലും 10 പൈസ തന്നിട്ടുണ്ടോ? ഇത് ബുക്ക് വാല്യൂ ആണ്. ഇന്ന് അതിൻ്റെ ആക്ച്വൽ വാല്യൂ എടുത്താൽ ഇതിനൊക്കെ എത്രയോ ഇരട്ടിയാണ്. എന്നാൽ SN Trust നിങ്ങൾ നോക്കൂ. SN Trust ഞാൻ ഭരണങ്ങൾ ഭരണഭാരമിടുമ്പോൾ അതിൻ്റെ ആസ്തി 6,22,37,322 രൂപയാണ്. ഇപ്പോൾ അതിൻ്റെ ആസ്തി 30 വർഷം കൊണ്ട് 142,85,44,000 രൂപ. അതായത് 23 ഇരട്ടിയായി. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടത് കാശല്ല, ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനം ഉൾപ്പെടുന്നു. എത്രമാത്രം നിർമ്മാണ പ്രവർത്തനം! കൊല്ലം ജില്ലയിൽ തന്നെ നടത്തിയ നിർമ്മാണ പ്രവർത്തനം ഞാൻ പറയാം. ഇത്ര അരട്ടി ഉണ്ടായി എന്നത് ബുക്ക് വാല്യൂ ആണെങ്കിൽ ആച്ചുരായി ഇതിൻ്റെ മാർക്കറ്റ് വിലയച്ച് ഇടുകയാണെങ്കിൽ എത്രയോ കോടിയായിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ നമ്മുടെ ഇത് നമുക്ക് ആരെങ്കിലും വിദേശത്ത് തന്നോ, സ്വദേശത്ത് ആരെങ്കിലും ഇങ്ങോട്ട് എത്തിച്ച് തന്നോ അറിഞ്ഞ് നമ്മളിൽപ്പെട്ട ഒരു ഭാഗമല്ലേ? മാത്രമല്ല നിങ്ങൾ എത്ര മൈക്രോ ഫൈനാൻസിനെ പറ്റി പറഞ്ഞു, ഞാൻ കള്ളനാണ് കൊള്ളനാണ് മൈക്രോ ഫൈനാൻസ് അടിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് പോയി, ഇരിക്കുന്ന യൂണിയൻ്റെ നേതാക്കന്മാരാണ് എല്ലാം, നേതാക്കന്മാർ സൃഷ്ടിക്കുന്ന നേതാക്കന്മാർ. ഇവരുടെ ആലോചിക്കറിയാം, അതുപോലെ നമ്മുടെ സമുദായക്കാർക്കറിയാം, വെള്ളാപ്പള്ളി നടേശുണ്ടെങ്കിൽ മൈക്രോ ഫൈനാൻസിൻ്റെ പേരിൽ 5 പൈസയിലും. പക്ഷേ ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം ഞാൻ അടിക്കുന്നു എന്നാണ് ഇത്ര പറഞ്ഞതാണ്. ഇങ്ങനെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും നിരന്തരം പറഞ്ഞ് നേരെ നുണയാക്കി ഗീൽബർട്ട്സിൻ്റെ സിദ്ധാന്തം നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കൊല്ലം ജില്ലയിൽ മാത്രം കരുനാഗപ്പള്ളി 147 കോടി രൂപ കൊടുത്തിട്ടുണ്ട് മൈക്രോ ഫൈനാൻസ്. കടക്കലിൽ 14,42,44,000 രൂപ കൊടുത്തിട്ടുണ്ട്. ചാത്തനിൽ 20 കോടി കൊടുത്തിട്ടുണ്ട്. കുണ്ടറിൽ 52,12,52,12,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. കൊട്ടാരക്കല്ലിൽ 75 കോടി കൊടുത്തിട്ടുണ്ട്. കൊല്ലം 30 കോടി കൊടുത്തിട്ടുണ്ട്. കുന്നത്തൂരിൽ 11,99,19,000 രൂപ കൊടുത്തിട്ടുണ്ട്. ചവറയിൽ 28 കോടി കൊടുത്തു. പുനലൂരിൽ 42 കോടി യൂണിയൻകാർ കൊടുത്തിട്ടുണ്ട്. പത്തനാപുരത്ത് 11,42,00,000 രൂപ. അങ്ങനെ ആകെ കൂട്ടിയാൽ 500 കോടി രൂപ കൊല്ലം ജില്ലയിൽ മാത്രം കൊടുത്തിട്ടുണ്ട് യൂണിയൻ വഴി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത്രയും രൂപ കൊല്ലം ജില്ലയിലെ സാധാരണക്കാരായ സ്ത്രീകളിൽ എത്തിക്കുകയും ആ 500 കോടി രൂപ മട്ടിപ്പേര് ചെയ്ത് പിന്നീട് പിന്നീട് സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ സഹോദരികൾ ഉപയോഗിക്കുക. അപ്പോൾ 1,000 രൂപ എത്ര കോടി രൂപയുടെ ട്രാൻസാക്ഷൻ! മിതവ്യയശീലം, സമ്പാദ്യശീലം, ഗുരുവിനുള്ള ഭക്തി! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഗുരുവിൻ്റെ എഴുതിയ ഭക്തിഗാനം ശിവേരി പഠിപ്പിച്ചിട്ടാണോ ഈ രാജ്യം മുഴുവൻ പഠിച്ചത്?
ഈ മൈക്രോ ഫൈനാൻസിലൂടെ

0: ഒരു വഴുതിയ
1: ഭക്തി.
0: ഒരു കാലത്ത് ഈ കോളേജ് ഞാൻ കയറിയ കാലത്ത് ആ ഗാനം ഭക്തിഗാനം ദൈവമേ കത്തുകൊള്ളുകയാണ്. അത് പ്രാർത്ഥനാരൂപത്തിൽ പാടണമെന്ന് കാർത്തികം തന്നപ്പോൾ ഇതിൻ്റെ മുമ്പിൽ
1: കൊടി കെട്ടി എന്നോട് സമരം ചെയ്തു തരാം. 10-28 കൊല്ലം കിട്ടും.
0: ഇന്നിപ്പോൾ ഗവൺമെൻറ് പോലും അംഗീകരിച്ച്
1: ഗുരുവിൻ്റെ ആ ഭക്തിഗാനം
0: ദേശീയ ഗാനമായി അംഗീകരിച്ചുകൊണ്ട് മനസ്സിൽ ആരെ മനസ്സിലാക്കുന്നു, ദൈവത്തെ കരുതുന്നു, ആ കരുതലോടുകൂടി പ്രാർത്ഥിക്കാൻ
1: ഗുരുവിൻ്റെ ദൈവോപദേശകം പോലെ
0: ഒരു സർവമത പ്രാർത്ഥനയ്ക്ക് പറ്റിയൊരു പ്രാർത്ഥനാഗീതം ഇല്ലെന്ന് കണ്ടെത്തി
1: കേരള ഗവൺമെൻറ് വരെ പ്രസിദ്ധീകരിച്ച് നിൽക്കുന്ന കാലഘട്ടം ഉണ്ടായെങ്കിൽ അതിന് കാരണം
0: ഗുരുവിൻ്റെ ദർശനവും മുഴുവൻ കേരളത്തിൽ ലോകമെമ്പാടും
1: പ്രചരിപ്പിക്കുവാനും SNDP യോഗം പ്രവർത്തനമായി ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം.
0: മറ്റൊന്ന്, SNDP യോഗത്തിന് പോഷകസങ്ങൾ പണ്ടെന്തുണ്ടായിരുന്നു,
1: ഒരു യൂത്ത് മൂവ്മെൻറ്റും വനിതാ സംഘം ചത്തതിനത്തുമേ ജീവിച്ചിരിക്കുന്നു, കടലാസിൽ മാത്രം.
0: ഇന്ന് നല്ല പ്രവർത്തനോന്മുഖമായി നിൽക്കുന്ന 10 സംഘടനയിൽ പ്രവർത്തിക്കുന്നു. സമുദായത്തിലെ വാമാനവൃദ്ധ ജനങ്ങളെ ഇതിലേക്ക് ഓർത്തിണക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നു വനിതാ സംഘം. എത്രയോ യൂണിറ്റിലാണ് നമുക്ക് വനിതാ സംഘങ്ങൾ. അതിലൂടെയും മൈക്രോ ഫൈനാൻസിൻ്റെ തന്നെ 75,000 യൂണിറ്റാണ് നമ്മൾ.
1: യൂത്ത് മൂവ്മെൻറ്റ് ചുണക്കുട്ടികളായ യൂത്ത് മൂവ്മെൻറ്റ്,
0: അതോടൊപ്പം ബാലജന യോഗം, കുമാരി കുമാരി സംഘം, വൈദിക യോഗം, സൈബർ സേന, സീതാർണ എംപ്ലോയീസ് ഫോറം, സീതാർണ പേഴ്സണൽ കൗൺസിൽ, സീതാർണ ഗുരു എംപ്ലോയീസ് കൗൺസിൽ, സീതാർണ ഗുരു റിട്ടയർഡ് ടീച്ചേഴ്സ് കൗൺസിൽ,
1: പിന്നെ 10 സംഘടനകൾ പോഷക സംഘടനകൾ ഇന്ന് SNDP യോഗത്തിലുണ്ട്. ഇതെല്ലാം സജീവമായി ആബാലപത്വം ജനങ്ങളെ ഇന്ന് ഇതിനോടൊപ്പം നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, എനിക്ക് അല്പം ഇരിക്കണം, എൻ്റെ നടുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇരുന്ന് പറയാം, ഇരുന്ന് പറയാൻ ഒരു അവസരം.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
0: നമ്മുടെ സംഘടനയുടെ ശക്തിയും വളർച്ചയും ഉണർവും ഉന്മേഷവും എന്തുമാത്രം ഉണ്ട് എന്ന് വിളിച്ചോതുന്ന, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആള് കൂടണമെങ്കിൽ വെറുതെ ആള് കൂടുവോ? നമ്മുടെ പോഷക സംഘടനയും നമ്മുടെ പ്രവർത്തകരും സജീവമായി പ്രവർത്തിച്ചപ്പോൾ ഒന്ന് നിന്നപ്പോൾ ഇത്രയും ആളുകൾ കൂടാൻ സഹായമായി എങ്കിൽ SNDP യോഗത്തിൻ്റെ സംഘടനാപരമായ വളർച്ച. അതല്ലാതെ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഉറങ്ങിയിട്ടില്ല. 24 മണിക്കൂറും സജീവമായി നമ്മുടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നത്. ഇതൊന്നും പറയുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലാകില്ല. വിദ്യാഭ്യാസപരമായി ചില കോഴ്സ് തന്നപ്പോൾ പിണറായി തന്ന വലിയ ഔദാര്യത്തിൻ്റെ പേരിലാണെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിണറായി എനിക്കിഷ്ടമാണ്, എനിക്ക് പിണറായി ഇഷ്ടമാണ്. ആ അന്ന പിണറായി മാത്രമല്ല, കൊടിയേരി ബാലകൃഷ്ണൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ പല പാർട്ടിയിലും പെട്ട പല വ്യക്തികളെയും എനിക്കിഷ്ടമാണ്. അതെൻ്റെ വ്യക്തിപരമായ ന്യായങ്ങളും മര്യാദകളും എനിക്ക് പറയാൻ കാണും. അതോടൊപ്പം എന്നെ നിന്ന് ആലോചിച്ചാൽ എനിക്കിഷ്ടമായ പലരുമുണ്ട്. എന്നെ

എന്തേ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ശങ്കർ സാർ നമ്മളിൽ നിന്നും വിട്ടുപോയ ശേഷം എത്രയോ കൊല്ലമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരെങ്കിലും അനുസരിച്ചു. അതിനിടയിൽ ഇടതുപക്ഷ ഗവൺമെന്റിലുണ്ടായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ബേബി ജോൺ. അദ്ദേഹമാണ് ചാത്തന്നൂരും ഷൊർണൂരും കണ്ണൂരിൽ നിന്നത്. ഈ മൂന്ന് കോളേജ്, അതായത് ചാത്തന്നൂര്, ഷൊർണൂര്, ചെങ്ങന്നൂര്, വേറെ മൂന്നെണ്ണം അദ്ദേഹം തന്നു. വേറെ ആര് തന്നു? മിഷം. പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങാൻ നേരത്ത് നമുക്ക് ഒരെണ്ണം തന്നു, അത് മുഴുവൻ ഒപ്പിച്ചിട്ട് ഒപ്പിട്ട് തരാനത്തില്ല. അപ്പോഴും മൂന്നെണ്ണം തന്നത് ബേബി സാറാണ്. ബാബി ബേബി സാറിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഒരുപാട് നാള് അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാനും ഞാൻ ഒരുപാട് കാര്യം വേറെ പലർക്കും സാധിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് സാധിക്കാനൊന്നുമില്ലായിരുന്നു അന്ന്. ഞാൻ ഈ രംഗത്തൊന്നുമല്ല, വേറെ കോൺട്രാക്ട് രംഗത്താണ്. പലർക്കും അദ്ദേഹത്തോട് പറയും, ഇത്ര നല്ലൊരു മനുഷ്യൻ, എന്ത് കാര്യം എന്ന് പറഞ്ഞാലും കേൾക്കാനും പറയാനും മനസ്സിലാക്കി ഒരു കണ്ടീഷനുമില്ലാതെ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷനല്ല, ഒരു ഗാന്ധിയനെയും ഡിമാൻഡ് ചെയ്യാതെ ചെയ്ത് ഇതിനുള്ള നൂറ് അനുഭവമുള്ള ആളായിരുന്നു ഞാൻ. പിന്നെ ടി കെ ദീപാലനെ ഞാൻ ചെറുതായിട്ട് കാണുന്നില്ല. ടി കെ ദീപാലനെ സൃഷ്ടിച്ച ഒരു കോൺട്രാക്ടറാണ് ഞാൻ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അടിയന്തര കാലഘട്ടത്തിന് മുമ്പ് കോൺട്രാക്ട് പണി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, ആലപ്പുഴയിലെല്ലാം ഒരുപാട് ചെറിയതും വലുതുമായിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് പരിചയപ്പെടാനിടുന്നു. അദ്ദേഹം എന്ത് ചെയ്യാമെന്നറിയോ, എസ് ടി കോളേജ് തൊട്ട് തോട്ടപ്പള്ളി സ്പില്ല് വരെ വരുന്ന എത്രയോ കിലോമീറ്റർ ഉണ്ട്. ആ കിലോമീറ്ററിലുള്ള അന്നത്തെ റോഡ് എവിടെ കിടന്നിരുന്നത്? കടലിനോട് ചേർന്നാണ്. ആ കടലിനോട് ചേർന്ന കട എന്നാ ആ റോഡ് വർഷകാലം വരുമ്പോൾ കടൽ കയറും, വണ്ടി പോകാനൊക്കെ എത്തില്ല. അങ്ങനെ ആ അലൈൻമെൻ്റ് നേരെ കിഴക്കോട്ട് മാറ്റി അത്രയധികം ദൂരം ചെയ്യുവാനായി പരമാശ്രം സെൻറ്റർ വെച്ച് കൊല്ലത്തുകാരൻ ഒരാളെടുത്തു, അവരിട്ടിട്ട് പോയി. അവസാനം എടുക്കാനാളില്ലാതെ വന്നപ്പോൾ അന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ പണിയാണത്. ഒരുപാട് കിലോമീറ്റർ ഉണ്ട്. ഞാൻ എടുക്കാൻ പറഞ്ഞു, ഞാൻ റിസ്ക് എടുത്ത് ഞാനെടുത്തു. ഞാൻ റിസ്ക് എടുക്കുന്നവനാണ്. ആ എടുത്തിട്ട് ആ പണി തീർക്കാൻ എന്നെ ഒരുപാട് സഹായിച്ചു. തൊട്ടപ്പള്ളി സ്പില്ലയുടെ മൗത്തിൽ നിന്ന് മണ്ണെടുക്കാൻ സഹായിച്ചു. ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ നിന്ന് മണ്ണെടുത്ത് അലൈൻമെൻ്റ് ചെയ്യാൻ. അങ്ങനെ മാത്രമല്ല, പേയ്മെൻറ്റ് 30-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഒരു ബില്ലിന് ഞാൻ പോകില്ല, രാപകൽ പണി ചെയ്യുന്നത്. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥ കാലം വന്നു. പ്രത്യേക അന്ന് ആരും പണിയെടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? ചേർത്തല അമ്പലപ്പുഴ, പ്രത്യേകിച്ച് അമ്പലപ്പുഴ പുറക്കാട് സൈഡിൽ പുന്നപ്പുറ കൂടെ പോകുന്ന ഈ റോഡിൽ ഒരുപാട് സമരങ്ങൾ നടക്കുന്ന നാടാണ്. തൊഴിലിൻ്റെ പേര് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലം കാലം. ആ പാട്ടിലാണ് ആരും എടുക്കാനില്ലാത്ത ധൈര്യമായിട്ട് എനിക്കും എനിക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയത്. അങ്ങനെ ആ പണി എനിക്ക് തീർത്താൻ, എൻ്റെ ഒരു വലിയൊരു കോൺട്രാക്റ്റായിട്ട് ഉയർത്താൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അത് കണ്ടുകൊണ്ടാണ് ഈ ശ്രീധർ ചീഫ് എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ എന്നെ ആലപ്പുഴ കായംകുളവും കായംകുളം ആലപ്പുഴയും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ആ മൊത്തം അലൈൻമെൻറ്റിൽ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഞാൻ ചെന്നതല്ല, ഞാൻ വർക്കെടുക്കും, കൃത്യമായി ചെയ്യും. പ്രത്യേകിച്ച് അന്ന് അടിയന്തര കാലഘട്ടം വന്നതുകൊണ്ട് ആരും എന്നെ തിരക്കാറില്ലായിരുന്നു. ഞാൻ ഭംഗിയായി പണി ചെയ്തു, പണിയാൻ ഞാൻ പോയി. പക്ഷേ എൻ്റെ അത് ഭാഗ്യമാണെന്ന് വിചാരിക്കുക. ഗവൺമെൻറ് നല്ല സപ്പോർട്ടും പണത്തിന് ക്ഷാമമില്ല. അങ്ങനെ വൃത്തിയായും ഭംഗിയായും പണി ചെയ്യാനും സാധിച്ചു, സ്പീഡിൽ ചെയ്തു. ഇതിൻ്റെ ഗുണം കൊണ്ടാണ് എന്നെ കൊങ്കൺ റെയിലേക്ക് നമ്മുടെ തീരദേശ റെയിൽവേക്ക് എന്നെ വിളിപ്പിച്ചാണ് ശ്രീധർ സാർ. അന്ന് ശ്രീധർ സാറ് ചീഫ് എഞ്ചിനീയറാണ്. എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ എറണാകുളത്തു നിന്ന് കായംകുളം വരെ, ആലപ്പുഴ കായംകുളം വരെ ഉള്ളൊരു അലൈൻമെൻ്റ് ചെയ്യാൻ വർക്ക് ചെയ്യാൻ ടെൻഡർ ചെയ്യാൻ പോകണം, നിങ്ങളാ വർക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ ലൈസൻസ് ഇല്ല, ഒന്നുമില്ല, ഞാൻ എങ്ങനെ സാറേ? ആ ലൈസൻസ് ഞാൻ തരും. ഞാൻ പറഞ്ഞു, ലോവസ്റ്റ് ഹയസ്റ്റ് ഞാനായിരിക്കും, എനിക്ക് നിയമം അറിയാമല്ലായിരുന്നു. റെയിൽവേയിലുള്ള നിയമനം ഇവിടുത്തെ നിയമനം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു രൂപയെങ്കിലും ലോവസ്റ്റിൽ പണി കിട്ടില്ല, അവിടെ ലോവസ്റ്റും ഹയസ്റ്റും നോക്കാമല്ലോ. പണി എഫിഷ്യൻ്റായിട്ട് ചെയ്യാവുന്നതിന് പണി കൊടുക്കും.

അങ്ങനെയാണ് എനിക്ക് വിളിച്ചതെന്നാണ്. വിളിച്ചു തന്ന് ഭംഗിയായി ഞാൻ പണി തീർത്തു. എൻ്റെ ആ പണി നല്ലതാണെന്ന് കണ്ടുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പോകണം. മധുര ഡിൻഡിയല്ലേ എന്നെ കൊണ്ട് ചെയ്യിച്ച് ബ്രോക്കേജ് ആട്ട്. അത് കഴിഞ്ഞാണ് ഈ പണിയെല്ലാം തീർത്ത് കഴിഞ്ഞപ്പോഴാണ് എന്നെ നേരെ കൊങ്കൺ റെയിൽവേക്ക് വിളിച്ചോണ്ട് പോകുന്നതാണപ്പാ. ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാനില്ല, നല്ല ലൈസൻസ് ഇല്ല, വേണ്ട, ഞാൻ തന്നോളാം എന്ന് പറഞ്ഞ് അവിടെയും സീസൺ സാർ എനിക്ക് ലൈസൻസ് തന്ന് ഞാൻ കൊങ്കൺ റെയിൽവേ പണിത്. ആ പണി തീരാറായ സമയത്താണ് ഞാൻ എസ് എൻ ഡി പി യോഗത്ത് വന്നത്. അത് എൻ്റെ ഗുണം കൊണ്ട് ഞാൻ ജയിച്ചതല്ല, അങ്ങനെ തോന്നലും എനിക്കില്ല. പണ്ടിൻ്റെ ആഗമ വക്കീലിനെ ജയിപ്പിക്കാൻ വേണ്ടി കൂടെ കിടക്കും ഞാൻ. എലക്ഷൻ വരും, എലക്ഷൻ തോക്കുകയും ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തവണ തോറ്റപ്പം ഞാൻ കടപ്പുറം വഴിയാണ് പോയത് കൊല്ലങ്കാരെ പേടിച്ച്. പിന്നെ പല പ്രാവശ്യം ജയിക്കുകയും ചെയ്തു. എന്തുമാകട്ടെ, ആ പണിയിലാണ് ശാശ്വതാനന്ദ സ്വാമിയും കേരളമതി പത്രാധിപൻ മണിയും കൂടെ എന്നെ നിർബന്ധിച്ചത്. എന്നെ നിർബന്ധിച്ച് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, അന്നത്തെ എതിരാളികൾ തോൽപ്പിക്കാൻ കണ്ടെത്തിയ ഒരാൾ എന്ന നിലയിൽ. പ്രത്യേകിച്ച് വന്ന ഗോപിനാഥനെ നിങ്ങൾക്ക് ഇരിക്കുന്ന കൊണ്ട് സമുദായത്തെ നശിപ്പിച്ച് അതോടൊപ്പം തന്നെ ശിവഗിരി ആക്ഷൻ നടത്തി, അവിടെ പോലീസ് നരനാട്ടം നടത്തി, സമുദായത്തെ ആകെ വെറുപ്പിച്ചിട്ടിരിക്കുന്ന ആ സമയത്ത് അതിനൊരു നേതൃത്വം കൊടുക്കുവാനും എ കെ ആൻ്റണിയുടെ സമുദായത്തിൽ നേതാവില്ല എന്ന് പലപോലും പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചിരുന്നൊരു കാലഘട്ടമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇന്നിപ്പോൾ നേതാവില്ലെന്ന് പറയുവാൻ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയകക്ഷിക്ക് ധൈര്യമുണ്ടോ? തൻ്റെ ഉണ്ടോ? അന്ന് അവനെ തിരക്ക് നമ്മൾ ചെന്ന് പറയലേ ഇഷ്ടം പോലെ ഉണ്ട് നേതാവ്, അത് പറയാനുള്ള ചുണക്കുട്ടികളിൽ നമുക്കില്ലേ? അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ എന്നെ അതിലേക്ക് നിർബന്ധിച്ചു. എൻ്റെ ദോഷമോ എൻ്റെ കഷ്ടകാലമോ നല്ല കാലമോ അറിയില്ല, ഞാൻ അതിൽ അകപ്പെട്ടു പോയി നിന്നു. എൻ്റെ ഗുണം കൊണ്ടല്ലെങ്കിലും എതിരാളിയുടെ ദോഷം കൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ ജയിച്ചു എന്ന് മാത്രമല്ല, കഴിഞ്ഞ എതിർത്ത ഗോപിനാഥമക്കിൻ്റെ ഒക്കെ പാനലിൽ കെട്ടിവെച്ച കാശ് കഴിഞ്ഞും കിട്ടിയില്ല. നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കണം. ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഈസിയാ കൊണ്ടുനടക്കാമെന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് എൻ്റെ പണിയും ഇതും കൂടെ കൊണ്ടുനടക്കണം എന്ന് ഞാൻ വിചാരിച്ചുവെങ്കിൽ എനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കി. കാരണം അകത്ത് വന്നപ്പോൾ ഒരുപാട് എതിരി, കള്ളൻ, തണ്ടൻ, മണ്ടൻ, കള്ള് കച്ചവടക്കാരൻ, മലയാളം പോലും അറിയാൻ പാടില്ലാത്തവൻ, ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ എന്തെല്ലാം ആക്ഷേപിച്ച് ചില വസ്ത്രങ്ങളെല്ലാം എന്നെ കൊല്ലാക്കൊലയത്. ഇതെല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തത്. എൻ്റെ പൂർവാശ്രമത്തെ പറ്റി അവർക്കറിയില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാൻ 21 വയസ്സുള്ളപ്പോൾ തുടങ്ങിയാണ് പൊതുപ്രവർത്തനം. ഞാൻ സ്കൂളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്ത് അവിടെ നേതാവായിരുന്നു. അവിടെ നേതാവായപ്പോൾ ഞാൻ എന്നെ പറ്റി പറഞ്ഞെന്താണ്, നാരങ്ങാമുട്ട കൊടുത്താണ് ഞാൻ നേതാവായിരുന്നു. ഞാൻ ചെയർമാനായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ആദ്യത്തെ. എസ് എൻ ഡി പി യോഗത്തിൽ ഞാൻ ജയിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഞാൻ ബിരിയാണി കൊടുത്തിട്ടാണ് നടന്നത് അന്ന്. ഞാൻ ചെറുപ്പത്തിൽ കോളേജ് സ്കൂളിൽ നാരങ്ങാമുട്ടി. എന്തുവാട്ടെ, ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഈ പാവങ്ങളുടെ കണ്ണീരും അവരുടെ പ്രവർത്തനവും പ്രവർത്തന ശൈലിയും അവരുടെ വിഷമങ്ങളും എല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ്. നമ്മളുടെ ഒരു ജന്മിയായ ഒരാളുടെ മകൻ തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് 11.5 ലക്ഷം നാളികേരും. എൻ്റെ അച്ഛനാണെങ്കിൽ സഞ്ചരിക്കുന്ന വാക്സോൾ വേവിൻ എന്ന് പറഞ്ഞ ഫോറിൻകാർ. അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛനെ തൊഴിൽ കയർ ഫാക്ടറി ഉൽപ്പന്നം കയറ്റി അയക്കുന്ന, അത് ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്ന. എൻ്റെ മൂത്ത പെങ്ങൾക്ക് സീതനം കൊടുക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ ഇംഗ്ലണ്ടിൽ നിന്ന് A40 കപ്പൽ അന്ന് പരുത്തിയാണ് എൻ്റെ പെങ്ങൾക്ക് കൊടുത്തത്. ഞാൻ പ്രൗഢിക്ക് വേണ്ടി പറയല്ല, അങ്ങനെ വളരെ വലിയ സ്റ്റൈലിൽ എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. എൻ്റെ 56 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മ ഓമനിച്ച് വളർത്തി, പ്രത്യേകിച്ചും മക്കളില്ലാതെ പ്രാർത്ഥിച്ച്, അമ്മക്കളില്ലാതെ പ്രാർത്ഥിച്ച് വന്ന് അപ്പോഴാണ് രണ്ട് പ്രസവിച്ചപ്പോൾ ഡബിൾ അടിച്ച് എൻ്റെ അമ്മയ്ക്ക് 2 ആമക്കൾ, നടേശനും നടരാജനും. അങ്ങനെ കുറേ സ്വാതന്ത്ര്യം അമ്മ തന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ജീവിതത്തിൽ കടപിടിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല, നാടകം കാണാൻ പോയിട്ടില്ല, സിനിമ എൻ്റെ തൊഴിലല്ല. ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഗവൺമെൻറ് അവിടെ സമ്മാനമൊന്നും കിട്ടുകയില്ല. ഈ സമ്മാനം കിട്ടുകയെന്ന് എനിക്കറിയാം, പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്നവരാണ് ഇവിടുത്തെ വലിയ കേമൻ. എന്നാലും ഞാൻ പാവങ്ങളുടെ അവരുടെ കമ്പനി എടുപ്പാൻ 20-21 വയസ്സുള്ളപ്പോൾ അവരോടൊപ്പം അതായത് 68 കൊല്ലം

ഉള്ളൂ. അവരോടൊപ്പം പ്രവർത്തിച്ചവനാണ് ഞാൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, എൻ്റെ പൂർവാശ്രമം നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് അല്പം പറഞ്ഞു പോയതുള്ളൂ, ക്ഷമിക്കണം. പ്രത്യേകിച്ചും ഇവിടെ അഞ്ചഞ്ചരയ്ക്കുള്ളിൽ നിർത്തണമെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും വണ്ടി വന്ന് കണ്ടില്ലേ, അവരെല്ലാം വന്നു പോയി. ഇത്രയും ആൾ പുറത്ത് നിന്ന് കഷ്ടപ്പെടുകയാണ്. ഞാൻ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ജന്മകുടിയാൻ നിലയം ഉള്ള കാലത്ത് എല്ലാവരും എവിടെയാണ് താമസിക്കുന്നത്? കുടിയാൻ്റെ ചാർക്കുക, ഓലപ്പര, കയറാനൊക്കെ വെളിച്ചമില്ല, വെള്ളമില്ല. ആ ഓരോ പാവങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ചെന്നിരുന്നുകൊണ്ട് അവരോട് കുശലപ്രശ്നം നടത്തി അവരുടെ ദുരിതവും ദുഃഖവും കേട്ടുകൊണ്ട് അവരോടൊപ്പം ഇരിക്കുമ്പോൾ എൻ്റെ കൊച്ചുമാലാളി തുടങ്ങി. കട്ടൻ കാപ്പിയും അതോടൊപ്പം റിസ്ക്കുമാണ് അവരിരിക്കുന്നത്. വീട്ടിൽ കയറി ഇരിക്കാനൊക്കത്തില്ല, മുടലപ്പനയാണ്. അങ്ങനെ അവരുടെ ദുഃഖവും കണ്ണീരും കണ്ടുകൊണ്ടും അവരെ ഉദ്ധരിക്കാൻ എൻ്റെ 20-21 വയസ്സുള്ളപ്പോൾ പണി തുടങ്ങി. അന്ന് ആ പ്രദേശത്ത് മുഴുവൻ ഞാൻ മൈക്രോ ഫൈനാൻസിൻ്റെ മറ്റൊരു രൂപമായ കുടുംബ യൂണിറ്റ് ഉണ്ടാക്കി. തെങ്ങിട്ട് കൊണ്ട് ഉണ്ടാക്കി. അന്ന് തെങ്ങിന് 100 തേങ്ങയ്ക്ക് 15 രൂപയുണ്ട്, സ്വർണത്തിന് 100 രൂപയുണ്ട്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 140 രൂപയുള്ളു. അന്ന് ഒരു കല്യാണം കഴിക്കണമെന്ന് നിർണ്ണയിച്ചാൽ അതിന് പൈസ ഞാൻ കൊണ്ട് നിശ്ചയിച്ചാൽ മതി. കാരണം കെട്ട് തെങ്ങ് വഴി ആ തേങ്ങ ഇട്ട് ആ അരപ്പലിശയ്ക്ക് അടുത്ത തെങ്ങും കൂടെ എടുത്ത് അതും കെട്ടിയെടുത്ത് അതിൻ്റെയും കൂടെ നിക്ഷേപിട്ട് ഈ ഇടുന്നതെല്ലാം തന്നെ വിറ്റ് അടുത്ത ആളുകൾക്ക് തന്നെ ലോൺ കൊടുത്ത് ഇങ്ങനെ ചെറുപ്പം തൊട്ട് തന്നെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ദുരിതവും ദുഃഖവും തൊട്ടറിഞ്ഞ് അവരിലൊരുവനായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞാൻ. ഡോക്ടർ പറഞ്ഞത് ഒരു കാര്യം, അങ്ങനെയാണ് ഞാൻ കാണിച്ചുള്ള അങ്ങനെ അമ്പലത്തിൽ കയറിയത്. അമ്പലത്തിൽ കയറിയപ്പോൾ ഡോക്ടർക്ക് അന്ന് എക്സ്റേ ആശുപത്രി ഡോക്ടറായിരിക്കും. ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങുമ്പോൾ അവിടെ എന്താണ്, ഒരു സീതാർണ മെഡിക്കൽ മിഷൻ്റെ ഒരു ബ്രാഞ്ച്, ഡോക്ടർ ജയദേവൻ ഡോക്ടർ, 2 നേഴ്സുമാര്, ഒരു കാർ വാടകയ്ക്ക് വെട്ടും കുത്തും മേടിക്കുന്നതിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകാനായിട്ടിരിക്കുന്നത്. ഇതാണ് ആ ക്ഷേത്രം. ഇത് ഞാൻ അടപടലേ മാറ്റി. അത് എന്നെ സഹായിച്ചത് എം കെ രാഘവനും പി എസ് ശ്രീനിവാസനും, അവരെന്നെ സഹായിച്ചു മാറ്റങ്ങൾക്ക് വേണ്ടി. അമ്പലങ്ങളിൽ അനാചാരം പാടില്ല, ആചാരം പാടും. അത് ബസ്രാധിപരോട് ഞാൻ ചോദിച്ചു. ബസ്രാധിപതി, ഞങ്ങളുടെ അമ്പലത്തിൽ ഇങ്ങനെ വെട്ടും കൂത്തും മരണം ഓരോ കൊല്ലം നടക്കുന്നു, സ്ത്രീകൾ വിഷമിക്കുന്നു, എന്ത് ചെയ്യണം? ഒരു ഗുരുദേവ പ്രതിമ അവിടെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ ഞാൻ ഗുരുദേവ പ്രതിമ പ്രതിഷ്ഠിച്ചു. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെയും കെ കരുണാകരനെയും കൊണ്ടുവന്ന് ഞാൻ ആ സമ്മേളനം നടത്തി. ഉദ്ഘാടനം നടത്തിയപ്പോൾ എന്ത് പറ്റി? സ്ഥാപിത താല്പര്യക്കാർക്ക് ദേഷ്യമായി. ഇപ്പം ചെറുപ്പക്കാരൻ, ഇവൻ കമ്മ്യൂണിസം കൊണ്ടുവരാൻ നിരീശ്വരവാദിയാണ്, ഇവൻ അമ്പലം തകർക്കും, എന്തിനു എന്നെ കൊന്നേക്കാന്ന് വിചാരിച്ചു. എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഞാൻ 3 മാസം ഇവിടെ മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് സർജറി കിടന്നവനാണ്. ഞാൻ എൻ്റെ പൂർവാശ്രമം പറയാൻ കാരണം പ്രസിദ്ധങ്ങളും പ്രയാസങ്ങളും എൻ്റെ കൂടെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇതൊന്നും തളരില്ല, തളരാണ്, ഞാനതിന് കീഴടങ്ങുകയില്ല. ആരെന്ത് തെറുപറഞ്ഞെന്നോ ആരെന്നെ വിരട്ടിയാലും വിരളാതെ ധീരമായ നീതിക്കും സത്യത്തിനും ധർമ്മത്തിനും ഉറച്ചു നിന്ന് പ്രവർത്തിച്ചാൽ ധർമ്മം ജയിക്കും എന്ന് നിങ്ങളിപ്പോൾ കണ്ടില്ലേ. അമ്പലത്തിൽ ഇപ്പോൾ വേലയില്ല, പടയനയില്ല, ഒന്നുമില്ല, ശാന്തമായ ഉത്സവം നടക്കുന്നു. കാരണം അതിന് ത്യാഗം രക്ഷിക്കാൻ അവിടുത്തെ ക്ഷേത്രത്തിൽ ഒരുപാട് പണമുണ്ട്. ഞാൻ വന്നിരുപ്പം എന്നെ ഏൽപ്പിക്കുമ്പോൾ 250 ആണ്, 2500 രൂപയാണ് ബാക്കി. ഇവിടെ ഇരുന്ന് എസ് എൻ ഡി പി ഓ ഗോപിനാഥ് എന്നെ ഏൽപ്പിക്കുമ്പോൾ എത്ര രൂപ ഉണ്ടായിരുന്നു? 2500 രൂപയാണ്. ഇപ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് ഷീറ്റ് കോടിക്കണക്കിനുണ്ട് ബാലൻസ് ഷീറ്റ്. എന്നിട്ടും ഈ മീഡിയ പ്രസിദ്ധീകരണം എന്താണ്, എസ് എൻ ഡി പി ഒ ഓഫീസ് ജപ്തി ചെയ്തിട്ടിരിക്കുന്നു. എൻ്റെ ഇങ്ങനെ കള്ളം വെച്ച് നുണയല്ലേ. എസ് എൻ ഡി പി ഒ ഓഫീസ് ജപ്തി ഒക്കെ എസ് എൻ ഡി പി ഒത്തിൻ്റെ അല്ല സ്ഥലം. ആ സ്ഥലം എന്ന് പറയുന്നത് എസ് എൻ ട്രസ്റ്റിൻ്റെതാണ്. എവിടെ ജപ്തി ചെയ്തു? 1 പൈസ 5 കോടി രൂപയാണ് മൈക്രോ ഫൈനാൻസിന് ഗവൺമെൻറ് തന്ന ക്ഷേമ വകുപ്പിൽ നിന്ന്. ഒറ്റ പൈസ അടയ്ക്കാനല്ല, മുഴുവൻ അടച്ചു തീർത്ത്. എന്നിട്ടും കള്ളപ്പരമ പറഞ്ഞ് നമ്മുടെ സംഘടനയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളും അതിന് പ്രചരണം കൊടുക്കാൻ ചില മീഡിയ ആണ്. ഇന്ന് എൻ്റെ സത്യവും തിരക്കണ്ടേ, 1 പൈസ കൊടുക്കുന്നത്. എസ് എൻ ട്രസ്റ്റ് ഇപ്പം എത്ര കോടി കിടപ്പുണ്ട്? എൻ്റെ വീട്ടിൽ നിന്നുണ്ടെന്നാണോ? അടുത്ത ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട്, നോക്കൂ നിങ്ങൾ. ഇതെല്ലാം ചെയ്തു അമ്പലത്തിലെ പണമോ? ഞാനെന്ത് ചെയ്ത്? ഭഗവതിക്ക് വിശപ്പൊന്നുമില്ല, ഭക്തന് വിശപ്പുണ്ട്. അവർക്ക് ഞാൻ ആ 6% ഇൻട്രസ്റ്റിനാണ് കൊടുത്തത്. നമ്മളെത്തെല്ലാം കൊടുത്തു. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾ വളം കിട്ടിയ സൊസൈറ്റി ഇല്ല, ഒന്നുമില്ല. ചില മനുഷ്യരായ

ആരുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കും, ഇവിടെ എന്തെല്ലാം പലിശ രാജാക്കന്മാർ നടന്ന് ഇവിടെ കുഴപ്പമുണ്ടാക്കി. ഈ മൈക്രോ ഫൈനാൻസ് വന്നതോടുകൂടി പലിശ രാജാക്കന്മാരെല്ലാം പോയില്ലേ? ആ പലിശ രാജാക്കന്മാർ പോയി അവർക്കിപ്പോ ഭരണം കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ധൈര്യം പണം മുടക്കി നമ്മൾ പള്ളിയുടെ കുറെ ആളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് എത്ര കേസാണ്, കേസിൽ ഏതെങ്കിലും ഭരണം ജയിച്ചോ? ഇപ്പോഴത്തെ ഭരണത്തെ ഏൽപ്പിച്ചാലെന്ന് പറഞ്ഞപ്പോൾ ചിലരെല്ലാവരും ഷർട്ട് പിടിപ്പിച്ച് പ്രസിഡന്റ് ആകാം സെക്രട്ടറി ആകാം എന്നൊക്കെ പറഞ്ഞാണെന്നല്ലോ ആർക്കെങ്കിലും കിട്ടിയോ? ഇതൊന്നും നടക്കില്ല. കാരണം ഇവിടെ പണ്ട് തൊട്ട് തന്നെ എല്ലാവർക്കും വോട്ടല്ല, ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് പണ്ടേ അംഗീകരിച്ചിട്ടുള്ള പ്രാതിനിധ്യം വോട്ടാണ്. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലല്ല. അപ്പോൾ എന്തുകൊണ്ടും കള്ളത്തരം പറഞ്ഞു പറഞ്ഞു നമുക്ക് നേരെ പറയാനുള്ള മാധ്യമമില്ല. രണ്ടു മൂന്ന് മാധ്യമം തന്നെ പഴശ്ശരാജാവിൻ്റെ കയ്യിലാണ്. അവരെല്ലാം അവരെല്ലാം ഫീഡിങ് നടത്തിക്കൊണ്ട് നമ്മളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്ന് ദൈവം ഓർത്തണം. ഈ ഒരു പാവങ്ങളെ ഈ സംഘടനയെ നശിപ്പിക്കാൻ ഗുണം ചെയ്തില്ലെങ്കിലും ഇവർക്കൊക്കെ എന്ത് ചെയ്യാനിപ്പോൾ എസ് എൻ ഡി പി യോഗം എന്ന് ഈ പഴശ്ശരാജാവിനെ ഒന്നും അച്ച മലയാളത്തിൽ പറയാറു. ഞങ്ങൾ മദ്രാസുകാരനല്ലേ, ഈ മദ്രാസുകാരന് കേരളത്തിൽ എന്ത് ചെയ്യാനിപ്പോൾ ശുദ്ധി ജീവിതത്തിലുണ്ടോ? എത്ര ജീവിതത്തെ തകർത്തുണ്ട്. നമ്മുടെ യൂണിയൻ നേതാക്കന്മാരെ എത്രയുണ്ട് തെണ്ടിച്ചു കളഞ്ഞ് അതിൻ്റെ വസ്തുവകളെല്ലാം വിറ്റെടുത്ത് എവിടെ തൊട്ടോ അത് കാശ് ആരോഗ്യം കൊടുത്തിട്ടുണ്ടോ ആ കാശ് കൊടുത്തവൻ്റെ ആ സ്ഥാപനം കൊണ്ടുപോയ ചരിത്രം വരികയുള്ളൂ. ധർമ്മം ഇവർക്കുണ്ടോ? ആർക്കെന്ത് ധർമ്മം കൊടുക്കും? എസ് എൻ ഡി പി എന്തെല്ലാം ധർമ്മം കൊടുക്കുന്നുണ്ട്? എത്രയും ഇവർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നു നിങ്ങൾ അറിയുന്നുണ്ടോ? മാധ്യമങ്ങൾ അറിയുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് എസ് എൻ ഡി പി ഒന്ന് ചികിത്സാ സഹായം കൊടുക്കും, വിദ്യാഭ്യാസ സഹായം കൊടുക്കും. കൂടുതൽ വിദ്യാഭ്യാസ വേണ്ടിയവരെ ഇന്ന് മെഡിക്കൽ എം ബി ബി എസ് പഠിക്കുന്നവർ തന്നെ നാല് പേരെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നും പ്രചരണത്തിന് വേണ്ടി ഞങ്ങൾ പോകാറില്ല. ഒരുപാട് ഭാവങ്ങൾക്ക് കണ്ണീരൊപ്പാൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം കാണാതെ കണ്ണടച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗം എന്നാ ചെയ്ത് എന്ന് പറയുമ്പോൾ ഈ ചെയ്തതിൻ്റെ കാണും ഈ മുമ്പിൽ കാണുന്നതെല്ലാം. അതെ, അതിൻ്റെ വീടിൻ്റെ കാര്യം നിങ്ങളെന്ന് ആലോചിക്കും. കൊല്ലം ജില്ല കൊല്ലം യൂണിയൻ മാത്രം 26 വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര ആയിരം വീടാണ് കേരളത്തിൽ നമ്മൾ വെച്ചു കൊടുത്തത്? ഇതാരും കാണുന്നുണ്ടോ? കണ്ണുള്ളവൻ കാണട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ, മനസ്സുള്ളവൻ മനസ്സിലാക്കട്ടെ. ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല, ഏത് സമുദായത്തിലും ധർമ്മം ചെയ്യുന്നുണ്ട്. വീടില്ലാത്തത്ര 26 വീട് ഈ കൊല്ലം യൂണിയനിൽ മാത്രം നിഷേധിക്കട്ടെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ എമ്പാടും ഇതെല്ലാം എസ് എൻ ഡി പി ഒന്നും ചെയ്യത്തില്ല. ഈ വിമർശിക്കുന്നവരുണ്ടല്ലോ, 5 പൈസ ധർമ്മം കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഇത്ര പേര് ഞങ്ങൾക്ക് പാവപ്പെട്ടവർ കൊടുത്തു അല്ലെങ്കിൽ ഇന്നൊരു സംഭാവന കൊടുത്തു എന്നൊന്നും ഇവർക്ക് പറയാൻ സാധിക്കുമോ? ഒന്നും പറയാൻ സാധിക്കില്ല. ഇവർക്ക് ധർമ്മമില്ല. എല്ലാം അവർക്കെല്ലാം കിട്ടണം എന്നുള്ള വിചാര വികാരത്തോടെ പ്രവർത്തിക്കുകയാണ്. അതല്ലാതെ ഇവിടെ പാവങ്ങളെ കണ്ണീരൊപ്പാൻ ഇന്ന് നമ്മളെ നന്നാക്കാമെന്ന് നടക്കുന്നവർ സ്വയം നന്നാക്കാൻ നടക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. എന്ത് ചെയ്തു? കോഴമേഴിച്ചു. ഈ കോഴ കൊണ്ടായാലും അല്ലാത്തായാലും ഈ ജില്ലയിൽ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്ക, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കൊല്ലം സെൻട്രൽ സ്കൂൾ തൊട്ടപ്പുറത്താ വണ്ടിയൊക്കെ നിറഞ്ഞിടങ്ങും. ഇപ്പൊ ഒരു 4 കോടി മുടക്കി അതൊന്നുകൂടെ ഹൈജീനിക്കും അതുകൊണ്ട് നേർച്ചയൊക്കെ വയ്ക്കാനുള്ള എൻട്രി ചെയ്ത് നടത്താണ്. കൊല്ലം ഹയർ സെക്കൻഡറി സ്കൂൾ, ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി സ്ഥലം വരെ നമ്മൾ മേടിക്കേണ്ടി വന്നു. പിന്നെ കോളേജ് പുനലൂർ സ്വാശ്രയ കോളേജ്, ചാത്തന്നൂർ ഏഴ് ആൻഡ് ആർട്സ് ആൻഡ് സയൻസ് പുതിയ നില കെട്ടും 6 കോടി രൂപ മുടക്കി നല്ല സുന്ദരമായി കെട്ടിപ്പോക്കരുത്. ആര് തന്നതല്ലോ. അതുകൊണ്ട് കുട്ടിയും പോളിടെക്നിക് ലൈബ്രറി ബ്ലോക്ക് കോടികൾക്ക് മുടക്കി വളർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് കൊല്ലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി

എന്നെങ്ങാണ്ട് 8 കോടി രൂപ മുടക്കിയാണ് ആ ഷോപ്പിംഗ് കോംപ്ലക്സ്. അത് മുനിസിപ്പാലിറ്റിക്കാർ അത് അക്വയർ ചെയ്ത് എടുക്കാൻ പോവുകയായിരുന്നു. ആ സമയത്താണ് ഞാനത് ഫൗണ്ടേഷൻ ഇട്ട് 8 കോടിക്ക്. ഇന്നിപ്പോൾ 1,000,000 രൂപ വാടക കിട്ടുമെന്ന് പറയാം. ഞാൻ ഭരണകാലത്ത് നിൽക്കുന്ന കാലത്ത് US ഇൻട്രസ്റ്റിൻ്റെ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ 5 പൈസ കയ്യിലില്ല. മെഡിക്കൽ മിഷൻ ഞാൻ 50,000 രൂപ മാസം മേടിച്ചിട്ടുണ്ടായിരുന്നു എസ് എൻ ഡി ഭരണത്തിന് പോകുന്നു എങ്കിൽ ഇന്ന് എസ് എൻ ഡി പി യോഗത്തിന് മാന്യമായ വരുമാനം എസ് എൻ ഡി പി ഒന്ന് എസ് എൻ ഡ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇത്രയെല്ലാം പ്രവർത്തനം ചെയ്യുന്ന നമ്മളെയാണ് ഇവരെല്ലാം കുഴപ്പം പറയുന്നത്. അതോടൊപ്പം നിങ്ങളൊന്നും ആർക്കും മെഡിക്കൽ മിഷൻ വരുമ്പോൾ ശങ്കർ സാറിൻ്റെ ശസ്ത്രപൂർത്തി സ്മാരകമായിരുന്നു. ഇന്നിപ്പോൾ മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലിൽ എത്രയോ നിലയിൽ ഉയർന്നു നിൽക്കുന്നെങ്കിൽ ഇവിടെയുള്ള പല ആശുപത്രികളിലും അവർക്ക് കോടിക്കണക്കിന് രൂപ കടമാണെങ്കിൽ നമുക്ക് 5 പൈസ ഇല്ല, കടം മേടിച്ചിട്ടില്ല, 5 പൈസ കടവുമില്ല. ആ ഹോസ്പിറ്റൽ ആരുടെ കാലത്ത് എങ്ങനെ ഉയർന്നു വന്നു? അതിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് എത്രയോ ഈ ഗോപാലൻ ഉൾപ്പെടെയുള്ള സമരം നടത്തിയില്ലേ? നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. നഴ്സിംഗ് കോളേജ്, അതുപോലെ പാരാമെഡിക്കൽ കോഴ്സ്, അതുപോലെ ലോ കോളേജ്. നിങ്ങൾ നോക്കുക അപ്പുറത്ത് ഉഗ്രനായ ഒരു ലോ കോളേജ്. ലോ കോളേജ് നമ്മുടെ വലിയ സ്വപ്നമായിരുന്നു. ഈ ലോ കോളേജിൽ നമ്മുടെ കുട്ടികൾ പലരും ഒരു അഡ്മിഷന് വേണ്ടി ലാ കടങ്ങൾ പുറകെ കിടക്കുകയായിരുന്നു. ഇതൊന്നുമില്ലായിരുന്നപ്പോഴാണ് ഇത് നമ്മൾ വാങ്ങിച്ചത്. അതോടൊപ്പം തന്നെ ചാത്തു നിന്ന് 3.5 ഏക്കർ സ്ഥലം വാങ്ങി. കൊല്ലം കോളേജിൽ നിന്ന് പാട്ടത്തിൽ നിന്ന സ്ഥലമാണിത്. ഈ പാട്ടത്തിൽ നിന്നുകൊണ്ട് എന്നും നമുക്ക് ശല്യമായിരുന്നു. അതിൽ ഒക്കം പുരുഷത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ സാമീപ്യം, അദ്ദേഹം ശ്രമം കൊണ്ട് ചെറിയ തുകക്കിൻ്റെ ജന്മാവകാശം നമുക്ക് നേടിയെടുക്കാൻ തോന്നുന്നു. നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം. നിങ്ങളറിയുന്നോ നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എത്ര ബാങ്ക്, അതായത് കോഓപ്പറേറ്റീവ് ബാങ്ക്, പുനലൂരി ഒരു കോഓപ്പറേറ്റീവ് ബാങ്കുണ്ട്, അതിൻ്റെ നേതാവും കൂടി അപ്പുറം ഇരിക്കുന്നത്, എത്ര കോടി രൂപയാണ് ഡെപ്പോസിറ്റും അവിടുത്തെ പണം. അവരാരും മൈക്രോ ഫൈനാൻസ് കൊടുക്കാൻ പുറത്തുനിന്ന് മേടിക്കുന്നില്ല. ആ ബാങ്കിലെ ഡെപ്പോസിറ്റ് കൊണ്ട് മാത്രമാണ് അവർ മൈക്രോ ഫൈനാൻസ് പണം കൊടുക്കുന്നത്. അതുപോലെ ചുറ്റി നടത്തുന്നു. ആ ചുറ്റിലൂടെ അവർക്ക് ആദായം കിട്ടുന്നു, പലർക്ക് ജോലി കിട്ടുന്നു. ഇത് ആരും അടിച്ചു കൊടുത്താണ്? ഈ ഇടതുപക്ഷ ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് നന്നതാണ്. പക്ഷേ ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ നടന്നു. അത് കൊല്ലം അല്ല, തൃശ്ശൂർ ജില്ലയിൽ 2-3 തന്നു. പിന്നെ കൊല്ലം ജില്ലയിൽ വന്നപ്പോൾ തന്നില്ല. ചോദിച്ചപ്പോൾ അന്നിരുന്ന് മരിച്ചു പോയൊരു നേതാവുണ്ട്, അദ്ദേഹം പല കണ്ടീഷനൊക്കെ പറയും. ഞാൻ പറയും കണ്ടീഷൻ പറഞ്ഞപ്പോൾ പോടാവില്ലെന്ന് ഞാൻ പറഞ്ഞു. കണ്ടീഷൻ തന്നിട്ട് വേണ്ട. അങ്ങനെ കണ്ടീഷൻ ഒന്നുമില്ലാതെ ഇടതുപക്ഷ ഗവൺമെൻറ് പത്തനാപുരം, അവരും കോഓപ്പറേറ്റീവ് ബാങ്കുണ്ട്, കനകാപ്പള്ളി യൂണിയൻ ഉണ്ട്, കുന്നത്തൂർ യൂണിയൻ ഉണ്ട്, കൊല്ലം എന്നിവിടെ കോഓപ്പറേറ്റീവ് ബാങ്ക് സ്ഥാപിച്ച്, അതായത് ഒരു ബാങ്കാണ് സ്ഥാപിച്ചുകൊണ്ട് നിയന്ത്രണം അവരെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവർക്ക് സ്വന്തമായി കുറേ പേർക്ക് ജോലി കൊടുക്കുവാനും അതുപോലെ വളരാനും ഉയരാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഈ ഒരു സത്യം നിങ്ങൾ ആരും മനസ്സിലാക്കുന്നുണ്ട്? ഈ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇങ്ങനെ സ്ഥാപിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ എല്ലാം ഞാൻ പറയുമ്പോഴാണ് എന്നെ ജാതിയെ മാതിയാക്കണം. ഞാൻ ജാതിയോ? ഞാൻ ജാതി പറയും, ഇനിയും പറയും, നാളെയും പറയും. ജാതിയുടെ പേര് നീതി നഷ്ടപ്പെട്ട സമുദായമാണ്. അതുകൊണ്ട് ജാതി പറഞ്ഞതല്ലേയുള്ളൂ. ഡോക്ടർ പൽപ്പ് പറഞ്ഞതെന്താണ്? ഈഴപത്തി പറ്റ ഈഴവനാണെന്ന് പറയുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് പറഞ്ഞത്. ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കുന്നത്. ആ ജാതി വിവേചനം ഇല്ലാതാകണം. ഇവിടെ സാമൂഹ്യ നീതി എല്ലാവർക്കും കൊടുക്കണം. ആ എല്ലാവർക്കും സാമൂഹ്യ നീതി കൊടുത്താൽ ഈ ജാതി വിവേചനം ഉണ്ടാകില്ല. ജാതി ചിന്ത ഉണ്ടാകുന്നതാണ്, ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാകുന്നത്. കുമാരനാശിനെ പ്രജാസഭയിലേക്ക് പറഞ്ഞയച്ചു ഗുരുദേവൻ. എന്തിനു വേണ്ടി? സമുദായത്തിന് അവകാശം കിട്ടും. ശക്തിയുക്തമായി പ്രസംഗിച്ചല്ലോ കുമാരനാശൻ ജാതിവാദിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം നടത്താൻ മുസ്ലിമും ക്രിസ്ത്യാനിയും ഇഴവനും കൂടെ ഒന്നിച്ച് നിവർത്തന പ്രക്ഷോഭത്തിൽ പോയി. അത് ജാതിവാദിയാണോ ആരെങ്കിലും പറഞ്ഞോ? അതുപോലെ ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയൽ അവതരിപ്പിച്ചു. ഇഴവർക്ക് തിരുവിതാംകൂറിൽ ഉദ്യോഗം കിട്ടണം. ആ അപേക്ഷിച്ചിട്ട് ആ അതിൻ്റെ പേരിൽ അപേക്ഷയായി ചെന്നിട്ട് ആ ഡോക്ടർ പൽപ്പു ഈഴവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും ആക്ഷേപിച്ചിട്ടില്ല. അവർ

ന്യായത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട അവകാശം നിഷേധിക്കപ്പെട്ട ആ ഈഴ വിഭാഗങ്ങൾക്കുള്ള നീതിക്ക് വേണ്ടി അവരെന്ന് പറയുമ്പോൾ അവരൊന്നും ജാതിവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എന്നും ഇപ്പൊ ജാതിവാദിയാണെന്നാണ് പറയുന്നത്. കുമാരനാശാന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഞാൻ കുമാരനാശാന്റെ കസേരയിൽ ഇരിക്കാൻ ഒരു യോഗ്യത എനിക്കില്ലേ? ഞാൻ കുമാരനാശാന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരു കാവൽക്കാരനായിരുന്നു. ആ കാവൽക്കാരനായി ഇരുന്നുകൊണ്ട് കുമാരനാശാൻ ആർക്കെല്ലാം വേണ്ടി എന്തെല്ലാം ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പറഞ്ഞോ ആ കർമ്മങ്ങളും ഗുരുദേവൻ പറഞ്ഞ കർമ്മങ്ങളും പ്രായോഗിക തലത്തിൽ നടത്തുവാൻ ശ്രമിക്കുന്ന ഒരു ധർമ്മപടൻ മാത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഗുരുധർമ്മം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ആരാണ്? നമ്മുടെ സഹോദരിമാരെ. ശിവരിവിടെ എന്ത് ചെയ്യുന്നു? അവരെന്നെപ്പോലും തള്ളുകയാണ്. ഇവിടുത്തെ പ്രസിഡന്റ് എല്ലാവരും ഞാൻ പറഞ്ഞില്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പൂർവാശ്രമത്തെ പറ്റി പറഞ്ഞാൽ പറയാൻ കൊള്ളത്തില്ലാത്ത പൂർവാശ്രമം. അവർക്ക് എന്താ വേണം? പണമാണ് വേണ്ടത്. അല്ലാതെ ഗുരുധർമ്മം പ്രചരിപ്പിക്കാനല്ല. അവിടെ വേദിയിൽ ആർക്കാണ്? ഏറ്റവും പണക്കാരായ ആളുകൾക്ക് വേദി. നമുക്കെല്ലാം സാമീപ്യം. നമ്മളെല്ലാം എത്രയോ ജാതകളായി ആഹാരവും കൊടുത്തും പദയാത്രയായി ചെന്ന ഏതെങ്കിലും യൂണിയനിൽ ഒരു പരിഗണന കിട്ടുന്നുണ്ട്. ഇതെല്ലാം പരിഗണന കിട്ടണമെങ്കിൽ നമ്മളെല്ലാം ഒന്നായി നമ്മളെല്ലാം ഒരേ മനസ്സോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മുസ്ലിം സമുദായത്തിന് ഞാനൊരു വിരോധിയല്ല. ഒരു സത്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മുസ്ലിം സമുദായത്തിന് മൊത്തം വിരോധിയായിട്ട് വ്യാഖ്യാനിച്ചല്ലേ? ഞാൻ അണ്ണാ പൊണ്ണ എന്നൊക്കെ പറഞ്ഞവരുടെ കൂടെ നടന്നവല്ലേ? എന്തിനു വേണ്ടി ഇവിടെ വിദ്യാഭ്യാസം രീതി കിട്ടാൻ? അങ്ങനെ വിദ്യാഭ്യാസം നടന്നപ്പോൾ മലപ്പുറത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് മലപ്പുറത്ത് പോയി പറഞ്ഞപ്പോൾ ഞാൻ ജാതിവാദിയായി. അങ്ങനെയാണ് വേണ്ടത്. അവർ ചെയ്യേണ്ടത് തന്നെയാണ്. അവർ വിളിച്ച് നിങ്ങൾക്ക് എന്താണ് കുറവ്, നമുക്ക് നേടാൻ സാധിച്ചില്ലെന്ന് ഞങ്ങൾ തരാം എന്നൊന്ന് പറയുന്നതിന് പകരം നമ്മളെ തകർക്കാനാണ് ശ്രമിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സച്ചാർ കമ്മീഷനും പാലോളി കമ്മീഷനും നിയമിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം കൈവശം വെച്ചുകൊണ്ട് അവർ എന്ത് തേടി? അവർ കുറവുകൾ പരിഹരിക്കുവാനും ആ കുറവുകൾ ഗവൺമെന്റിനെ കൊണ്ട് നടപ്പിലാക്കുവാനും അവർ രാഷ്ട്രീയ അധികാരം ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചു. കാരണം മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ ശക്തിയായി, രാഷ്ട്രീയ പാർട്ടിയായി, അധികാമന്ത്രിയായി അവരുടെ സമുദായത്തെ അവകാശപ്പെട്ടതും അതിൻ്റെ അപ്പുറവും അവർ വാങ്ങുന്നുവെങ്കിൽ അവർ വോട്ട് ബാങ്കാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെന്നുള്ളത് ക്രിസ്ത്യൻ സമുദായത്താണ്. ജോസഫ് കമ്മീഷൻ, കോശി കമ്മീഷൻ, കോശി കമ്മീഷൻ വെച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പോരായ്മകൾ എന്തെന്ന് നോക്കിക്കൊണ്ട് ഒരു പരിഹരിക്കണമെന്ന് പറഞ്ഞ് കമ്മീഷൻ വെച്ച കമ്മീഷന്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടില്ലേ, ഈ ഗവൺമെന്റ് ഇറങ്ങാൻ നേരത്ത് മുട്ട വെച്ചൊപ്പിട്ട് കോശി കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയും മറ്റും പരിഹരിക്കുവാൻ അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുള്ള ഒപ്പിട്ട് കൊടുത്തില്ലേ? നമുക്ക് ആരെന്ത് തന്നു? ഇതെങ്കിലും മനസ്സിലാക്കുവാൻ, ഇഴവത്തിപ്പറ്റ ഇഴവനാണെന്ന് പറഞ്ഞ് നമ്മുടെ ചിറയിൽ കൂടി ഓടുന്ന രക്തമാണെങ്കിൽ നമുക്ക് സാമൂഹ്യ നീതി വേണ്ടേ? മറ്റുള്ളവരെല്ലാം ഓരോ കമ്മീഷൻ നിയമിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്തുകൾ ചോർത്തിക്കൊണ്ടു പോകുമ്പോൾ നമുക്കെന്ത് കിട്ടി? ഇത് വാങ്ങാനുള്ള ആർജവം വേണ്ടേ? അതിൽ സംഘടിച്ച് ശക്തരാകണ്ടേ? നമ്മളെ തകർക്കാനും തളർത്താനും വരുന്ന ഈ ശക്തികൾ മറ്റു പലരുടെയും കോടാലി കൈകളായി വന്ന് ഈ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടുന്നതിനുള്ള ധർമ്മസർവരത്തിൽ നമ്മുടെ ഐക്യത്തെ തകർക്കാവുന്ന ശത്രുക്കളെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഒന്നേ ഞാൻ പോയി അവസാനമായി പറയുള്ളൂ, ഈ നമുക്കാരോടും വിരോധമില്ല. ഈ പറഞ്ഞ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയമായും പിന്നോക്കം നിൽക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കാനും അത് നടപ്പിലാക്കുവാനും ഒരു കമ്മീഷനെ ഈ ഗവൺമെന്റ് നിയമിക്കണം. ആ നിയമിച്ചുകൊണ്ട് ഈഴവ സമുദായത്തിന് സാമൂഹ്യമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി അപ്പോൾ ആ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ മറ്റ് സമുദായങ്ങളെ ഉദ്ധരിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് കാലാകാലങ്ങളിൽ രാഷ്ട്രീയ പ്രഷറിലൂടെ അവർ കമ്മീഷൻ വെച്ചെടുത്ത് നേടിയതുപോലെ നമ്മൾ ആ നേടിയവരൊന്നും കുറ്റം പറയുന്നില്ല. നമുക്കും സാമൂഹ്യ നീതി കിട്ടണം. ആ സാമൂഹ്യ നീതി കിട്ടണമെങ്കിൽ ഈഴവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ ഈ ഗവൺമെന്റ് നിയമിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ പരിഹാര നിർദ്ദേശവും അതിൻ്റെ പരിഹാരവും കാണുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. അതിനു വേണ്ടി ഒരു മൂന്നാം നിവർത്തന പ്രക്ഷേപണമാണ്

0: ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഓരോരുത്തരും എടുക്കണമെന്ന് മാത്രമേ ഈ തരണത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ള അഭ്യർത്ഥിയായും. നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മുടെ ഐക്യത്തിൻ്റെ കുറവുണ്ട്. ഈ കേരള സഭ നിയമസഭയിൽ കഴിഞ്ഞ പ്രാവശ്യമായി, ഈ പ്രാവശ്യമായി പ്രാതിനിധ്യം ഈഴവ സമുദായത്തിന് എത്രയുണ്ട്? മറ്റുള്ളവരെല്ലാം എണ്ണി എണ്ണി കൊണ്ടുപോകുന്നു, കണക്ക് പറഞ്ഞു കൊണ്ടുപോകുന്നു. അപ്പം നമുക്ക് കണക്ക് പറയാനോ നേടാനോ ഉന്നതതലങ്ങളിൽ മന്ത്രികളെ സൃഷ്ടിക്കാനോ ഓരോരുത്തരും മന്ത്രികളെ സൃഷ്ടിക്കുന്നു. ജാതി പറഞ്ഞവനും മന്ത്രിയാകുന്നു, നീതി പറഞ്ഞവൻ തെണ്ടിയാകുന്നു. അതല്ലേ നമ്മൾ കാണുന്നത്? മതമാണ് മതമാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഏറ്റു വന്നത് ശരിയാണെന്ന് പറയാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വെള്ളാപ്പള്ളി ദേശം നീതി പറയുമ്പോൾ അത് ജാതി മറ്റുള്ളവർ പറയുമ്പോൾ നീതിയും ഞാൻ പറഞ്ഞ ജാതി. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് സമുദായം ഒറ്റക്കെട്ടായി ഒരണിയായി മുമ്പോട്ട് പോകാനുള്ള ചിന്തകളും ഭാവനകളും നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് ഇത്രയും ഗംഭീരമായ കൊല്ലം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ ഒരു സ്വീകരണം നൽകി ആദരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ സ്വീകരിച്ചതിന് തുല്യമാണ്. നിങ്ങൾ നൽകിയ ഈ ആദരവിന് 100,000 നന്ദി പറഞ്ഞതോടൊപ്പം ഈ പത്രപ്രവർത്തനം അതോടൊപ്പം ദൃശ്യമാധ്യമങ്ങളും പ്രത്യേകം ഈ പാവപ്പെട്ട സമുദായത്തെ ദ്രോഹിക്കരുത്. സത്യങ്ങളായിരിക്കണം നിങ്ങൾ പറയേണ്ടത്, അനീതി പറയരുത്. ഇപ്പോൾ തന്നെ ഞങ്ങളെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തിന് നിങ്ങൾക്കെന്ത് രോഗം ഞങ്ങൾ ചെയ്തത്? നിങ്ങൾ സത്യത്തിൻ്റെ പാതയിൽ നിന്നുണ്ട്, നീതിയും ധർമ്മത്തിൻ്റെയും പാതയിൽ നിന്നുണ്ട്. ഇവിടെ വ്യവസായ കച്ചവടമായി വരുന്ന പലിശ രാജാക്കന്മാർ പറയുന്നു അവർ ചെയ്ത കൊള്ളകളുടെ എണ്ണം നിരത്തി വെക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഈ ദൈവം പോലും ശിക്ഷിക്കാതെ പെട്ടെന്ന അവസ്ഥ എന്തെല്ലാം കൊള്ളതായും കൊള്ളതായും ഒരു പ്രവർത്തി. ഇതൊന്നും പറയാനുള്ള തൻ്റെ എല്ലാവർക്കും പരസ്യവും പണവും മതി. ദൈവം ഞങ്ങളെ സഹായിക്കണമേ സഹകരിക്കണമേ എന്ന് അവരോട് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: ക്ഷിക്കരുത്, RDC ആണ്, RDC-നെ ക്ഷണിക്കുകയാണ്. വേറെ ആരും പ്രവേശിക്കരുത്. ദയവായി ഉമേഷ്, ദയവായി ഇറങ്ങി നിൽക്കണേ ഉമേഷ്.

ആർ ഡി സിയുടെ സ്വീകരണമാണ്. ആർ ഡി സി എത്രയും പെട്ടെന്ന് വരണം, മറ്റ് നേരത്തെ പറഞ്ഞനുസരിച്ച്. അത് യൂണിയനുകളുടെ ആദരവാണ്. അടുത്തതായി യൂണിയനുകളുടെ ആദരവാണ് ചാത്തന്നൂർ യൂണിയൻ. ആർ ഡി സി അവിടെ വെയിറ്റ് ചെയ്യണം. ചാത്തന്നൂർ യൂണിയൻ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. എസ് എൻ ഡി പി ഞാൻ സെക്രട്ടറിയെ സ്വീകരിക്കുന്നതാണ്.

വിളിക്കുന്ന ആൾക്കാർ നേരത്തെ ഇവിടെ പേര് കൊടുക്കണം. ആ പേരനുസരിച്ച് വിളിക്കുന്നതായിരിക്കും. നേരത്തെ പേര് കൊടുത്തവരെയാണ് വിളിക്കുന്നത്. എല്ലാവർക്കും ആദരിക്കാനുള്ള അവസരമുണ്ട്. പേര് കൊടുക്കുക, ദയവ് ചെയ്ത് പേരിവിടെ കൊടുക്കുക. നിങ്ങളുടെ ആദരിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പേരിവിടെ കൊടുക്കുക. നേരത്തെ പേര് കൊടുത്ത ഓർഡറിലാണ് വിളിക്കുന്നത്. എല്ലാവർക്കും അവസരമുണ്ടായിരിക്കും.

0: കരുനാഗപ്പള്ളി SNDP യൂണിയനാണ്. പ്രസിഡന്റ് സെക്രട്ടറി ക്ഷണിക്കുന്നു. അടുത്തത് കുന്നത്തൂർ SNDP യൂണിയൻ സെക്രട്ടറിയും പ്രസിഡന്റ് ക്ഷണിക്കുന്നു. അടുത്ത കൊട്ടാരക്കര SNDP യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറിയും ക്ഷണിക്കുന്നു. കുണ്ടറ SNDP യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറിയും ക്ഷണിക്കുന്നു. പത്തനാപുരം SNDP യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറിയും ക്ഷണിക്കുന്നു.
1: കടക്കൽ SNDP യൂണിയന്റെ പ്രസിഡന്റ് സെക്രട്ടറി ക്ഷണിച്ചുകൊള്ളുന്നു. ചവറ SNDP യൂണിയന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ക്ഷണിച്ചുകൊള്ളുന്നു.
2: RDC ക്ഷണിക്കുന്നു. അടുത്ത RDC പുരിപ്പുഴ ഫ്രാൻസിസ്, ഈ വിളിക്കുന്ന അനുസരിച്ച് വരാവുള്ളേ, അനുസരിച്ച് ചെയ്യാവുന്ന ആരാണ്? കടക്കൽ യൂണിയൻ കൗൺസിലർ ഒന്ന് കറക്കും. കൊല്ലം യൂണിയൻ.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
6: ഫ്രഷോ?
5: ആ, ആടിമാസം കളർ ആക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ

0: സ്റ്റോക്കുകൾ ഡിലോ 999
1: ജോളി സെയിൽസ് കൊല്ലം തിരുവല്ല കോട്ടയം അങ്കമാലി.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് SN ട്രസ്റ്റിന്റെയും കൊല്ലം ജില്ലയിലെ SNDP യോഗം യൂണിയനുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ജേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശന് നൽകിയ അനുമോദന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം.
5: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
6: Community Radio Santhanam 90.4 FM il ippol kelkam Gaana Veedi, tayaraki avadhirippikkunnathu Dr. Srija Anil, sangeethika sahayam Shyam Das.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. 72nd ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാള സിനിമ നിരവധി പ്രധാന ബഹുമതികൾ നേടി. അതിൽ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം നേടി. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചലച്ചിത്രം. ഷഹിന ജലാൽ ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് നേടി. AR എന്ന സിനിമയിലെ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടി. എല്ലാ അവാർഡ് ജേതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയുടെ അഭിനന്ദനങ്ങൾ. മനസ വാച കർമ്മണ 1979 പുറത്തിറങ്ങിയ മലയാള നാടക ചലച്ചിത്രമായ മനസ വാച കർമ്മണയുടെ സംഭാഷണം ഏകലവ്യനും എ ഷെരീഫും ചേർന്നായിരുന്നു. IV ശശിയുടെ സംവിധാനം. ജയഭാരതി, സുകുമാരൻ, കുതിരവട്ടം പപ്പു, സീമ, MG സോമൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾക്ക് AT ഉമ്മർ ഈണമിട്ടു. അന്തരിച്ച അതുല്യ ഗായിക ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം.

0: கம்யூனிட்டி ரேடியோ சாந்தனம் 90.4 FM.
1: ரேடியோ சாந்தனம் 90.4 FM கொல்லத்தின் சொந்தம் கம்யூனிட்டி ரேடியோ, நாடின் சப்தம் ஹயத்தின் தாளம். റേഡിയോ സാന്ത്വനം 90.4 വാത്സല്യം.
2: ലോഹിതദാസിന്റെ രചനയിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സിദ്ദിഖ്, ഗീത, ഇളവരശി, സുനിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1993 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് വാത്സല്യം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു. മേലേടത്ത് രാഘവൻ നായർ എന്ന കഥാപാത്രം അത്ര മികവുറ്റതായിരുന്നു. കൂടാതെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ഫിലിംഫെയർ അവാർഡ് ഈ ചിത്രം നേടി. കൈതപ്രം തിരുമേനിയുടെ മനോഹരമായ വരികൾക്ക് SP വെങ്കടേഷിന്റെ മികച്ച ഈണം, ദാസേട്ടന്റെ ആലാപനം, ചാരികേശി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥി തുടരുന്നു. കഭി കഭി 1976 പമേല ചോപ്ര എഴുതി, യാഷ് ചോപ്ര സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഹിന്ദി സംഗീത റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് കഭി കഭി. ഈ ചിത്രത്തിൽ വഹീദ റഹ്മാൻ, ശശി കപൂർ, അമിതാഭ് ബച്ചൻ, രാഖി, ഋഷി കപൂർ, നീതു സിംഗ് എന്നിവർ അഭിനയിച്ചു. ഈ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8-ാമത്തെ ഹിന്ദി ചിത്രമായി മാറി. 24

അമത് ഫിലിംഫെയർ അവാർഡുകളിൽ കഭി കഭിക്ക് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി, മികച്ച സഹനടൻ, മികച്ച സഹനടി എന്നിവയുൾപ്പെടെ 13 മുൻനിര നോമിനേഷനുകൾ ലഭിച്ചു. മികച്ച സംഭാഷണം, മികച്ച സംഗീത സംവിധായകൻ, മികച്ച ഗാനരചയിതാവ്, മികച്ച പിന്നണി ഗായകൻ എന്നീ 4 അവാർഡുകളും നേടി. സാഹിർ ലുധിയാൻവി എന്ന കവിയുടെ തൂലികയിൽ പിറന്ന കഭി കഭി മേരെ ദിൽ മേം എന്ന ഐക്കോണിക് റൊമാൻറ്റിക് ഗാനം ആഴമേറിയതും ശാശ്വതവുമായ പ്രണയത്തെയും വിധിയെയും പര്യവേഷണം ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ തനിക്ക് വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അവർക്ക് എന്നേക്കുമായി ഒരുമിച്ചായിരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതാണെന്നും കവിയുടെ അഗാധമായ വികാരം ഇത് പ്രകടിപ്പിക്കുന്നു. ഖയാം കമ്പോസ് ചെയ്ത് പ്രശസ്ത ഗായകരായ മുകേഷും ലതാജിയും ചേർന്ന് ആലപിച്ച ആ യുഗ്മ ഗാനത്തിലേക്ക്.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. ശംഖുപുഷ്പം, വിജയന്റെ കഥയ്ക്ക് സുരാസുവിന്റെ തിരക്കഥ. സംഭാഷണം എഴുതി സംവിധാനം ചെയ്തത് ബേബി. 1977 റിലീസായി. സോമൻ, വിതുബാല, സുകുമാരി, പ്രേമ തുടങ്ങിയവർ പ്രധാന വേഷമിട്ടു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ബേബി സുമതി നേടി. അന്തരിച്ച പ്രശസ്ത നടൻ സുകുമാരനെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് പരിചയപ്പെടുത്തിയ ചിത്രമായിരുന്നു ശംഖുപുഷ്പം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ മാസ്റ്ററുടെ സംഗീതം. പന്തുവരാളി, ആഭോഗി, തോടി, രഞ്ജിനി എന്നീ രാഗങ്ങൾ ചേർന്ന ഒരു രാഗമാലികയാണ് ഈ ഗാനം. വാണിജ്യറാമായിരുന്നു ഈ മനോഹര ഗാനം ആലപിച്ചത്.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. സ്ഫടികം 1995 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥയും സംവിധാനവും ഭദ്രനായിരുന്നു. ഈ ചിത്രത്തിൽ ആടുതോമ എന്ന നായക കഥാപാത്രമായി അഭിനയിച്ചത് മോഹൻലാലായിരുന്നു. ഈ ചിത്രത്തിലൂടെ ജോർജ് വില്ലനായി അരങ്ങേറ്റം കുറിച്ചു. ഈ കഥാപാത്രത്തിന്റെ വിജയത്തെ തുടർന്ന് ജോർജ് പിന്നീട് സ്ഫടികം ജോർജ് എന്നറിയപ്പെടാൻ തുടങ്ങി. തിലകൻ, രാജൻ പി ദേവ്, ഇന്ദ്രൻസ്, ഉർവശി, ചിപ്പി, കെ പി സി ലളിത, സിൽക്ക് സ്മിത എന്നിങ്ങനെ പ്രഗത്ഭരായ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. 2007 ഡി സുന്ദർ ഈ ചിത്രം വീരാപ്പു എന്ന പേരിൽ തമിഴിൽ പുനർനിർമ്മിക്കുകയുണ്ടായി. മോഹൻലാലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. കൂടാതെ മികച്ച മലയാള ചിത്രം, മികച്ച സംവിധായകൻ ഭദ്രൻ, മികച്ച നടൻ മോഹൻലാൽ എന്നീ ഫിലിംഫെയർ അവാർഡും നേടി. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ ഈണം, എം ജി ശ്രീകുമാറിന്റെ ആലാപനം, കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ഗാനത്തിലേക്ക്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 81212-1268-0.
6: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
7: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
6: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
7: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
8: ചരിത്രത്തിൽ ഇന്ന് July 26. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതും ചാന്നാർ ലഹളയുടെ ബാക്കിപത്രമായി സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയതും ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത സോളാർ ഇമ്പൽസ് 2 ആദ്യത്തെ സൗരോർജ്ജ വിമാനമായതുമൊക്കെ ഒരു July 26. July 26 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് July 26. ഇന്ന് കാർഗിൽ വിജയ ദിവസം. 1998 നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്ന പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് എതിരെയാണ് കാർഗിൽ യുദ്ധം നടന്നത്. 1999 May 8 മുതൽ July 26 വരെയാണ് യുദ്ധം നീണ്ടുനിന്നത്. ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. പാകിസ്ഥാൻ പിൻവാങ്ങി. ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ട ഈ സൈനിക നടപടിയിൽ സൈനിക പരമോന്നത ത്യാഗത്തെ ബഹുമാനിക്കാൻ 0.5140 ഗൺഹിൽ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. July 26 ചാന്നാർ ലഹളയുടെ ബാക്കിപത്രമായി സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയുള്ള ഉത്തരവ് തിരുവിതാംകൂർ രാജാവ് നൽകിയത്. പാർലമെന്റിലെ ആദ്യ ഇന്ത്യൻ അംഗം ദാദാഭായ് നവ്രോജി ബ്രിട്ടനിലെ ആദ്യത്തെ ഇന്ത്യൻ പാർലമെന്റ് അംഗമായത് 1892 ജൂലൈ 26 സോളാർ ഇംപൾസ് 2 ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്ന ആദ്യത്തെ സൗരോർജ വിമാനമായത് 2016 ജൂലൈ 26. ജൂലൈ 26 ആണവ അന്തർവാഹിനി സ്വന്തമാക്കുന്ന ആറാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയത്. നാസ സ്പേസ് ഷട്ടിൽ ഡിസ്കവറി വിക്ഷേപണം നടന്നത് 2005 ജൂലൈ 26. ആദ്യത്തെ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് 2002 ജൂലൈ 26. ആദ്യത്തെ ജിയോ സിൻക്രോണമസ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നാസ വിക്ഷേപിച്ചത് 1963 ജൂലൈ 26. ലൈബീരിയ ആഫ്രിക്കയിലെ ആദ്യ സ്വതന്ത്ര രാജ്യമായത് 1847 ജൂലൈ 26. യു എസ് എയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അടിമകൾക്കായാണ് ഈ രാജ്യം സൃഷ്ടിച്ചത്. മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ഐ കെ കുമാരൻ മാസ്റ്ററുടെ ചരമദിനമാണ് ഇന്ന്. 1999 ജൂലൈ 26 അദ്ദേഹം അന്തരിച്ചത്.
9: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
10: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: www.sheelamshow.in. മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു SL.

0: പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചനംബാബ്. ഇന്ത്യക്കെതിരായ 3 T20 മത്സരത്തിൽ സിംബാബ്വേയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: കാർഗിൽ വിജയ് ദിവസ് ഈ ദിൻ ഹമെ ഗർവ സേ ഭർ ദേതാ ഹൈ. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था.
0: പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ MyGOV പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PB സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് UP സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കൗതുകം ക്ലബിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
1: മുജെ കേരളം മേ എറണാകുളം കേ സൗത്ത് ചിത്തൂർ മേ സ്പോർട്സ് കേ ഐസേ ഈ എക് പ്രയാസ് കേ ബാരെ മേ പതാ ചലാ ഹൈ. വഹാ കേ എക് സ്കൂൾ മേ സംസ്കൃത ക്ലബ് ഹൈ. യഹാ കേ ടീച്ചർ അഭിലാഷ് ജി ബഡേ അനൂഠേ തരീകേ സേ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ. ഈസ് പ്രോജക്ട് കോ അക്ഷര കന്ദുക് നാം ദിയാ ഗയാ ഹൈ. ഇസ്മേ സംസ്കൃത കേ അക്ഷരോ കോ ഫുട്ബോൾ മേ ഇസ്തമാൽ ഹോനേ വാലേ ശബ്ദോ സേ ജോഡ്കർ ആസാൻ തരീകേ സേ സംജായാ ജാതാ ഹൈ.
0: ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്തമാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേട് മാ കെ നാം ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശോത്സവത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പരമ്പരാഗത പായായ വഗു ഉത്തർപ്രദേശിലെ ലഖിവാല ഗ്രാമത്തിലെ സ്ത്രീ സ്വയം സഹായ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ എന്നിവയെക്കുറിച്ചും കോക്ബോറോക്ക് നാടൻ പാട്ടുകൾ, ബൌൾ ഗാനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയെ തുടർന്നാണ് നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജ്ജം എന്നിവയുടെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്തു പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനത്തിന്റെ 27 വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി ഈനാശു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും NVBDCP സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി.
3: ഡെങ്കിപ്പനി അതേപോലെ ചെള്ളുപനി ഇപ്പം റീസെന്റ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ തരം ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡിസ് കൊതുകുകളുടെ വളർച്ച വളരെയധികം കൂടുതൽ. ജാനുവരി തൊട്ട് അറൌണ്ട് 250 ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ
0: ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 60 kg ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം വെള്ളി മെഡൽ നേടി. മലേഷ്യയുടെ മുഹമ്മദ് അലി കസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഹരാരയിൽ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് 3 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കംതുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യം
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: മോദി ഇന്ന് രാജ്യത്തിന്റെ വീരനായകരെ സ്മരിച്ചു. പ്രതിരോധ രംഗത്തെ ഉൽപാദനം, കയറ്റുമതി, സൗഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയിൽ ഇന്ത്യ തുടർച്ചയായി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ദിനം രാജ്യത്തിന്റെ ധീരരായ സൈനികരുടെ അസാധാരണമായ ധൈര്യത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ക്യാച്ച് ദ റെയിൻ സംരംഭത്തിന് കീഴിൽ മഴവെള്ള സംഭരണം, ഭൂഗർഭ ജല റീചാർജ്, പഴയ ജലാശയങ്ങളുടെ പുനരുദ്ധാരണം, വൃക്ഷത്തൈ നടൽ എന്നിവ കൂടുതൽ ഏറ്റെടുക്കാനും ഓരോ തുള്ളി ജലവും സംരക്ഷിക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ എറണാകുളത്തുള്ള സൗത്ത് ചിറ്റിലുള്ള സ്കൂളിലെ കായിക അനുബന്ധ സംരംഭത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സ്കൂളിലെ സംസ്കൃതം ക്ലബിലൂടെ അധ്യാപകനായ അഭിലാഷ് വേറിട്ട രീതിയിൽ സംസ്കൃതത്തെ ജനപ്രിയമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷര കന്തുക എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പഠനം ആസ്വാദകരമാക്കുന്നതിനോടൊപ്പം കായിക രംഗവുമായുള്ള ബന്ധം വളർത്തുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നതിലൂടെ നെയ്ത്തുകാരുടെ കഴിവിനെയും സർഗാത്മകതയെയും രാജ്യം ആഘോഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നെയ്ത്തുകാരെ ആദരിക്കാനും വോക്കൽ ഫോർ ലോക്കൽ എന്ന മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂത്താമ്പുള്ളി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പരമ്പരാഗത കൈത്തറി മേഖലയെക്കുറിച്ചും ശ്രീ മോദി പരാമർശിച്ചു.
1: आज देश में जिस तरह हैंडलूम को बढ़ावा दिया जा रहा है, उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं. इससे हमारी माताओं बहनों को रोजगार भी मिल रहा है.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഹർ തിരംഗ പരിപാടി വൻ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചു.
1: ഇസ് തിരംഗമേ ഹമാരെ സംവിധാൻ കേ ആദർശ് ഹൈ. പിച്ചലെ കുച്ച് വർഷോ മേ ഹർ ഘർ തിരംഗ അഭിയാൻ നേ പൂരേ ദേശ് കോ ഏക് അദ്ഭുത ഭാവന സേ ജോഡാ ഹൈ. ഹർ ഘർ हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
0: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേറ്റു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ ജോഷിയെ ഈ പദവിയിലേക്ക് നിയമിച്ചത്. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, നവപുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളിലെ ചുമതലയും അദ്ദേഹം തുടർന്നും വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനും മുൻപായി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. തിങ്കളാഴ്ചത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഈ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുമുള്ള കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർ

0: ഇറാഖ് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ജോലിക്ക് തയ്യാറാകുന്നതിന് മുൻപ് നിലവിലുള്ള സുരക്ഷാ അപകട സാധ്യതകൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കരിങ്കടൽ മേഖല വഴി കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതായി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ 5 ഇന്ത്യൻ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത്. കപ്പലിന്റെ നിർദ്ദിഷ്ടപാത, അടുക്കുന്ന തുറമുഖങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, അടിയന്തര പ്രതികരണ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തൊഴിലുടമകളിൽ നിന്നോ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ നിന്നോ കപ്പൽ ഓപ്പറേറ്റർമാരിൽ നിന്നോ ശേഖരിക്കണം. കപ്പലിലെ ജീവനക്കാർ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ യും അവരുമായി പതിവായി ആശയവിനിമയം നടത്തുകയും ചെയ്യണം. കോൺസുലാർ സഹായം ആവശ്യമായ ഇന്ത്യൻ പൌരന്മാർ ഈ മേഖലയിലെ ഇന്ത്യൻ എംബസിയുമായോ കോൺസുലേറ്റുകളുമായോ ബന്ധപ്പെടണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ എം വി ഏജിയൻ റാഗ്നറുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതിയിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 4 ഇന്ത്യൻ പൌരന്മാരിൽ 2 പേർ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മറ്റ് 2 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായും എംബസി വ്യക്തമാക്കി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് 193 റൺ വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സിംബാബ്വെ 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 104 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനം 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചാനമ്പത്തിന് വെള്ളി മെഡൽ. 264 കിലോഗ്രാം ഉയർത്തിയാണ് ഋഷികാന്തയുടെ നേട്ടം. ഗെയിംസിൽ ഈ വിഭാഗത്തിൽ ഇന്ത്യയുടെ 2-ാമത്തെ മെഡലാണ് ഇത്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ സുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിലൂടെ യുവജനങ്ങളുമായി സംവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരങ്കിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: യുവവാണി.

എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കടൽ കടന്നെത്തുന്നത് കാരാഗ്രഹത്തിലാകാതിരിക്കാൻ ചിത്രീകരണം കേൾക്കാം. രചന കെ എസ്

ഇരുട്ടിലേക്ക് വെളിച്ചം തേടിപ്പോകുന്നവർ, ഇരുളിൻ്റെ മൂടി മാറ്റി പ്രകാശിക്കാൻ കൊതിക്കുന്ന ജീവിതങ്ങൾ. പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം തടവറയിൽ തളയ്ക്കപ്പെടുന്നു. മനുഷ്യജീവിതത്തിൻ്റെ മുക്കാൽ പങ്കും യാതനകളും ദുരിതവും പട്ടിണിയും പേറി അന്യരാജ്യങ്ങളിൽ ഒരു മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നവർ അതിനായി അവരുടെ ജീവിതം തന്നെ പണയം വെച്ച് കടൽ കടക്കാൻ തീരുമാനിക്കുന്നു. ദിവസങ്ങളോളം പട്ടിണി കിടന്നുള്ള നരകതുല്യമായ യാത്രയ്ക്ക് തയ്യാറാകുന്നു. ആ യാത്രയുടെ അവസാനം ചിലപ്പോൾ എത്തിച്ചേരുക മരണത്തിലേക്കായിരിക്കാം. ആഹാരം തികയാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ഉറക്കമില്ലാതെ ആഗ്രഹിച്ച ജീവിതത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് മരണപ്പെട്ട കുറേ മനുഷ്യർ. നാളെയോ മറ്റന്നാളോ തിരികെ എത്തുമെന്ന് കരുതി മരണപ്പെട്ടവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇന്നുമുണ്ട്. അതുപോലൊരു ഉമ്മയും രണ്ട് കുട്ടികളും ഒരു ഒറ്റമുറി വാടക വീട്ടിൽ തൻ്റെ മകളെ വർഷങ്ങളോളം കാത്തു.

0: കേട്ടാൽ വിശ്വസിക്കാനാകാത്ത അവരുടെ ജീവിതാനുഭവങ്ങൾ ഇങ്ങനെയായിരുന്നു.
1: മസ്കറ്റിൽ ജോലിക്കായി ഒരു തൊഴിൽ ദാതാവ് തന്നെ സമീപിച്ചപ്പോൾ അവർ ഏറെ സന്തോഷിച്ചിരുന്നു. കാരണം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള അവർക്ക് കുടുംബം പോറ്റാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നു.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

സൗജന്യമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

You are now listening to Radio Santhanam 90.4 FM. Stay tuned.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. മൂന്ന് ദേശീയ അവാർഡുകളുടെ തിളക്കമാർന്ന സാന്നിധ്യമുള്ള ഒരു ഗാനരംഗം. മികച്ച നടൻ മോഹൻലാൽ, മികച്ച ഗായകൻ യേശുദാസ്, പിന്നെ മികച്ച സംഗീത സംവിധായകനുള്ള പ്രത്യേക പരാമർശവുമായി രവീന്ദ്രൻ മാഷും. 1991 പുറത്തിറങ്ങിയ ഭരതം എന്ന ചിത്രത്തിലെ രാമകഥാഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് അവിസ്മരണീയവും അനശ്വരവുമാകുന്നത്. ഭരതത്തിലെ 6 പാട്ടുകളുടെ ചിത്രീകരണമായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ സിബി മലയിൽ. ശാസ്ത്രീയ ഗാനങ്ങളാണ് എല്ലാം, പലതും സ്വരസമൃദ്ധം. ലോഹിതദാസാണ് തിരക്കഥാകൃത്ത്. ലോഹി ബീച്ച് ഹോട്ടലിലിരുന്ന് തിരക്കഥയും സംഭാഷണവും എഴുതുന്നതേയുള്ളൂ. എഴുത്തിനിടെയാണ് പാട്ടുകളുടെ സിറ്റുവേഷൻ പിറക്കുക. കഥയോട് പൂർണ്ണമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഗാനരംഗങ്ങളെ ലോഹി മനസ്സിൽ കാണൂ. അതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഉടൻ രവീന്ദ്രൻ മാഷിനെ കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തും. ലോഹി വിവരിച്ച കഥാമുഹൂർത്തം ഉൾക്കൊണ്ട് മഹാറാണി ഹോട്ടലിലിരുന്ന് തിടുക്കത്തിൽ ഈണമുണ്ടാക്കും രവീന്ദ്രൻ. ആദ്യം ട്യൂൺ ഓക്കെ ചെയ്യേണ്ടത് ലോഹിയാണ്, അത് കഴിഞ്ഞു സംവിധായകനും, പിന്നെയാണ് കൈതപ്പുറം പാട്ടെഴുതുക. പാട്ടെല്ലാവർക്കും ഓക്കെ ആയാൽ താൻ പാടിവെച്ച ട്രാക്കുമായി രവീന്ദ്രൻ ചെന്നൈയിലേക്ക് പറക്കും. യേശുദാസിനെ കൊണ്ട് പാട്ട് റെക്കോർഡ് ചെയ്യിച്ച ശേഷം വീണ്ടും കോഴിക്കോട്ട ലൊക്കേഷനിലേക്ക്. മഹാറാണി ഹോട്ടലിലെ മുറിയിലിരുന്ന് രവീന്ദ്രൻ മാസ്റ്റർ ഹാർമോണിയം വായിച്ചു പാടിക്കൊടുത്ത ഈണത്തിനനുസരിച്ച് രാമകഥാ ഗാനലയം എഴുതിയ നിമിഷങ്ങൾ മറന്നിട്ടില്ല ഇന്നും കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി. അത്ര അനായാസം വരികൾ എഴുതാവുന്ന ഈണമല്ല. മാത്രമല്ല കഥാസന്ദർഭത്തിൻ്റെ ഭാവതീവ്രത ഒട്ടും ചോരാതെ വേണം എഴുതാൻ. ശ്രീരാമകഥ മനസ്സിൽ കടന്നു വന്നത് അപ്പോഴാണ്. പാട്ടെഴുതി തീർക്കാൻ പിന്നീട് അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. ശുഭ പന്തുവരാളി രാഗത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഈണത്തിൽ കഥാപാത്രത്തിൻ്റെ വിഷാദഗ്രസ്തമായ മനസ്സ് മുഴുവനുണ്ടായിരുന്നു എന്ന് കൈതപ്രം. മുൻപും അതേ രാഗത്തിൽ ധാരാളം പാട്ടുകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും രാമകഥയുടെ സഞ്ചാരപഥം തീർത്തും വ്യത്യസ്തമായിരുന്നു. വയലിൻ, ഫ്ലോട്ട്, മൃദംഗം, തകിൽ, നാദസ്വരം, വീണ തുടങ്ങിയ ഉപകരണങ്ങളാണ് മാസ്റ്റർ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചത്. പാട്ടിൻ്റെ ഭാവാവിഷ്കാരത്തിൽ വാദ്യവിന്യാസത്തിനുമുണ്ട് നല്ലൊരു പങ്ക്. ചില പാട്ടുകൾ ചിത്രീകരണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിനും അപ്പുറത്തേക്ക് പറന്നുയരും. അത്തരമൊന്നായിരുന്നു രാമകഥ. ആ ഗാനം സിനിമയിൽ കണ്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകളും നിറഞ്ഞു. എൻ്റെയും കൈതപ്രത്തിൻ്റെയും ദാസേട്ടൻ്റെയും മാത്രമല്ല മോഹൻലാലിൻ്റെ കൂടി പാട്ടാണെന്ന് ആരോ മനസ്സിലിരുന്ന് മന്ത്രിച്ച പോലെ ഈണമൊരുക്കിയ അനശ്വര സംഗീതജ്ഞൻ രവീന്ദ്രൻ മാസ്റ്ററുടെ വാക്കുകളാണിത്. നമുക്ക് കേൾക്കാം രാമകഥാ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ പകരുക സാഗരമേ എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: നമുക്ക് മടങ്ങിയെത്താം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. മലയാള സിനിമ പിറന്ന കാലം മുതൽ കേൾക്കുന്ന ഒരു ആരോപണമാണ് സംഗീതമോഷണം. മറ്റു ഭാഷാ ചിത്രങ്ങളിൽ നിന്ന് ഈണമടിച്ചു മാറ്റുന്ന രീതി, അത്തരമൊരു കഥയാണ് അനശ്വര സംവിധായകനായ IV ശശിക്ക് പറയാനുള്ളത്. 1978 അവളുടരാവുകൾ എന്ന സിനിമയെടുക്കുന്നു. അന്നത്തെ പുതുമുഖം സീമയായിരുന്നു നായിക. ചിത്രത്തിലെ പേരുകൾ പോലെ അല്പം സെക്സ് ചുവയുള്ള സബ്ജക്റ്റാണ്. ചിത്രത്തിൻ്റെ പാട്ടുകൾക്കായി ചിന്തിച്ചപ്പോൾ ആയിടെ ഇറങ്ങിയ ഒരു ഹിന്ദി പാട്ടിൻ്റെ ഈണം ശശിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. സ്വാമി എന്ന ചിത്രത്തിലെ രാജേഷ് റോഷൻ സംഗീതം നൽകിയ പൽഫർ മേരെ എന്ന് തുടങ്ങുന്ന ഗാനം. പുതുമയുള്ള ഈണങ്ങൾക്കൊപ്പം ശശിയെ ആകർഷിച്ചത് അതിൻ്റെ സൗണ്ടിംഗ് ആണ്. അവയുടെ ആർഭാടപൂർവമായ വാദ്യവിന്യാസവും സ്റ്റീരിയോ ഇഫക്റ്റും മലയാള സിനിമയിൽ അക്കാലത്ത് സ്വപ്നം കാണാൻ കഴിയില്ല. അങ്ങനെ ശശി പാട്ടടിച്ചു മാറ്റുന്നു. ശശി ആ ഹിന്ദി പാട്ടിൻ്റെ ഈണത്തിനൊപ്പിച്ച് ബിച്ചു തിരുമലയിൽ നിന്ന് ഈരടികൾ എഴുതി വാങ്ങുന്നു. അടുത്തതായി സംഗീത സംവിധായകൻ AT ഉമ്മറിനെ ശശി വിളിക്കുന്നു, കാര്യം അവതരിപ്പിക്കുന്നു. കേട്ടപാടെ ഈ ആവശ്യം നിരസിച്ചുകൊണ്ട് ഉമ്മർ പറയുന്നു, അയ്യേ ശശി, അത് മോഷണമല്ലേ? ആൾക്കാർ മനസ്സിലാക്കിയാൽ മോശമല്ലേ? ശശി ഉമ്മറിനെ സമാധാനിപ്പിക്കുന്നു. കൺസോളിലിരുന്ന് ആ പാട്ടുകളുടെ റെക്കോർഡിംഗ് പൂർണ്ണമായും ശശി തന്നെ നിയന്ത്രിച്ചു. ഒറിജിനൽ ഗാനത്തിൻ്റെ വാദ്യവിന്യാസം അതേപടി നിലനിർത്തിക്കൊണ്ട് ജാനകിയുടെ ശബ്ദം മാത്രം റെക്കോർഡ് ചെയ്തു. പാട്ടിൻ്റെ തുടക്കവും ഇടയ്ക്ക് ഗ്യാപ്പുള്ള ഇടങ്ങളിലും വയലിനും ഫ്ലൂട്ട് ബിറ്റുകളും ചേർത്ത് പടം പുറത്തിറക്കി. ചിത്രത്തിൻ്റെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ്. ഹിന്ദി പാട്ടിൻ്റെ ഒറിജിനൽ പതിപ്പിനേക്കാൾ വൈറലായി മലയാളം പാട്ടുകൾ. എന്നാൽ ഈ പാട്ടിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നത് സംഗീത സംവിധായകനായ AT ഉമ്മറിനാണ്. പിന്നാമ്പുറത്ത് കഥകൾ എന്തൊക്കെയായാലും ഈ പാട്ട് എക്കാലത്തെയും മികച്ച ഹിറ്റ് ഗാനമായി. തലമുറകളേറെ മാറി മറിഞ്ഞെങ്കിലും ജാനകിയുടെ കിളിനാദത്തിൽ ഈ ഗാനം ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നു.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ഈണങ്ങളുടെ തമ്പുരാൻ രവീന്ദ്രൻ മാഷിനോട് ചോദിച്ചു, സ്വന്തം പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന് തിരഞ്ഞെടുക്കാമോ? ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരിയായിരുന്നു അതിനുള്ള മറുപടി. മലയാള സിനിമയിലെ ഗാനകുലപതി പറഞ്ഞു, അതെങ്ങനെ പറ്റും മോനെ, എല്ലാ പാട്ടും എന്റെ കുഞ്ഞുങ്ങൾ തന്നെ. എല്ലാവരോടും എനിക്ക് ഒരേ അളവിലാണ് വാത്സല്യം. മറിച്ച് ചിന്തിക്കാൻ കഴിയുമോ, മക്കളെ സ്നേഹിക്കുന്ന ഏതൊരച്ഛനും അമ്മയ്ക്കും പാട്ടുകളിൽ നിന്ന് അവയുടെ സൃഷ്ടാവ് തിരഞ്ഞെടുക്കുന്ന പ്രിയ ഗാനം ഏതെന്നറിയാൻ ആകാംക്ഷയുണ്ടാകും ഏതൊരാൾക്കും. ചോദ്യം ചോദിച്ച പത്രക്കാരനെ നിരാശപ്പെടുത്താതെ രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു, എന്റെ ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പറയാം. എന്നിട്ട് അല്പം വിഷമത്തോടെ മാഷ് പറഞ്ഞു, പാട്ട് നിർഭാഗ്യവശാൽ അത്ര ജനകീയമായില്ല. രവീന്ദ്രൻ മാസ്റ്ററിന് ഇഷ്ടമായ ഗാനം ഇതാണ്, ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യ സുഗന്ധം എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം ഒരു മെയ്മാസ പുലരിയിൽ. ചിത്രത്തിന്റെ സംവിധായകൻ V.R. Gopinath. രവീന്ദ്രൻ മാസ്റ്റർ മനസ്സ് തുറക്കുന്നു. സംവിധായകൻ V.R. Gopinathന്റെ സാന്നിധ്യത്തിൽ ഞാൻ പാട്ടൊരുക്കി. പടത്തിന്റെ സിറ്റുവേഷൻ കേട്ടപ്പോൾ നായികയുടെയും നായകന്റെയും പ്രേമ സല്ലാപമാണ്. നായിക അല്പം എക്സെൻട്രിക് ആണ്. ആ ഫീലുള്ള ഈണം വേണം. കഥയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഞാൻ ജോഗ് രാഗത്തിൽ കാൽപ്പനിക ഭാവം കൊടുത്ത് ആ പാട്ടൊരുക്കി. ഏറെ സമയം ചെലവഴിച്ചാണ് ഈ പാട്ടിന്റെ കമ്പോസിംഗ് ഞാൻ എടുത്തത്. എനിക്കതിന്റെ ഓർക്കസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ അതുവരെ ഇല്ലാത്ത സംതൃപ്തിയും തോന്നി. പടം പുറത്തിറങ്ങി, പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. എങ്കിലും അത്ര കണ്ട് ജനകീയമായോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് രവീന്ദ്രൻ മാസ്റ്റർക്ക്. രവീന്ദ്രൻ മാഷിന് അങ്ങനെ തോന്നിയെങ്കിലും ഗാനാസ്വാദകർ ആ പാട്ട് ഏറ്റെടുത്തു. ഗാനഗന്ധർവൻ യേശുദാസും വാനമ്പാടി KS Chitrayും ആലപിച്ച അതിമനോഹരമായ ആ ഗാനം, ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി നവ്യസുഗന്ധം.

നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കേദാരമാണല്ലോ സിനിമ. ഒരു ഗാനം ഹിറ്റാകുക, ചിത്രത്തിൻ്റെ ടൈറ്റിൽ കാർഡിൽ ഹിറ്റായ ഗാനത്തിൻ്റെ സംഗീത സംവിധായകൻ്റെ പേരുൾപ്പെടുത്താതിരിക്കുക, അതും പോരാഞ്ഞ് ഇതേ പാട്ടിനുള്ള അവാർഡ് മറ്റൊരു സംഗീത സംവിധായകന് കിട്ടുക, അത്തരം ദുരവസ്ഥ നേരിടേണ്ടി വന്ന ഒരു പാട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തുഷാര ബിന്ദുക്കളെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ഈ ദുരവസ്ഥ ഉണ്ടായത്. കഥ ഇങ്ങനെ. യശശരീരനായ പ്രശസ്ത സംവിധായകൻ ഐ വി ശശി ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു. 1978 ബിച്ചു തിരുമലയെ കൊണ്ട് ഗാനങ്ങൾ എഴുതിച്ച് കണ്ണൂർ രാജനെ കൊണ്ട് സംഗീതവും ചെയ്യിച്ചു തുഷാര ബിന്ദുക്കളെ എന്ന് തുടങ്ങുന്ന പാട്ട്. നിർഭാഗ്യവശാൽ ആ സിനിമയുടെ നിർമ്മാണം മുടങ്ങി. ശശി അടുത്ത ഒരു പടം സംവിധാനം ചെയ്യുന്നു. സോമൻ നായകനായി അഭിനയിച്ച ചിത്രത്തിന്റെ പേര് ആലിംഗനം. ഈ ചിത്രത്തിന്റെ പാട്ടുകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് എ.ടി. ഉമ്മർ ആയിരുന്നു. കണ്ണൂർ രാജൻ ഈണം നൽകിയ തുഷാര ബിന്ദുക്കളെ എന്ന ഗാനം ഐ വി ശശി ആലിംഗനം എന്ന ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡിൽ ഈ പാട്ടിന്റെ സംഗീതം നൽകിയ കണ്ണൂർ രാജന്റെ പേര് നൽകാൻ ശശി മറന്നുപോയി. പകരം മറ്റു പാട്ടുകൾക്ക് സംഗീതം ചെയ്ത എ.ടി. ഉമ്മറിന്റെ പേരാണ് കൊടുത്തത്. അവിടെയും തീർന്നില്ല. ആ വർഷം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഈ പാട്ടിന്റെ പേരിൽ ഗായിക ജാനകിക്കും സംഗീത സംവിധായകൻ എ.ടി. ഉമ്മറിനും അവാർഡ്. വിധി എന്നല്ലാതെ എന്തു പറയാൻ. എന്തായാലും പറ്റിപ്പോയ പിഴവിന് പ്രായശ്ചിത്തം ചെയ്തു ശശി. അടുത്ത പടത്തിൽ സംഗീത സംവിധാനം കണ്ണൂർ രാജന് നൽകി. പക്ഷേ പോയത് പിടിച്ചാലും കിട്ടുമോ? നമുക്ക് കേൾക്കാം കണ്ണൂർ രാജനെ കണ്ണീര് കുടിപ്പിച്ച ആ അതിമനോഹരമായ ഗാനം. തുഷാര ബിന്ദുക്കളെ നിങ്ങൾ എന്തിനു വെറുതെ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: To Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ശിവ ശിവ ശിവ ശിവ ശിവ ശിവ നമ ശിവായ.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗസ്റ്റ് ഓഫ് ദ ഡേ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളോടൊപ്പം ഞാൻ ബീന ഗുവേര. ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജീവിതാനുഭവങ്ങളെ അക്ഷരങ്ങളാക്കിയും സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ ചിന്തകളാക്കിയും വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു യുവ എഴുത്തുകാരനാണ്. 9-ലധികം വേൾഡ് റെക്കോർഡ് ലഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരമായ പെൻഡ്രൈവിൽ മരണശേഷം എന്ന കവിത എഴുതി അതിന്റെ ഭാഗമായി 9 വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഒരു വ്യക്തി. 2021-ൽ ഹൃദയചിന്തുകൾ, 2024-ൽ കാലത്തിന്റെ മറുപടി എന്ന രണ്ട് പുസ്തകങ്ങളുടെ രചയിതാവ്. കൂടാതെ സമൂഹ മാധ്യമങ്ങളിലൂടെയും വിവിധ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഒക്കെ ശ്രദ്ധേയമായ രചനകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകൻ, സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവ സാന്നിധ്യവുമായ എസ് ശബരിനാഥ് സാറിനെ ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് വിശിഷ്ടാതിഥിയായി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ശബരിനാഥ്.
3: നമസ്കാരം.
2: എന്റെ ആദ്യത്തെ ചോദ്യം, ഒരു എഴുത്തുകാരനായി എഴുത്തിലേക്കുള്ള ശബരിനാഥിന്റെ ഒരു ആദ്യത്തെ ചുവടുവെപ്പ് എങ്ങനെയായിരുന്നു?
3: തീർച്ചയായിട്ടും എനിക്ക് വിദ്യാലയത്തിൽ നിന്നാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. ഞാൻ ഏകദേശം എനിക്കൊരു 8 വയസ്സുള്ള സമയം മുതൽ ചെറുകവിതകളൊക്കെ എഴുതാറുണ്ടായിരുന്നു. അതിന് പ്രചോദനം ഞാൻ ഹോളി ഫാമിലി LPS തുയത്ത് കൊല്ലം, അവിടെയാണ് പഠിച്ചത് 1 മുതൽ 4 വരെ. അവിടുത്തെ അധ്യാപകർ എന്നെ ഒരുപാടധികം സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സെൻട്രൽ ലോഷ്യസ് സ്കൂളിലായിരുന്നു, അവിടെയും എഴുത്തിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ മലയാളം അധ്യാപകൻ വിൽസൺ സാറ് ഒരുപാട് പ്രചോദനം നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു പുസ്തകത്തിലേക്കൊക്കെ പോകാൻ കാരണമായത്, ഞാൻ എൻ്റെ +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൊല്ലം ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. അവിടെ എൻ്റെ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അധ്യാപികയാണെങ്കിൽ കൂടിയും ഇപ്പോൾ നിലവിൽ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് മേരി ടീച്ചറാണ് എനിക്ക് വളരെയധികം പ്രചോദനം നൽകിയത്. ഒരു പുസ്തകത്തിലേക്ക് പോകണമെന്ന രീതിയിൽ ആ ടീച്ചറിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്.
2: അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അധ്യാപകരുടെ ഒരു പ്രചോദനമായിരുന്നു ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം, അല്ലേ?
3: തീർച്ചയായിട്ടും അധ്യാപകരുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും പ്രചോദനം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും ഒരു കവിത എഴുതുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുമ്പോഴോ ഒക്കെ ആദ്യം പങ്കുവെക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളോടായിരിക്കും. ഇന്ന് അതിനുള്ള മാധ്യമങ്ങളുമുണ്ട്, പിന്നെ അതുപോലെ തന്നെ അധ്യാപകരോടും പങ്കുവെക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ഈ ചെറിയ കാലയളവിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അധ്യാപകരുമായിട്ട് പങ്കുവെക്കാറുള്ളതാണ്. ഇപ്പോഴും എൻ്റെ ഏതാണ്ട് 1-ാം ക്ലാസ് മുതൽ ഇതുവരെയും പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരുമായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്.
2: അപ്പൊ ശബരിയുടെ ഒരു കുടുംബം ഇതുമായിട്ട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ട്?
3: എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും 2 സഹോദരിമാരുമാണുള്ളത്. അവരെല്ലാ കാര്യത്തിനും എനിക്ക് നല്ല പ്രചോദനമാണ് നൽകിയിട്ടുള്ളത്. ഞാൻ പൊതുപ്രവർത്തന രംഗത്തുമുണ്ട്, അതുപോലെ തന്നെ എഴുത്ത് രംഗത്തുമൊക്കെ ഉണ്ട്. പ്രത്യേകമായിട്ടും എൻ്റെ അച്ഛൻ ഇതിനെല്ലാം വളരെയധികം പിന്തുണ നൽകുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ അമ്മയും എൻ്റെ സഹോദരങ്ങളും.
2: അപ്പോൾ ശബരിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശബരിയുടെ ജനനം തമിഴ്നാട്ടിലായിരുന്നു, അല്ലേ?
3: അതെ അതെ.
2: അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
3: അമ്മയുടെ സ്ഥലം നാഗർകോവിലാണ്. ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്, എങ്കിലും ഞാനിവിടെ കൊല്ലത്ത് താമരക്കുളം സ്വദേശിയാണ്. നിലവിൽ ഞാൻ താമസിക്കുന്നത് അഞ്ചാലുംമൂട്ടാണ്.
2: ശബരിയുടെ കാലത്തിന്റെ മറുപടി എന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിന്റെ ആ ഒരു പേര് തന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു പേരാണ്, കാലത്തിന്റെ മറുപടി. അപ്പൊ ഈ ഒരു പേര് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം?
3: കാലത്തിന്റെ മറുപടി എന്ന പേര് തിരഞ്ഞെടുക്കാൻ ആ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയ്ക്ക് കാലത്തിന്റെ മറുപടി എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. അതായത് ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ആ കവിതയില് പ്രമേയമായിട്ട് ആ വിഷയമാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാലം മുന്നോട്ട് പോകുമ്പോൾ കാലം അതിന് മറുപടി നൽകുന്നതാണ് ആ കവിതയിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ പുസ്തകത്തിന് കാലത്തിൻ്റെ മറുപടി എന്ന് കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, കാലം എങ്ങനെയൊക്കെ മറുപടി പറയുന്നു എന്നുള്ള കുറേയധികം വിഷയങ്ങൾ ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
2: അതുപോലെ തന്നെ കവിത, ഇപ്പം ശബരിയുടെ കവിതകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലളിതമായ വാക്കുകളാണ് അതെങ്കിലും അതിനകത്തൊരു ശക്തമായ സന്ദേശം ശബരി ഓരോ കവിതയ്ക്കകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കവിതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു പുക എന്ന ഒരു കവിതയുണ്ട് അതിനകത്ത്. എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് വരികൾ മാത്രമേ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഒരു സിഗരറ്റ് കത്തിത്തീരുന്നത് പോലെ തന്നെ പതിയെ പതിയെ ഒരു ജീവിതം കത്തി അമരുന്നതാണ് ആ ഒരു കവിതയ്ക്കകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരാൻ എന്താണ് കാരണമായത്?
3: അതിന് കാരണം നേരിട്ട് തന്നെ ഒരുപാട് അനുഭവങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ജീവിതം തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ വെച്ച് സിഗരറ്റ് മറ്റുള്ളവർ വലിക്കുമ്പോൾ നമ്മൾ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ അതെന്തോ വലിയൊരു പ്രശ്നമാണെന്ന് കരുതുകയും അതുപോലെ തന്നെ ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കൈവിരലുകളെ മാറുകളായിട്ട് കരുതി അതിൽ ചേർത്തമർത്തി സിഗരറ്റിൻ്റെ പുകയെടുത്ത് വിടുമ്പോൾ എന്തോ ഒരു രസകരമായ അനുഭവമാണ് അവർക്കുണ്ടാകുന്നത്. പക്ഷേ അവസാനം ഈ സിഗരറ്റ് വലിച്ച് പിന്നീട് അർബുദം പോലുള്ള വലിയ അസുഖങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ചെറുപ്പങ്ങൾ പൊലിയുന്നുണ്ട്. അപ്പം ലഹരിക്കെതിരെ ഒരു കവിത എഴുതണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ ഒരു നീറിപ്പുകയുന്ന സിഗരറ്റിനോടൊപ്പം ഉപമിച്ച് എഴുതിയതാണ് പുക എന്ന കവിത.
2: വളരെ രസകരമായിരുന്നു ആ ഒരു കവിത ശരിക്കും വായിക്കുമ്പോൾ.
3: നന്ദി.
2: അതുപോലെ തന്നെ ശബരിയുടെ നമ്മുടെ ആദ്യത്തെ പുസ്തകമായ ഹൃദയ ചിന്തകൾ, അതിനകത്തെ രണ്ടാമത്തെ എഡിഷനിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു പുസ്തകത്തിൽ തന്നെ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രകൃതിയുടെ ഇതെല്ലാം ചെറിയ ചെറിയ കവിതകളായിട്ട് അതിനകത്ത് ഇടം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രളയത്തെ, നമുക്ക് പ്രളയമുണ്ടായ ആ ഒരു സമയത്തായിരിക്കാം അത് എഴുതിയത്, ആ ഒരു പ്രളയത്തെ ആസ്പദമാക്കിയിട്ട് രണ്ട് കവിതകൾ അതിനകത്ത് ശബരി എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഒരു വികൃതി, രണ്ടാമത്തെ കവിത എന്ന് പറയുന്നത് കൈരളി കണ്ട പ്രളയം. രണ്ട് കവിതകൾ എഴുതിയിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് കവിതകളും എഴുതാനുള്ള ഒരു പ്രചോദനം, അതിനകത്ത് വ്യത്യസ്തമായ സന്ദേശങ്ങളാണോ ശബരി ഉദ്ദേശിച്ചിരിക്കുന്നത്?
3: വികൃതി ഞാൻ ഒരു പക്ഷെ എഴുതിയത് കൈരളി കണ്ട പ്രളയം എന്ന കവിത എഴുതുന്നതിന് വളരെ മുമ്പ് എഴുതിയ ഒരു കവിതയാണ്. വികൃതിയിൽ മനുഷ്യൻ പ്രകൃതിയോട് എന്തൊക്കെ കാട്ടുന്നു എന്നുള്ളതാണ് വികൃതിയിൽ വിശദീകരിച്ചിരിക്കുന്നതെങ്കിൽ, കൈരളി കണ്ട പ്രളയത്തിൽ പ്രകൃതി തിരിച്ച് മനുഷ്യരോട് എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതാണ് ആ കവിതയിലുള്ളത്.
2: അതെ, ഒരു പ്രളയത്തെ ആസ്പദമാക്കി തന്നെ പ്രകൃതിയെയും മനുഷ്യനെയും അതിനകത്ത് ആവിഷ്കരിച്ചിട്ടുണ്ട്.
3: തീർച്ചയായിട്ടും.
2: അപ്പൊ അത് വളരെ എനിക്ക് തോന്നിയിട്ടുള്ളത് ശബരിയുടെ കവിതകൾ വളരെ ചെറുതാണ്, പക്ഷെ അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന ആ ഒരു അർത്ഥം എന്ന് പറയുന്നത് വളരെ വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഇപ്പം ശബരി ഒരു സംഭവം കവിതയായിട്ട് എഴുതാനായിട്ട് ഉദ്ദേശിച്ചെന്നിരിക്കട്ടെ, അപ്പൊ അതിൽ ശബരിയുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടിയെത്തുന്നത് എന്താണ്? ഐ മീൻ വികാരമായിരിക്കോ, ഒരു സംഭവം കാണുമ്പോൾ ഒരു വികാരമാണോ, അതോ അതിൻ്റെ ഒരു ആശയമായിരിക്കോ?
3: തീർച്ചയായിട്ടും വികാരം ആണ്. അതായത് അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള വാത്സല്യം, ഈശ്വരനോടുള്ള ഭക്തി, നമ്മുടെ ഗുരുക്കന്മാരോടുള്ള ആദരവ്, അതുപോലെ തന്നെ മക്കളോടുള്ള വാത്സല്യം, പ്രണയം, ജീവിതം, ഇതെല്ലാം ഒരു വികാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പല കവിതകളും പെട്ടെന്ന് ഇങ്ങനെ ഒരു കവിത എഴുതണം എന്ന് പറഞ്ഞ് മെനക്കെട്ട് ഇരുന്ന് എഴുതിയതായിരിക്കത്തില്ല. ഒരുപക്ഷെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നടന്നു നീങ്ങുമ്പോഴോ അല്ലെങ്കിൽ രാത്രി വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ മനസ്സിൽ കടന്നു പോകുന്ന പെട്ടെന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ കവിതകളാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കവിതകൾ ചെറിയ കവിതകളായി മാറുന്നത്.
2: അപ്പം ശബരി ഇപ്പം തന്നെ പറഞ്ഞു പ്രണയം, അച്ഛൻ, അമ്മ, ഇതെല്ലാം ശബരിയുടെ കവിതകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പം അതിൽ പ്രണയത്തെക്കുറിച്ച് ഒക്കെ ശബരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രണയം പല രീതിയിലാണ് പലരും എഴുതാറുള്ളത്. പക്ഷെ ശബരിയുടെ നിനക്ക് മാത്രം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, അതിൽ ശബരിയുടെ പ്രണയത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് പിറന്ന ഒരു കവിതയാണോ അത്, അതോ ഭാവനയുടെ പുറത്ത് പിറന്ന ഒരു കവിതയാണ്?
3: അത് ഭാവനയുടെ പുറത്ത് പിറന്ന ഒരു കവിതയാണ്. നിനക്ക് മാത്രം എന്നുള്ളൊരു കവിത എഴുതിയിരിക്കുന്നത് അതിന്റെ പ്രമേയം ഒരു പ്രണയിനി തന്റെ പ്രിയതമന്റെ വിടവാങ്ങലാണ് ആ കവിതയിലുള്ളത്. അതായത് എല്ലാം നഷ്ടപ്പെട്ട് മജ്ജയും മാംസവും നഷ്ടപ്പെട്ടാലും നിന്റെ ആത്മാവ് മാത്രം ഞാൻ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് മടങ്ങുന്ന ഒരു പ്രിയതമന്റെ വേർപാടാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനത് വളരെയധികം ചിന്തിച്ച് എഴുതിയ ഒരാണ് ആ കവിത എഴുതുമ്പോൾ ആ ഒരു രംഗങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. പ്രണയത്തെക്കുറിച്ച് പല രീതിയിലും എഴുതിയിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പ്രണയം, പിന്നെ അത് കഴിഞ്ഞ് പിന്നീട് മുന്നോട്ട് പോകുന്ന വഴിയിൽ ഉള്ള പ്രണയം, അങ്ങനെ പ്രണയത്തിൻ്റെ പല ഭാവങ്ങളും പല രീതിയിലും കവിതകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
2: അപ്പോൾ പ്രണയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു നിർത്തുകയാണ്. ഈ ഒരു പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്താം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താം ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക്. വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം എഴുത്തുകാരനും അധ്യാപകനുമായ എസ് ശബരിനാഥാണ്, കൂടെ ഞാൻ ബീനാ ഗുവേരയും. ശബരി, നമ്മളൊരു

0: പ്രണയത്തിലാണ് നിർത്തിയത് അല്ലേ? ശബരി പറഞ്ഞു അതൊരു പ്രണയത്തിൽ നഷ്ടപ്പെടുന്ന ഒരു ആത്മാവിന്റെ തേങ്ങലും വിങ്ങലും ഒക്കെയാണ് ആ ഒരു കവിതയിൽ ഉണ്ടായിരുന്നതെന്ന്. അപ്പൊ ശബരി, ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ശബരിയുടെ മനസ്സിൽ ഒരാഴത്തിൽ പതിഞ്ഞ ഒരു സംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ കവിതയാക്കിയിട്ടുണ്ടോ ശബരി?
1: അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കവിതയാക്കിയിട്ടില്ല, എന്നാൽ അതിന്റെ വരികൾ ആ സമയത്ത് ഞാനൊരു നാലുവരി എഴുതി. അത് പലപ്പോഴും ഞാൻ പുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതിയിട്ട് വേണ്ട വേണ്ട എന്ന് മാറ്റി വെച്ചവരുണ്ടോ?
0: അപ്പോ ആ വരികൾ ഇപ്പോഴും ഓർമ്മയുണ്ടോ ശബരിക്ക്? അതോ
1: ആ വരികൾ എനിക്ക് ചെറിയ രീതിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അതായത്, എൻ്റെ അച്ഛനൊരു പരമ്പരാഗത സ്വർണ്ണ തൊഴിലാളിയാണ്. ഞാൻ എൻ്റെ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാനൊരു കോഴ്സിന് ചേരുമ്പോൾ എന്നോട് എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ്. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, എന്തുകൊണ്ട് സ്വർണ്ണ തൊഴിലാളിയായ അച്ഛൻ്റെ മകൻ ഈ കോഴ്സ് പഠിക്കാൻ വന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ പരമ്പരാഗതമായ തൊഴിൽ ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് വളരെയധികം പ്രയാസമുണ്ടായി. അപ്പം അന്ന് ഞാൻ കുത്തിക്കുറിച്ചതാണ്. പക്ഷേ എനിക്കത് പലപ്പോഴും എഴുതി പൂർത്തിയാക്കണമെന്ന് പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എഴുതിയത്, നെരിപ്പോടിൻ്റെ ചൂടിൽ ഊതിക്കാച്ചി നീറുന്ന ഉമ്മയുടെ പുക വകവെക്കാതെ ഉരുക്കി ഉരുക്കി അച്ഛൻ സ്വർണ്ണ കട്ടിയാക്കി പിന്നെ നേരം കളയാതെ എന്നെ രാഗി മിനുക്കി എന്ന് ഞാൻ എഴുതിയതാണ്. പക്ഷെ അത് പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല.
0: അപ്പോൾ അത് പൂർത്തിയാക്കാൻ ശബരിക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു കവിതയുടെ ആദ്യ ഭാഗം ഇതിൽ കൂടി തന്നെ റേഡിയോ സാന്ത്വനത്തിൽ കൂടി പറയാൻ കഴിഞ്ഞു.
1: എപ്പോഴെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ ഇത് പറയണമെന്ന് എനിക്കിത് ഉണ്ടായിരുന്നു. ഇന്നും ഇങ്ങനെയുള്ള പല അവഗണനകളും പലരും പല രീതിയിലും നേടുന്നുണ്ട്. എനിക്ക് ഒരു 12 വർഷം മുമ്പുള്ള ഒരു അനുഭവമാണിത്.
0: അതെ. അപ്പോൾ എനിക്ക് ഇപ്പൊ ഈ അവഗണനയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഇപ്പം നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് മോശമായതിനെയും നല്ലതിനെയും ഒക്കെ വിമർശിക്കുന്ന ഒരു കാലമാണ്.
1: അപ്പൊ
0: ഈ ഒരു കാലത്ത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വിമർശനങ്ങളെ കാണുന്നത് എത്തരത്തിലാണ്?
1: വിമർശനങ്ങളെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം നമ്മൾ ആരും വിമർശനത്തിന് അതീതരല്ലല്ലോ. തീർച്ചയായിട്ടും എല്ലാ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്യണം. എന്റെ ആദ്യത്തെ പുസ്തകം എഴുതിയ സമയത്ത് തന്നെ നല്ല അഭിപ്രായങ്ങൾ വന്നു, അതോടൊപ്പം തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. തീർച്ചയായിട്ടും അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത പുസ്തകം എഴുതിയപ്പോഴും പലപ്പോഴും എഴുതി. പിന്നെ നമ്മൾ എഴുത്തുകാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൽ പ്രതിഫലിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പം വിമർശനം സ്വാഭാവികമാണ്. എല്ലാ ഭാഗത്തുനിന്നും ആളുകളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
0: അപ്പൊ വിമർശനങ്ങളെ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്?
1: തീർച്ചയായിട്ടും വിമർശനങ്ങളെ അതിജീവിച്ചും സ്വീകരിച്ചും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ. തീർച്ചയായിട്ടും ഞാനൊരു രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഇറങ്ങിയ ആ ഘട്ടം മുതൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. പക്ഷെ നമ്മളെ ഈ വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങുമ്പോഴും നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് പിടിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരെല്ലാമാണ് നമ്മുടെ പ്രചോദനം.
0: നമ്മളെ നമ്മളായി തന്നെ കാണുന്ന,
1: തീർച്ചയായിട്ടും നമ്മളെ നമ്മളായി തന്നെ കാണുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരൊക്കെ തന്നെയാണ് ഇതുവരെയും മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ അതോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്, ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മനുഷ്യരുമായിട്ടുള്ള മാനസിക ബന്ധത്തിനേക്കാൾ വില മറ്റൊന്നിനും ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ.
0: ഓക്കെ. അപ്പോൾ ശബരി, ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞതുപോലെ കവിതകളിൽ എഴുതുമ്പോൾ, കവിതകൾ വായിക്കുമ്പോൾ ശബരിയുടെ കവിതകൾ എപ്പോഴും ഭക്തി മുതൽ പ്രകൃതി സ്നേഹം വരെ തുളുമ്പി നിൽക്കുന്ന കവിതകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇനി ഒരു കവിതയിലൂടെ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ?
1: ഇനി ഒരു കവിതയിലൂടെ സ്വാഭാവികമായിട്ടും, അതായത് കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ച് ഞാൻ കവിതയാക്കിയിട്ടുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ അന്ന് വാമുടിക്കെട്ടി നടന്ന ഒരു കാലമായിരുന്നു, അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ പ്രളയത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ നിർബന്ധിതമായിട്ട് പല വിവാഹങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് അപകടങ്ങൾ സംഭവിക്കുകയും അതിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അപ്പം പുതിയ പുതിയ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ ആസ്പദമാക്കിയിട്ട് എഴുതുന്നുണ്ട്. ഇനിയും ഈ കാലഘട്ടത്തിനോടൊപ്പം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പുതിയ കവിതകൾ ഉണ്ടാവും.
0: തീർച്ചയായിട്ടും ഇതൊരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു കാലഘട്ടത്തിൽ കവിതയുടെ പ്രസക്തി കൂടുകയാണോ അതോ കുറയുന്നതായിട്ടാണോ ശബരിക്ക് തോന്നിയിട്ടുള്ളത്?
1: അത് രണ്ടു തരത്തിലും പറയാം. കവിതകളോട് താല്പര്യമുള്ള ഒരുപാട് പേരും ഉണ്ട്. പുതിയ കാലഘട്ടമാണെങ്കിലും പുതിയ കാലഘട്ടങ്ങളും കവിതയെ താല്പര്യപൂർവ്വം കാണുന്ന ആളുകളുണ്ട്. കാരണം സോഷ്യൽ മീഡിയ നമുക്ക് ഇതെല്ലാം എഴുതാനും അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ തലമുറ കവിതകളെ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവരുടേതായ ആ ഒരു ചിന്തയ്ക്കും പിന്നെ ആ കാലഘട്ടത്തിൻ്റെതായ ഭാഷകളിലും ഒക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. ഞാനത് എൻ്റെ കാലത്തിന് മറുപടി എന്ന കവിതയിൽ ഞാൻ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനെ ഹാക്ക് ചെയ്തു, അമ്മയെ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്.
0: അതെ, ഒരുപാട് എഴുതിയിട്ടുണ്ട്. സ്റ്റാറ്റസ് എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം

0: ചില ചാറ്റുകളെന്നും പറഞ്ഞ ഒരു കവിത എഴുതിയിട്ടുണ്ട്, പിറകിലെ കോടി ഒളിച്ച ചാറ്റുകളെന്നും പറഞ്ഞ്.
1: അപ്പോ ഈ സോഷ്യൽ മീഡിയയിലെ ഈ ഒരു യുവതലമുറ കവിതയെ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ശബരി വിശ്വസിക്കുന്നത്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ ശബരി നല്ല തിരക്കുള്ള ഒരു വ്യക്തിയാ, ഒരു കവിത പൂർത്തിയാക്കാൻ എത്രത്തോളം എഫേർട്ട് ആയിരിക്കും അപ്പൊ ശബരി എടുക്കുന്നത്?
0: നമ്മളെ മനസ്സിലേക്ക് ഒരു കവിത വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് കുറിക്കണം, അത് കുറിച്ച് ഒരാശയമായിരിക്കും നമ്മളെ മനസ്സിൽ ആദ്യം. നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മളൊരു ആശയം വരും, അത് കുറിക്കണം. തീർച്ചയായിട്ടും അത് ഇപ്പോൾ അതിനെല്ലാ സംവിധാനവും ഉണ്ടല്ലോ, നമ്മളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് മൊബൈലിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പേന എടുത്ത് കുറിച്ച് വെക്കണം, പിന്നീട് അത് നമ്മളെ ചിന്തിക്കണം. പിന്നെ എഴുതി കഴിയുമ്പോഴത്തേക്കും പല മാറ്റങ്ങളും രൂപപ്പെടാറുണ്ട് അതിനകത്ത്.
1: അപ്പോൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ മൊബൈൽ ഫോൺ കയ്യിലുള്ളത് കൊണ്ട് തന്നെ തൻ്റെ കവിതകൾ ഒരിക്കലും പാഴായി പോകില്ല. ഓരോ നിമിഷവും ആ കവിതകളെ തൻ്റെ മൊബൈലിൽ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് ശബരി.
0: തീർച്ചയായിട്ടും.
1: അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് കവിതകൾ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ശബരി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കവിതകൾ ഉണ്ടാകട്ടെ. അപ്പോൾ ശബരി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു കവിയോ എഴുത്തുകാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ?
0: അനിൽ പനച്ചൂരാൻ എന്ന് പറയുന്ന ഒരു കവി എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള കവിയാണ്. അതുപോലെ തന്നെ എഴുത്തുകാരുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും സിനിമകൾക്ക് പാട്ടെഴുതുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. അദ്ദേഹം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും വിഷമമുള്ള ഒരാളാണ്, കാരണം ഇനിയും ഒരുപാട് വരികൾ അദ്ദേഹത്തിലൂടെ പിറക്കേണ്ടിയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിൽ ശ്രീമതി സുധാ മേനോനുണ്ട്. സുധാ മേനോൻ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്.
1: ശബരിയുടെ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയ വ്യക്തി.
0: എന്റെ പുസ്തകത്തിന്റെ ആമുഖം എഴുതിയ വ്യക്തിയാണ്. കാലത്തിന്റെ മറുപടി എന്ന പുസ്തകത്തിന്റെ ആമുഖം എഴുതിയ വ്യക്തിയാണ്. ഇപ്പം ഇന്ത്യ എന്ന ആശയം എന്ന വലിയൊരു പുസ്തകം ഒരുപാട് എഡിഷനുകൾ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് ഞാൻ നേരിട്ട് കാണുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു ആളല്ല, പക്ഷേ വായനയിലൂടെ പരിചയപ്പെട്ടതാണ്. എൻ്റെ പുസ്തകം കാലത്തിന് മറുപടി എഴുതുമ്പോൾ ആ കവിതകളെല്ലാം വായിച്ചാണ് വളരെ നല്ലൊരു ആമുഖം എനിക്ക് അതിൽ തയ്യാറാക്കി തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള യുവ എഴുത്തുകാർ ഒരുപാട് പേരുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് ശ്രീമതി മൃദുല റോഷനാണ് എഴുതിയിരിക്കുന്നത്, അവതാരിക എഴുതിയിരിക്കുന്നത്. അവരും അത്യാവശ്യം സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം വളരെ നല്ല രീതിയിൽ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ശ്രീ ജയസ്പിള്ള എൻ്റെ കാലത്തിൻ്റെ മറുപടിയിൽ വായനാനുഭവം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അവരും ഇതിനകം തന്നെ ഒരുപാട് കവിതകൾ എഴുതുകയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തവരാണ്. അപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഇതുപോലെ ഇതിനെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാവർക്കും ഒരു കൂട്ടായ്മയുണ്ട്. അതിപ്പോൾ എഴുത്തുകാരുടെ കൂട്ടായ്മ പല പേരുകളിലും ഒക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്.
1: അപ്പോൾ ശബരി, ഞാൻ ആദ്യമേ ശബരിയെ പരിചയപ്പെടുത്തിയത് തന്നെ 9 വേൾഡ് റെക്കോർഡ് ലഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരമായ പെൻഡ്രൈവിൽ മരണശേഷം എന്ന ഒരു കവിത എഴുതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പെൻഡ്രൈവ് എന്ന് പറയുന്ന ആ ഒരു കവിതാ സമാഹാരത്തിലേക്ക് എത്തപ്പെടാനുള്ള ഒരു കാരണം?
0: പെൻഡ്രൈവ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ഹൃദയചിന്തകളും രണ്ടാമത്തെ പുസ്തകം കാലത്തിൻ്റെ മറുപടിയും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മഞ്ചരി ബുക്സിലൂടെയാണ്, കോതമംഗലം മഞ്ചരി ബുക്സിലാണ്. മഞ്ചരിയുടെ സാരഥി എന്ന് പറയുന്നത് പൈമാ പ്രദീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം കേരളത്തിൽ എല്ലാ എഴുത്തുകാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഈ 18,304 പേജുള്ള ഒരാൾ പൊക്കമുള്ള ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ പുസ്തകത്തിൽ എനിക്കും എൻ്റെ ഒരു മരണശേഷം എന്നുള്ളൊരു കവിതയും അതിലിടം നേടി എന്നുള്ളതാണ് എനിക്ക് സന്തോഷിക്കാനുള്ള കാര്യം. ആ പുസ്തകത്തിന് 9 വേൾഡ് റെക്കോർഡുകൾ ലഭിച്ചു. ആ സന്തോഷത്തിൽ പങ്കാളിയാവാൻ എനിക്ക് സാധിച്ചു.
1: അപ്പോൾ വാശിയില്ല, വെറുപ്പില്ല, വേഷത്തിന് വിലയുമില്ലാത്ത ശ്മശാനത്തിൽ ഞാനും എരിഞ്ഞടങ്ങുമെങ്കിലും ജീവിക്കും ആരുടെയെങ്കിലും കൃത്തിൽ, കാലത്തിന് മറുപടിയിൽ അവസാനത്തെ കവിതയുടെ അവസാനത്തെ വരികളാണിത്. ഈ ഒരു കവിതയിലൂടെ മരണത്തെക്കുറിച്ചാണോ അതോ ജീവിതത്തെക്കുറിച്ചാണോ കൂടുതൽ പറയാൻ ശ്രമിച്ചത്?
0: അതായത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് വാശിയും വീറും എല്ലാം ഉള്ളത്. പക്ഷെ മരണ ശ്മശാനത്തിൽ ചെല്ലുമ്പോൾ ഉള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ വാശിയും ഇല്ല, വീറുമില്ല, വേഷത്തിന് പ്രാധാന്യവും ഇല്ലാതെ നമ്മൾ എരിഞ്ഞടങ്ങുകയാണ്.
1: അപ്പോ ഒരു മനുഷ്യ ജീവിതം അത്രയേ ഉള്ളൂ.
0: ഞാൻ എന്നെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
1: അതെയോ? അപ്പോ വളരെ നല്ല വരികളാണ് അത് എഴുതിയിരിക്കുന്നത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ കാണിക്കുന്ന ഓരോ മനുഷ്യനും അഹങ്കരിക്കുകയും അതുപോലെ തന്നെ താൻ എന്ന ഭാവം കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല, അവസാന നിമിഷം നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് എന്ന രീതിയിലാണ് ആ ഒരു കവിത പരാമർശിക്കപ്പെടുന്നത്. വളരെ നല്ലൊരു കവിതയായിരുന്നു അത്. എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് നന്നായിട്ട് മനസ്സിൽ ഇടം പിടിച്ച ഒരു കവിത.
0: കൂടുതലും മരണത്തിന് പ്രമേയമാക്കിയിട്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. കാരണം മരണം എന്ന് പറയുന്നത് മനുഷ്യനെല്ലാം നല്ല വേഗത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും മരണം

0: എന്നൊരു ചിന്ത മനുഷ്യൻ്റെ മുമ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം മന്ദീഭവിക്കും. കാരണം വെച്ചാൽ മരണം എന്താണെന്നുള്ളതാണല്ലോ കൃത്യമായിട്ട് നമുക്ക് ഇതുവരെയും അറിയാത്തത്. അത് പോയവരാരും തിരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു ചെറിയൊരു വിഷയം വെച്ചിട്ടാണ് മരണശേഷം എന്നുള്ളൊരു കവിത ഇതിൽ ഉൾപ്പെടുത്തിയത്. നാലു വരെയുള്ള ഒരു കവിതയാണ്.
1: ഇപ്പം ഈ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എഴുത്തിനെയും വായനയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, യുവതലമുറകൾ ഒരുപാട് പേരുണ്ട്. ഇപ്പം പറയുന്നത് പോലെ ജെൻസി പിള്ളേരെന്ന് പറയും. അപ്പം നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്നത് അവർ സോഷ്യൽ മീഡിയയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക, ടാബ് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇതിനിടയ്ക്ക് കവിതകളെ ഇഷ്ടപ്പെടുന്ന, എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാവും. അവരോട് എന്താണ് ശബരിക്ക് പറയാനുള്ളത്?
0: ഓരോ കാലഘട്ടങ്ങളിലും അതാത് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ കവിതകൾ എഴുതുന്നത്. പഴയ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടാണ് അന്നത്തെ കവികൾ കവിത എഴുതിയിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്, ജെൻസി തലമുറയോടൊപ്പം സഞ്ചരിക്കുകയാണ്. അപ്പം അവരുടേതായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി അവരുടേതായ ഭാഷയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കവിതകൾ എഴുതുകയും ഇനി എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അതുമൊക്കെ ഉൾപ്പെടുത്തി രസകരമായിട്ട് അവതരിപ്പിക്കും. തീർച്ചയായിട്ടും അവരും അത് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
1: കാലത്തിനൊപ്പം നീങ്ങുക.
0: അതെ അതെ, കാലത്തിനൊപ്പം നീങ്ങുക.
1: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ശബരിയുടെ കവിതകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഒരു കവിത ഒന്ന് ചൊല്ലാവോ?
0: തീർച്ചയായിട്ടും ഞാൻ ചൊല്ലാം. എൻ്റെ ആദ്യ പുസ്തകം ഹൃദയചിന്തകളിലെ മഷിപ്പേന എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഇപ്പം ഞാനത് ചൊല്ലുകയാണ്. ഞാൻ ഈ കവിതകൾ എഴുതാറുണ്ടെങ്കിലും അത്ര നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരാളല്ല, എങ്കിലും റേഡിയോ സാന്ത്വനത്തിന് വേണ്ടി വരികൾ ചൊല്ലുകയാണ്. അമ്മതൻ താരാട്ടിലും താതൻ്റെ തലോടലിലും കരഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങി മഷിപ്പേന. സ്നേഹവും ചിരിയും എഴുതി താളുകൾ മറിച്ചു ശൈശവം. വിദ്യാലയ ചുവരുകളിൽ സൗഹൃദങ്ങൾ എഴുതി കേളികളാടി എഴുതി തീർന്നാലും മറിക്കുവാൻ ആഗ്രഹിക്കാത്ത ബാല്യത്തിൻ താളുകൾ. പുതുമഷി നിറച്ച ചിന്തകൾക്ക് വേഗതയേറി പ്രണയം തളിരിട്ട വരികൾ ആശങ്കയോടെഴുതി കൗമാരത്തിൻ താളുകൾ. ഏറെ എഴുതാനുണ്ടിവിടെ യൗവനമെന്ന താളിൽ ശ്രദ്ധയോടെ പുതുവരികൾ എഴുതണം. പുതുമണമുള്ള താളുകളിൽ പ്രിയതമയും കുഞ്ഞുചിരികളും കൂട്ടിയെഴുതുമ്പോൾ മറന്നിടരുതൊരിക്കലും പഴയ താളുകളിൽ പുരണ്ട താരാട്ടും തലോടലും. ഏറെ എഴുതി എഴുതുവാൻ മടിക്കുന്ന വാർദ്ധക്യം പിന്നീട് എഴുതുവാൻ കൊതിക്കുമ്പോൾ മുനയൊടിഞ്ഞു വീഴുന്നു മഷിപ്പേന. കുറിച്ചിട്ട വരികൾ അർത്ഥമെങ്കിൽ ലെന്നുമോർത്തിടും ലോകം.
1: വളരെ മനോഹരമായി അമ്മയെ കുറിച്ച് ആ ഒരു കവിതയിൽ പറയുന്നുണ്ട്.
0: അമ്മയെ കുറിച്ചും അതുപോലെ തന്നെ
1: നമ്മുടെ ബാല്യത്തെ കുറിച്ചും,
0: നമ്മളെ അതില് ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയാണ് ആ കവിത. ഞാൻ എഴുതാനുണ്ടായ ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അധ്യാപകനുണ്ടായിരുന്നു, വിജയൻ സാറ് എന്നൊരു അധ്യാപകൻ, ഹിന്ദി അധ്യാപകനാണ്. സാറെന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ജീവിതത്തിന്റെ ഏഴ് ഘട്ടങ്ങളാണ് കടന്നു പോകുന്നത്, ശൈശവം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം രോഗം മരണം എന്ന് പറഞ്ഞു. അത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ അത് വെച്ചൊരു കവിത എഴുതാമെന്ന് തോന്നി. ഞാനിതെല്ലാം കൂടി ഒന്ന് കുട്ടിയെ യോജിപ്പിച്ച് എഴുതിയ കവിതയാണ്.
1: വളരെ അർത്ഥവത്തായ വരികൾ, വളരെ മനോഹരമായ
0: മഷിപ്പേന എന്ന കവിത.
1: ശബരിനാഥ് ഇപ്പോ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് വന്നതുകൊണ്ട് ഈ കവിത എഴുതുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ രംഗത്തിലേക്ക് വന്നത് ഈ കവിതയുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
0: തീർച്ചയായിട്ടും രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമുള്ള മേഖലയായിരുന്നു, അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലോട്ട് വന്നത്. രാഷ്ട്രീയത്തിലേക്ക് വന്നെങ്കിലും കവിത എഴുതുന്നതിൽ ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളെയും കൂടുതൽ എന്താ പറയാനുണ്ട് കൂടുതൽ മനുഷ്യരുമായിട്ടൊക്കെ സംവദിക്കാനുള്ള അവസരം രാഷ്ട്രീയത്തിലുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഓരോരോ അനുഭവങ്ങൾ കാണാൻ സാധിക്കും, അതിനെക്കുറിച്ച് എഴുതാൻ സാധിക്കും. അങ്ങനെയൊക്കെ കവിതകൾ എഴുതാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ എനിക്ക് വളരെയധികം പിന്തുണ നൽകിയത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ഷി എ കെ ഫി സാറുകളാണ്, ഇന്നത്തെ കൊല്ലം മേയറാണ്. അദ്ദേഹമാണ് എന്നെ രാഷ്ട്രീയത്തിൽ എൻ്റെ ഒരു ഗുരുനാഥൻ. അതുപോലെ തന്നെ ശ്രീ കെ എം റഷീദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈ രണ്ടുപേരുടെ പേരുകൾ പറയാതെ കടന്നു പോകാൻ ഒരിക്കലും സാധിക്കത്തില്ല. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും എൻ്റെതായ കഴിവുകൾക്ക് എപ്പോഴും പ്രചോദനം തരുന്ന മനുഷ്യരായിരുന്നു ഇവരെല്ലാം. അവരോടെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മളെ അഭിമുഖം ആരംഭിക്കുന്ന സമയം തന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ അധ്യാപിക ഉണ്ടായിരുന്നു മേരി ടീച്ചർ. ടീച്ചറും എനിക്ക് വളരെയധികം പ്രചോദനമാണ് നൽകിയിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് എന്നോടൊപ്പം ഇല്ലാത്ത എൻ്റെ ഒരു വളരെ എനിക്ക് മനസ്സിന് ഒരുപാട് പ്രയാസമുള്ള ഒരു വ്യക്തിയുണ്ട്. എൻ്റെ ഞാൻ പ്ലസ് ടു കൊമേഴ്സിൽ പഠിക്കുന്ന സമയത്ത് അന്നേരം ഞങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് അധ്യാപികയായിട്ടിരുന്ന സിന്ധ്യ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ടായിരുന്നു. ടീച്ചറ് ഞാൻ എഴുതുന്ന ഓരോ കവിതകൾക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക് എന്ത് എഴുതിയിട്ടാലും അതിനെല്ലാം നല്ല അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അതൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ വളരെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മളിന്ന് പിരിഞ്ഞുപോയി. അപ്പം അവരെയൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല.
1: രാഷ്ട്രീയ ജീവിതത്തിലായാലും

0: അതുപോലെ തന്നെ സ്വകാര്യ ജീവിതത്തിലായാലും ശരി തന്നെ ഏറ്റവും കൂടുതൽ ശബരിയെ സ്വാധീനിച്ചിട്ടുള്ളത് അധ്യാപകരും സുഹൃത്തുക്കളും ഒക്കെയാണ്. ശബരിയുടെ കുടുംബം ഇങ്ങനെയൊരു ശബരിനാഥനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളമാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്?
1: തീർച്ചയായിട്ടും അവര് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബം കൂടുതലും എന്നോടൊപ്പം പൂർണ്ണമായിട്ടും നിൽക്കുന്ന ഒരു കുടുംബം എന്ന് വേണം പറയാൻ. എൻ്റെ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും 100% എന്നോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അല്ലെ, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ രാഷ്ട്രീയത്തിലൊക്കെ തുടക്കം ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാമായിരുന്നു, പക്ഷേ എല്ലാത്തിനും നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. അല്ല, എൻ്റെ അച്ഛൻ്റെ പങ്ക് വളരെ വലുതാണ്.
0: ഇനിയും ശബരിക്ക് സുഹൃത്തുക്കളും വീട്ടുകാരും അതുപോലെ തന്നെ ശബരിയുടെ രാഷ്ട്രീയ ജീവിതവും ഒക്കെ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് കവിതകൾ എഴുതി കാൽവയ്പ്പുകളോട് മുൻപോട്ട് പോകാൻ ശബരിക്ക് ആശംസകൾ നേരുകയാണ് റേഡിയോ സന്തനം 90.4 FM-നോടൊപ്പം ഞാനും.
1: തീർച്ചയായിട്ടും വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിനും, ഈ റേഡിയോയിലൂടെ ജനങ്ങളോട് സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിനും റേഡിയോ സന്തനം 90.4 FM-ന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു.
0: ജീവിതത്തെയും സമൂഹത്തെയും സാഹിത്യത്തെയും കുറിച്ച് തന്റെ അനുഭവങ്ങളും ആശയങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇത്രയും നേരം തന്റെ വിലപ്പെട്ട സമയം റേഡിയോ സാന്ത്വനം 90.4 FM-ന് വേണ്ടി മാറ്റിവെച്ച എസ് ശബരിനാഥ് സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇതോടുകൂടി ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ദി ഡേ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ബീന ഗുവേര. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗസ്റ്റ് ഓഫ് ദി ഡേ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്തിപ്പേ

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: பை பை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: What's the

0: ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.